0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ ശ്രോതാക്കൾ കേട്ടത് തൻസീൽ.
1: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ, വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ, നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും, പിന്നെ അതങ്ങ് കുറയും, പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.

0: പേസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. അഞ്ചാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 59 മുതൽ 68 വരെ വചനങ്ങളാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.
1: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: പ്രിയ പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് 2026 ജൂലൈ 28
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ. വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ ആലു ഇമ്രാനിലെ 1 മുതൽ 129 വരെയുള്ള വചനങ്ങളാണ് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്ഹറാനി തൻസീൽ പ്രോഗ്രാമിലൂടെ പാരായണം നിർവഹിക്കുന്നത്.
2: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കുമുള്ളാഹു ഖൈറൻ. ഇന്നത്തെ തെൻസീൽ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറ ആൽ ഇമ്രാനിൽ നിന്നും 1 മുതൽ 129 വരെയുള്ള വചനങ്ങളാണ് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്ഹറാനി തൻസീൽ പ്രോഗ്രാമിലൂടെ പാരായണം നിർവഹിച്ചത്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. സൂറ അശ്ശർ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മേവലാൻ കുർത്തിശി.
1: أعوذ بالله من الشيطان الرجيم.

0: ഇബ്നു ഹജർ അസ്കലാനി റഹിമുല്ലയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിന്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമുല്ലയോട് ചേർത്തി പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമുല്ല പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
1: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല, അതായത് അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
0: അതായത്
1: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ്. മാഷാല്ലാ, നല്ലൊരു,
0: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇത്തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ.
1: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: ارحمنا وانت خير الراحمين.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41. ആരോഗ്യപാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ഏറ്റവും പ്രതിഫലമുള്ളതാണ്. പ്രതിഫലം പൂർണ്ണതയിലെത്തുന്നത് നിയമാനുസൃതമായി അത് പാരായണം ചെയ്യുമ്പോഴാണ്. നാം തോന്നിയ രൂപത്തിൽ, നാം മനസ്സിലാക്കിയ രൂപത്തിലല്ല ഖുർആനിനെ പാരായണം നിർവഹിക്കുന്നത്. ഖുർആനിലെ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുകയാണ് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
1: ഇന്നൽ ഹംദലില്ലാ വഅസ്സല്ലി വഅസ്സല്ലിമു അലാ അന്നബി വറസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നാസിആത്തിൻ്റെ ബാക്കി ഭാഗമാണ് നമുക്ക് നോക്കാനുള്ളത്. അതിലെ നിയമങ്ങൾ നോക്കാം. അ അൻതും ഹംസ പറഞ്ഞല്ലോ, ശ്രദ്ധിച്ച് ഉച്ചരിക്കണം. മലയാളത്തിൽ നമ്മൾ ആ പറയുന്ന ഉച്ചാരണമല്ല, അ കുറച്ചും കൂടിയും ഹൽക്കുന്നാണ് ശബ്ദം വരേണ്ടത്. അ അൻതും അഷദ്ദു ഖൽഖൻ അമീസ് തൻവിൻ ശേഷം ഹംസ, പിന്നെ സമാഉ മദ്ദിന് ശേഷം ഹംസ. നന്നായിട്ട് മണിക്ക് മദ്ദോടുകൂടി നീട്ടി ഓതണം. റഫഅ സംകഹ ഫസവാഹ വഅഖ്തശ ലൈലഹ വഅഖ്റജ ളുഹാഹ വൽഅർള ബഅദ ദാലിക ദഹാഹ അഖ്റജ മിൻഹ നൂൻ സാക്കിന് ശേഷം ഹ ഇൽഹാറാണ്. മാഅഹ വമർആഹ വൽജിബാല അർസാഹ മതാഅ ലക്കും തൻവിൻ ശേഷം ലാം ഇദ്ഗാം ബിലാഗുന്ന വലി അൻആമിക്കും നൂൻ സാക്കിന് ശേഷം ഐനാണ് ഇൽഹാർ, ഒട്ടും ഉന്നത്ത് വേണ്ട. فإذا جاءت مد الطامة مد لازمان نوعيته وضعهم طامة الكبرى بنا يوم يتذكر الإنسان ننسى كريشن سين إخفاءنا نوعيته ونطو وانا برزة الجحيم لمن يرى ننسى كريشن ياء إدغام بغن لمن يرى فأما من طغى ഇഖ്ഫാഅന ഉന്നതല്ലം വേണം. വആഥറൽ ഹയാത ദുനിയ ഫഇന്നൽ ജഹീമ ഹിയൽ മഅവ അമ്മാ മൻ ഖാഫ ഇൽഹാറാണ് നൂൻ സാക്കിന് ശേഷം ഖ. വനഹൻ നഫ്സ അനിൽ ഹവ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ സലൂനക അനി സാഅതി അയ്യാന മുർസാഹ ഫീമ അൻത ഇഖ്ഫാഅ മിൻ ദിക്ര വണ്ടും ഇഖ്ഫാഅ ഇലാ റബ്ബിക മുൻത ഇഖ്ഫാഅന ഇന്നമാ അൻത أنت منذر وندم إخفاء من يخشى إدغام بغنى من يخشى كأنهم يوم يرونها لم يلبثوا إلا عشية أو تنوين الشيشم همزين وطم منيكين. أبنى مكوضام أعوذ بالله من الشيطان الرجيم.

0: അപ്പോൾ ആ സൂറത്ത് കഴിഞ്ഞു. ഇൻഷാല്ലാ ബാക്കി നമുക്ക് പിന്നീട് നോക്കാം. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പേസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഇതുവരെ നാം ശ്രദ്ധിച്ചത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ നടത്തിയ സംസാരം.
2: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം. സൂറത്ത് ആൽ ഇംറാൻ 31 മുതൽ 36 വരെയുള്ള വചനം പാരായണം ചെയ്തത് ഖലീഫ തുനൈജി.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ലോകപ്രശസ്ത കാര്യങ്ങളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. സൂറ അൻആം 98 മുതൽ 110 കൂടിയ വചനങ്ങൾ. പാരായണം ഷെയ്ഖ് തൗഫീഖ്.
4: أعوذ بالله من الشيطان

0: അഹ്സൻതു യാനി. പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ സൂറത്തു അൻആമിലെ 98 മുതൽ 100.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുമുള്ളയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറത്ത് ഫജർ 6 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്.
2: വചനം 21.
3: കല്ല, വേണ്ട, അങ്ങനെയല്ല. ഇദാ ദുക്കത്ത്, പൊടിയാക്കപ്പെട്ടാൽ. അൽ അർളു, ഭൂമി. ദക്കൻ ദക്ക, ഒരു പൊടി പൊടിക്കൽ.
4: കല്ല ഇദാ ദുക്കത്തിൽ അർദു ദക്കൻ ദക്ക,
3: വേണ്ട, ഭൂമി ഒരു പൊടി പൊടിക്കൽ പൊടിക്കപ്പെട്ടാൽ.
2: വചനം 22.
3: വജാ, വരുകയും. റബ്ബുക, നിന്റെ റബ്ബ്. വൽ മലക്കു, മലക്കുകളും. സൊഫൻ സൊഫ, അണിയണിയായി, വരി വരിയായി.
4: വജാ റബ്ബുക വൽ മലക്കു സൊഫൻ സൊഫ,
3: നിന്റെ റബ്ബും അണിയണിയായി മലക്കുകളും വരുകയും ചെയ്താൽ.
2: വചനം 23.
3: വജീ, വരപ്പെടുകയും ചെയ്യും. യൗമ ഇദിൻ, അന്ന്. ബിജഹന്നം, നരകം കൊണ്ട്, ജഹന്നം കൊണ്ട്. യൗമ ഇദിൻ, അന്ന്, ആ ദിവസം. യതദക്കറു, ഓർമ്മിക്കും. അൽ ഇൻസാനു, മനുഷ്യൻ. വ അന്നാ ലഹു, അവനു എവിടെ നിന്നാണ്, എങ്ങനെയാണ്. അദ്ദിക്ര, ഓർമ്മ, സ്മരണ, ഉപദേശം.

0: അന്നു ജഹന്നം അഥവാ നരകം കൊണ്ടുവരപ്പെടുകയും ചെയ്യും. അന്നത്തെ ദിവസം മനുഷ്യന് ഓർമ്മ വരുന്നതാണ്. എവിടെ നിന്നാണ് അവന് ഓർമ്മ വന്നത്? അഥവാ എന്താണ് അതുകൊണ്ട് പ്രയോജനം?
1: വചനം 24.
0: യഖൂലു, അവൻ പറയും, യാ ലൈതനീ, അയ്യോ ഞാനായിരുന്നുവെങ്കിൽ, ഖദ്ദംതു, ഞാൻ മുൻ ചെയ്തു വെച്ചു, ലിഹയാതി, എന്റെ ഈ ജീവിതത്തിനു വേണ്ടി, എന്റെ കഴിഞ്ഞ ജീവിതത്തിൽ.
2: യഖൂലു യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി,
0: അവൻ പറയും, അയ്യോ ഞാൻ എന്റെ ഈ ജീവിതത്തിനു വേണ്ടി മുൻകൂട്ടി ചെയ്തു വെച്ചിരുന്നെങ്കിൽ നന്നായേനെ.
1: വചനം 25.
0: ഫയൗമ ഇദിൻ, അപ്പോൾ അന്ന്, ലാ യുഅദ്ദിബു, ശിക്ഷിക്കയില്ല, അദാബഹു, അവന്റെ ശിക്ഷ, അവൻ ശിക്ഷിക്കും പ്രകാരം, അഹദ്, ഒരാളും. അപ്പോൾ അന്നത്തെ ദിവസം അവന്റെ അഥവാ അള്ളാഹുവിന്റെ ശിക്ഷ ഒരാളും ശിക്ഷിക്കുകയില്ല.
1: വചനം 26.
0: വലാ യൂസിഖു, പിടിച്ചു ബന്ധിക്കുകയുമില്ല, കെട്ടുകയുമില്ല, വസാഖഹു, അവന്റെ പിടിച്ചു ബന്ധിക്കൽ, ബന്ധിക്കും പ്രകാരം, അഹദുൻ, ഒരാളും.
2: വലാ യൂസിഖു വസാഖഹു അഹദ്,
0: അവന്റെ പിടിച്ചുബന്ധിക്കൽ ഒരാളും പിടിച്ചു ബന്ധിക്കുന്നതുമല്ല.
3: ഭൂമി പൊടിപൊടിയായി നിരത്തപ്പെടുമെന്ന് പറഞ്ഞത് ഖിയാമത്തു നാളിനെ സംബന്ധിച്ചും അല്ലാഹുവും മലക്കുകളും വരുമെന്ന് പറഞ്ഞത് വിചാരണയെ സംബന്ധിച്ചുമാകുന്നു. സർവാധിപതിയായ ലോകനേന്താവിൻ്റെ മുമ്പിൽ യാതൊരു അഭിഭാഷകനോ മധ്യവർത്തിയോ കൂടാതെ സൃഷ്ടികളാകമാനം വിചാരണ നടത്തപ്പെടുന്ന ആ ഘട്ടത്തിൽ അല്ലാഹുവിൻ്റെ മഹാസൃഷ്ടികളായ കണക്കറ്റ മലക്കുകൾ വരിവരിയായി ആ മഹാസദസ്സിനെ വലയം ചെയ്തിരിക്കും. ജഹന്നമാകുന്ന നരകം അവിടെ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുകയും ചെയ്യും. ഈ സന്ദർഭത്തിൽ പാപിയായ മനുഷ്യന് അവൻ ചെയ്ത തെറ്റുകുറ്റങ്ങളെല്ലാം താനെ ഓർമ്മ വരും. അയ്യോ, കഴിഞ്ഞ ജീവിതത്തിൽ വെച്ച് ഈ ജീവിതത്തിനു വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് അവൻ വിലപിക്കും. പക്ഷേ അപ്പോഴത്തെ ഓർമ്മ കൊണ്ടും ഖേദം കൊണ്ടും ഫലമെന്ത്? ശിക്ഷയിൽ നിന്ന് അവന് ഒഴിവില്ല, അള്ളാഹുവിൻ്റെ പിടുത്തത്തിൽ നിന്ന് അവന് രക്ഷയുമില്ല. അക്രമത്തിലും അനീതിയിലും കാലം കഴിച്ചു കൂട്ടിയ ഫിർഔനും കൂട്ടരുമാകട്ടെ, ആദും സമൂദുമാകട്ടെ, എന്നുവേണ്ട അള്ളാഹുവല്ലാത്ത ആരാകട്ടെ, അള്ളാഹുവിൻ്റെ ശിക്ഷക്ക് സമാനമായ ശിക്ഷ ശിക്ഷിക്കുവാനോ അവൻ പിടിച്ചു ബന്ധിക്കുന്നതുപോലെ ബന്ധിക്കുവാനോ കഴിവുള്ളവരില്ല. ജഹന്നമാകുന്ന നരകം അവിടെ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുകയും ചെയ്യും. ഈ സന്ദർഭത്തിൽ പാപിയായ മനുഷ്യന് അവൻ ചെയ്ത തെറ്റുകുറ്റങ്ങളെല്ലാം താനെ ഓർമ്മ വരും. അയ്യോ, കഴിഞ്ഞ ജീവിതത്തിൽ വെച്ച് ഈ ജീവിതത്തിനു വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് അവൻ വിലപിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചതായി അദീയ ബിനു ഹാത്തം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നിങ്ങളിൽ ഒരാളും തന്നെ അവൻ്റെയും അവൻ്റെ റബ്ബിൻ്റെയും ഇടയിൽ ഒരു അഭിഭാഷകനാകട്ടെ, മറവുണ്ടാക്കുന്ന ഏതെങ്കിലും മറയാകട്ടെ, ഒന്നുമില്ലാതെ അവൻ്റെ റബ്ബ് അവനോട് സംസാരിക്കാതിരിക്കയില്ല. അപ്പോൾ അവൻ വലത്തോട്ട് നോക്കും, താൻ മുമ്പ് ചെയ്തു വെച്ചതല്ലാതെ അവൻ ഒന്നും കാണുകയില്ല. തൻ്റെ ഇടത്തോട്ട് നോക്കും, മുൻ ചെയ്തു വെച്ചതല്ലാതെ കാണുകയില്ല. മുന്നോട്ട് നോക്കും, അപ്പോൾ തൻ്റെ മുഖത്തിനു നേരെ നരകമല്ലാതെ മറ്റൊന്നും കാണുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരക്കപ്പൊളി ധർമ്മം ചെയ്തുകൊണ്ടെങ്കിലും നരകത്തെ സൂക്ഷിച്ചു കൊള്ളുവീൻ. ബുഖാരി മുസ്ലിം. തിരുമേനി പ്രസ്താവിച്ചതായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഉദ്ധരിച്ചിരിക്കുന്നു, അന്നത്തെ ദിവസം ജഹന്നം കൊണ്ടുവരപ്പെടും. അതിന് 70,000 കടിഞ്ഞാണുണ്ടായിരിക്കും. ഓരോ കടിഞ്ഞാണൊന്നിച്ചും 70,000 മലക്കുകളും ഉണ്ടായിരിക്കും. അവർ അത് വലിച്ചു കൊണ്ടുവരുന്നതാണ്. മുസ്ലിം തിർമതി. ലിഹയാത്തി എന്ന വാക്കിന് എൻ്റെ ജീവിതത്തിന് വേണ്ടി എന്നും എൻ്റെ ജീവിതകാലത്ത് എന്നും അർത്ഥം വരാം. ഒന്നാമത്തേതനുസരിച്ച് അതാണ് നാം മുകളിൽ കൊടുത്തത്. ജീവിതം കൊണ്ടുദ്ദേശം പരലോക ജീവിതവും രണ്ടാമത്തേതനുസരിച്ച് ഉദ്ദേശം ഇഹലോക ജീവിതവുമായിരിക്കും. രണ്ടായാലും ആശയം ഒന്നു തന്നെ. മനുഷ്യരെക്കുറിച്ച് പൊതുവിലാണ് ഈ വചനങ്ങളിൽ സംസാരമെങ്കിലും ശിക്ഷയെക്കുറിച്ചുള്ള താക്കീത് ബാധകമാകുന്നത് കുറ്റവാളികളായ ദുർമാർഗികളായിരിക്കുമല്ലോ. സന്മാർഗികളായ ആളുകളെ അല്ലാഹു സ്വാഗതം ചെയ്യുന്നത് നോക്കുക.
1: വചനം 27.
0: യാ അയ്യതുഹ നഫ്സ് ഹേ ആത്മാവേ അൽ മുത്മഇന്ന സമാധാനമടഞ്ഞ മനസ്സമാധാനമുള്ള
2: യാ അയ്യതുഹ നഫ്സുൽ മുത്മഇന്ന
0: ഹേ സമാധാനമടഞ്ഞ ആത്മാവേ
1: വചനം 28
0: ഇർജിഇ നീ മടങ്ങിക്കൊള്ളുക ഇലാ റബ്ബിക നിന്റെ റബ്ബിങ്കലേക്ക് റാദിയതൻ തൃപ്തിപ്പെട്ടുകൊണ്ട് മർദിയ തൃപ്തിയാക്കപ്പെട്ടുകൊണ്ട് തൃപ്തി ലഭിച്ചുകൊണ്ട്
2: ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ
0: തൃപ്തിപ്പെട്ടുകൊണ്ട് തൃപ്തി ലഭിച്ചുകൊണ്ട് നീ നിന്റെ രക്ഷിതാവിങ്കിലേക്കും മടങ്ങിക്കൊള്ളുക
1: വചനം 29
0: ഫദ്ഖുലി എന്നിട്ട് പ്രവേശിച്ചുകൊള്ളുക ഫീ ഇബാദി എന്റെ അടിയാന്മാരിൽ
2: ഫദ്ഖുലി ഫീ ഇബാദി
0: എന്നിട്ട് എന്റെ അടിയാന്മാരിൽ പ്രവേശിച്ചുകൊള്ളുക
1: വചനം 30
0: വദ്ഖുലി പ്രവേശിക്കുകയും ചെയ്യുക ജന്നതി എന്റെ സ്വർഗത്തിൽ
2: വദ്ഖുലി ജന്നതി
0: എന്റെ സ്വർഗത്തിലും പ്രവേശിച്ചു കൊള്ളുക
3: സൃഷ്ടിച്ചു രക്ഷിച്ചു വരുന്ന റബ്ബിൽ വിശ്വസിച്ചും അവന്റെ മഹത്വങ്ങളും പരമോത്കൃഷ്ടതയും മനസ്സിലാക്കിയും അവനെ മാത്രം ആരാധിച്ചും അവനോട് മാത്രം സഹായമർത്ഥിച്ചും അവന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും അനുസരിച്ചും സന്തോഷത്തിൽ നന്ദിയും സന്താപത്തിൽ ക്ഷമയും സ്വീകരിച്ചും കൊണ്ട് ഐഹിക ജീവിതം നയിച്ച ശുദ്ധാത്മാക്കളത്രേ സമാധാനമടഞ്ഞ ആത്മാക്കൾ അഥവാ അന്നുഫൂസുൽ മുത്തുമ ഇന്ന ഭയമോ വ്യസനമോ ആശങ്കയോ നിരാശയോ മോഹഭംഗമോ ഒന്നും അവരെ ബാധിക്കുന്നതല്ല. അവരത്രേ മനസ്സമാധാനമടഞ്ഞ ഭാഗ്യവാന്മാർ. അള്ളാഹു പറയുന്നു, വയഹിദി ഇലൈഹി മൻ അനാബല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനസ്സുമടങ്ങിയവരെ അവൻ അള്ളാഹു അവങ്കിലേക്ക് മാർഗദർശനം ചെയ്യുന്നു. അതായത് വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് തങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനമടയുകയും ചെയ്യുന്നവരെ. അറിഞ്ഞേക്കുക, അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ടാണ് ഹൃദയങ്ങൾ സമാധാനമടയുന്നത്. സൂറത്തുർ റഅദ് 27-28. മരണവേളയിലും ഖിയാമത്തു നാളിലുമെല്ലാം തന്നെ ഈ മഹാഭാഗ്യവാന്മാർക്ക് അള്ളാഹുവിങ്കിൽ നിന്ന് സ്വാഗതവും സന്തോഷവാർത്തയും ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ റബ്ബിൻ്റെ സ്മരണയോടുകൂടി സമാധാന ചിത്തനായി ജീവിക്കുകയും സമാധാന ചിത്തനായിക്കൊണ്ട് പരലോകത്ത് ചെല്ലുകയും ചെയ്ത ആത്മാവിനെ അള്ളാഹു വിളിച്ച് സ്വാഗതം ചെയ്യുകയാണ്. നിനക്ക് പരിപൂർണമായും തൃപ്തി അടയുവാനുള്ള വമ്പിച്ച പ്രതിഫലവും മഹത്തായ അനുഗ്രഹങ്ങളും ഇവിടെ ഒരുക്കി വച്ചിട്ടുണ്ട്. നിന്നെക്കുറിച്ച് നിന്റെ റബ്ബ് നല്ലപോലെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. നിനക്കിവിടെ പേടിക്കേണ്ടതായോ വ്യസനിക്കേണ്ടതായോ ഒന്നുമില്ല. തൃപ്തി അടഞ്ഞുകൊണ്ടും തൃപ്തിക്കു വിധേയനായിക്കൊണ്ടും എന്റെ പ്രീതിക്ക് പാത്രവാന്മാരായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നീ പ്രവേശിച്ചു കൊള്ളുക. സജ്ജനങ്ങൾക്കായി ഞാൻ ഒരുക്കിവെച്ചിട്ടുള്ള അനുഗ്രഹീത സ്വർഗത്തിൽ പ്രവേശിച്ച് ശാശ്വത സൗഖ്യം അനുഭവിച്ചു കൊള്ളുകയും ചെയ്യുക. ഇങ്ങനെയുള്ള ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ.
4: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് ഫജർ 6 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്.
5: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം, വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയിസ് ഓഫ് പീസ്.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പ്രവാചക ശബ്ദവും ജീവിതവും ഉപദേശവും നബി ജീവിതത്തിലേക്ക് സത്യവും യഥാർത്ഥവുമായ വെളിച്ചം വീശുന്ന തിരുനബിയോടൊപ്പം പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും വൈകുന്നേരം 7:05 കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും തിരുനബിയോടൊപ്പം.
8: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ ജുസ് നമ്പർ 20 ഷെയ്ഖ് അബ്ദുർ റഷീദ് അസ്സഫിയിലൂടെ പാരായണം ശ്രവിക്കുന്നത്.

0: والأرض بالحق إن في ذلك لآية للمؤمنين.
1: جزاكم الله خيرا. ഇന്നത്തെ ഖത്മുൽ ഖുർആൻ പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ ജുസ് നമ്പർ 20 അബ്ദുറഷീദ് സൂഫിയിലൂടെ ശ്രോതാക്കൾ പാരായണം ശ്രവിച്ചത്.
2: വായനക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്. നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത്, തമസിൻ്റെ മറ നീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപ്പദം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടും ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തിറങ്ങും, ചിലപ്പോൾ 10 സൂക്തിറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും, അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ടും പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ, കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ, വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാറൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുറാന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അനന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ, വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങൾ തിരുത്തുവാനുള്ള പ്രത്യേക പരിപാടി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പാരായണ നിയമങ്ങളാണ് ഹാഫിൽ അബ്ദുഷക്കൂർ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.
4: പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ സൂറത്തുൽ മുൽക്കിലെ 18 വരെയുള്ള ആയത്തുകളാണ് കേട്ടത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.
5: അവലം യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാത്തിൻ വയഖ്ബിദ്ന

സൂറത്തുൽ മുൽക്കിലെ 19-ാമത്തെ ആയത്ത്. അവലം യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന. ഇവിടെ യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാത്, സാഫാത് എന്ന മദ് കലിമി മുസഖൽ എന്ന് പറയും. മദ് ലാസിമാണത്, രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട്, ആറ് ഹർക്കത്തിന് തുല്യമായിട്ടാണ് അവിടെ നീട്ടേണ്ടത്. സോഫാത്ത്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്ദ് വരിക എന്നുള്ളതാണ് മുസഖൽ. അത് കെലിമത്താവുമ്പോൾ കെലിമി മുസഖൽ എന്ന് പറയുന്നു. സോഫാത്ത്, അവിടെ സോഫാത്ത് എന്ന് നല്ല ഷദ്ദ് ചെയ്ത് കൃത്യമായിട്ട് അവിടെ നീട്ടണം. വയഖ്ബിദ്ന്, വഖഫ് ചെയ്യുമ്പോൾ വയഖ്ബിദ്ന് ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. വയഖ്ബിദ്ന് അല്ലെങ്കിൽ വയഖ്ബിദ്ന ഈ രൂപത്തിലല്ല നിർത്തേണ്ടത്. അപ്പോൾ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവലം യറൗ ഇല ത്വൈരി. ത്വൈരി എന്നുള്ളത് ത എന്ന അക്ഷരമാണ്. അവിടെ ത എന്ന അക്ഷരം കൊണ്ട് ത്വൈരി എന്ന് വായിക്കരുത്. അവലം യറൗ ഇല ത്വൈരി, ത്വൈരി അല്ല, യറൗ ഇല ത്വൈരി. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം. മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. അവിടെ റഹ്മാൻ എന്ന പദത്തിലെ ഹഇൻ്റെ ഉച്ചാരണവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ റഹ്മാൻ എന്നാവും. അവലം മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, ഇങ്ങനെയല്ല, റഹ്മാൻ. ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. ബികുല്ലി ഷൈഇൻ ബസീർ, അവിടെ ഷൈഇൻ എന്ന തൻവീനു ശേഷം ബ വന്നാൽ ഇഖ്ലാബ് എന്നതാണ്. തൻവീനിനെ മീമാക്കി മാറ്റുന്നു. ഷൈഇൻ ബസീർ എന്നത് മദ് ഇഅറദുൽ സുക്കൂൻ, അതുപോലെ റായിനെ തർഖീഖാണ് ചെയ്യേണ്ടത്. ബസീർ ബസീർ അല്ല ബസീർ. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുൽ ലക്കും. ജുന്ദുൽ ലക്കും, അവിടെ ഇഖ്ഫാവും ബിഗുന്ന, സുക്കൂനുള്ള നൂനിന് ശേഷം ദാല്, അപ്പോൾ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ജുന്ദുൻ, അതുപോലെ ദാലിൽ തൻവീനാണ്, ശേഷം ലാം, ഇദ്ഗാം ബിലാഗുന്ന, തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. അപ്പോൾ നൂനിൻ്റെ ശബ്ദം കേൾക്കൂല, ജുന്ദുൻ എന്ന ശബ്ദമില്ല. ജുന്ദുൻ ലക്കും അല്ല ജുന്ദുൽ ലക്കും. യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. യൻസുറുക്കും, സുക്കൂനുള്ള മീമിന് ശേഷം വീണ്ടും മീമ്, ഇദ്ഗാം മുത്തമാസിലേനി സുഗീർ. അപ്പോൾ യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. അതുപോലെ തന്നെ യൻസുറുക്കും എന്നതിൽ ഇഖ്ഫാവും ബിഗുന്നയുണ്ട്, സുക്കൂനുള്ള നൂനിന് ശേഷം സ്വാദ്. അവിടെയും ശ്രദ്ധിക്കണം, യൻസുറുക്കും സ്വാദാണ്. യൻസുറുക്കും മിൻ ദൂനി, മിൻ ദൂനി അവിടെ ഇഖ്ഫാവും ബിഗുന്ന. റഹ്മാൻ വഖഫ് ചെയ്യുമ്പോൾ രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട് വഖഫ് ചെയ്യാം. ഇനിൽ കാഫിറൂന ഇല്ലാ ഫി ഗുറൂർ. ഗുറൂർ എന്നത് ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉറൂർ എന്നാവരുത്. ഇല്ലാ ഫി ഗുറൂർ, ഇല്ലാ ഫി ഉറൂർ ഈ രൂപത്തിലൊന്നുമല്ല. ഇല്ലാ ഫി ഗുറൂർ ഗൈന്, ഗൈ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം. അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും ഇൻ അംസക റിസ്ഖഹ്. 21-ാമത്തെ ആയത്തിൽ അമ്മൻ ഹാദല്ലദി, അമ്മൻ ഹാദല്ലദി. ഇവിടെ അമ്മൻ ശേഷം ഹാഇൻ്റെ ശബ്ദം കൃത്യമായിരിക്കണം, തൊണ്ടയുടെ ഏറ്റവും അടിഭാഗം. ഹാദല്ലദി യർസുഖുക്കും, ഇവിടെ യർസുഖുക്കും എന്നായി പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, യർസുഖു ശേഷം കും. യർസുഖുക്കും, ഖാഫ് കാഫ് മഖ്റജ് മാറരുത്. ഇൻ അംസക, ഇൻ അംസക എന്നുള്ളത് അധികവും ഇന്നംസക എന്നാവും. പാരായണത്തിൽ ഇന്നംസക റിസ്ക എന്നാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻ അംസക റിസ്ഖ. അതുപോലെ റിസ്ഖ എന്ന് വഖഫ് ചെയ്യുമ്പോൾ റിസ്ഖഹുനോ റിസ്ഖഹുനോ അല്ല റിസ്ഖ റിസ്ഖ ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. ബല്ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ. ബല്ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ. ഇവിടെ ബല്ലജ്ജു, ബൽ ലജ്ജു എന്നല്ല, ബൽ ലജ്ജു. ഒന്നാമത്തെ ലാമിനെ രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിച്ച് ഒതുന്നു. ബൽ ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ. ഉതുവ്വിൻ, തൻവീനു ശേഷം വ എന്ന അക്ഷരം വന്നാൽ ഇദ്ഗാം നാഖിസാണ്. ഉതുവ്വി വനുഫൂർ,
എന്നാണ് പറയേണ്ടത്. 22-ാമത്തെ ആയത്തിൽ أَفَمَن يَمْشِي مُكِبًّا عَلَى وَجْهِهِ أَهْدَى أَفَمَن يَمْشِي سُكُونُ النُّونِ شَشَم يَا وَنَال إِذْ غَم نَاقِص أَفَمَن يَمْشِي 20 അവിടെ യാക്ക് ശബ്ദ ചെയ്യാതെ അഫമൈ യംഷി എന്ന് കട്ടികൂട്ടി പറയേണ്ടതില്ല. മുഖിബൻ അല വജിഹിഹി, മുഖിബൻ അല തൻവീന് ശേഷം അയൻ, മുഖിബന്നല എന്ന് പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മുഖിബന്നല എന്നല്ല, മുഖിബൻ അല. അല വജിഹിഹി അഹ്ദ, ഹ ഉള്ളമീറിന് ശേഷം ഹംസ വന്നാൽ മദ് മുൻഫസ്സിൽ പോലെ നീട്ടണം, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട്. സുലത്തു തൊവീല, അപ്പോൾ വജിഹിഹി അഹ്ദ അഹ്ദ അമ്മൻ. അവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസ്സിലാണ്. അമ്മൈ യംഷി സവിയൻ അല സിറാത്തിം മുസ്തഖീം, ഇവിടെ അമ്മൈ യംഷി ഈ നിയമമൊക്കെ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. ഇദ്ഗാം നാഖിസ് ആണ്. സവിയൻ അല ഇദ്ഹാർ, സവിയൻ അല എന്നാവരുത്, സവിയൻ അല. അയിൻ എടുത്ത് ഓതണം സവിയൻ അല. അല സിറാത്തിം മുസ്തഖീം, അല സിറാത്തിൻ ശേഷം തൻവീനു ശേഷം മീം വന്നാൽ ഇദ്ഗാം കാമിൽ, തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. അല സിറാത്തിം മുസ്തഖീം, മുസ്തഖീം എന്നതിലെ ഖാഫിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അവല

0: സൂറത്തുൽ മുൽക്കിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അത്തഹ്സീൻ സമാപിക്കുന്നു. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഹാഫിൽ അബ്ദുശുക്കൂർ നമുക്കായി വിവരിച്ചത്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണ അവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: റേഡിയോ ശ്രോതാക്കളെ, ഇനി മനഃപ്പാഠം പ്രോഗ്രാമിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഓരോരുത്തരും അന്നാന്ന് മനഃപ്പാഠമാകുന്ന ഭാഗങ്ങൾ തീർച്ചയായിട്ടും അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഓതി അത് മനഃപ്പാഠം മനസ്സുകളിൽ നിലനിർത്തണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഖുർആന്റെ ഓരോ പേജുകൾ നമുക്ക് മനഃപ്പാഠമാക്കാവുന്ന രൂപത്തിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 479-ാമത്തെ പേജിലെ പാരായണമാണ്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: أعوذ بالله من الشيطان الرجيم.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: വിശ്വപ്രശസ്ത ഖാരിഇകളുടെ ശബ്ദത്തിൽ മധുരപരമായ ഖുർആൻ പാരായണം കേൾവിക്കാരിലേക്ക് എത്തിക്കുകയാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ. സൂറത്തു ശുഅറ ഖാരി റഅദുൽ ഖുർദിയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം.
1: أعوذ بالله من الشيطان الرجيم.

ليتني لم أتخذ فلانا خليلا لقد أضلني عن الذكر بعد إذ جاءني

0: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറത്തു ഫുർഖാൻ 10 മുതൽ 34 കൂടി വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി ഷെയ്ഖ് നാസർ അൽ ഖത്തമി.
1: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, tune to reality, to reality, to reality, to reality, to reality. Email hello@peaceradio.com. phone 9020840840. www.peaceradio.com.
3: peace quran radio il nam kettu thodangunathu tanzeel vishuddha quran ile adhyayangalaya suratu hamim sajada 33 മുതൽ അവസാനം വരെ വചനങ്ങളും സൂറത്തു ശൂറ, സൂറത്തു സുഖ്റുഫ്, സൂറത്തു റഹ്മാൻ, സൂറത്തു ജാസിയാത് ഇവയുടെ പാരായണങ്ങൾ മുഴുവനായും കേൾക്കാനുള്ള അവസരമാണ് തൻസീലിൽ നമുക്ക് ലഭിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അൽ ഹാഫിൽ സഅദ് അൽ ഗാമിദി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീൽ പരിപാടിയിൽ വ്യത്യസ്ത അധ്യായങ്ങളുടെ പാരായണം.
1: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിന്റെ പിന്നെ ജയിലും കാഫിറിന്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പൊ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമിനിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമിനിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിനിടെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്
2: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല.
1: അതെ,
2: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതെ,
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല നല്ലൊരു.
1: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മിനിങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇത്തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
4: സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം. പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30, ബുധൻ രാവിലെ 9:35, വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഹൃദയവസന്തം സൂറ സ്വാദ് 54-55 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നു മുഹമ്മദ് കുട്ടി സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم إن هذا لرزقنا ما له من نفاد. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്ത് സ്വാദിലെ 53 വരെയുള്ള വചനങ്ങളാണ് മനസ്സിലാക്കിയത്. ഇന്ന് 54-ാമത്തെ വചനം മുതലാണ് നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിലെ അനുഭവങ്ങളെക്കുറിച്ചാണ് ഒന്ന് രണ്ട് വചനങ്ങളിൽ കഴിഞ്ഞ വചനങ്ങളിൽ വിശദീകരിച്ചത്. ആ സ്വർഗം ആർക്കാണ് നൽകുക എന്നും അതുപോലെ തന്നെ അവിടെയുള്ള ചില അനുഭവങ്ങൾ അല്ലാഹു 51, 52, 53 വചനങ്ങളിൽ വ്യക്തമാക്കി. തുടർന്ന് 54-ാമത്തെ വചനത്തിൽ പറയുന്നു, ഇന്നഹാദ, നിശ്ചയമായും ഇത്, ലരിസുഖുന, നാം നൽകുന്നതാണ്, നമ്മുടെ വക ആഹാരമാണ്, അല്ലെങ്കിൽ പാരിതോഷികമാണ്. റിസ്ഖ് എന്നതിന് അള്ളാഹു നൽകുന്നത് എന്നും അള്ളാഹുവിൻ്റെ ആഹാരം എന്നും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പാരിതോഷികം എന്നും അതിന് അർത്ഥം നൽകിയത് കാണാൻ സാധിക്കും. മാലഹു, അതിനില്ല, ഉണ്ടാകുന്നതല്ല, മിൻ നഫാദ്, യാതൊരു തീർന്നു പോകലും. അതായത് നിശ്ചയമായും ഇത് നമ്മുടെ വക പാരിതോഷികമായി നൽകുന്നതാണ്, യാതൊരു വിധത്തിലുള്ള തീർന്നു പോക്കും അതിനുണ്ടാകുന്നതല്ല. സ്വർഗത്തിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ലഭിക്കുന്നത് ശാശ്വതമാണ്. അതെന്തായിരുന്നാലും അവിടെ നൽകപ്പെടുന്ന ഏത് കാര്യമായിരുന്നാലും അതിനൊരു നാശം എന്നത് അല്ലെങ്കിൽ ഒരു കുറവ് എന്നത് സംഭവിക്കുകയില്ല എന്നതാണ്. നമുക്കറിയാം, ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന ഏത് സുഖസൗകര്യങ്ങളായിരുന്നാലും, ആരോഗ്യമായിരുന്നാലും, അതേപോലെ തന്നെ സ്വാദിഷ്ടമായ ഭക്ഷണ പദാർത്ഥങ്ങളായിരുന്നാലും, അതല്ലെങ്കിൽ യുവത്വമായിരുന്നാലും, ഏത് തരത്തിലുള്ള ചെറിയതോ വലിയതോ ആയ അനുഗ്രഹങ്ങളാകട്ടെ, അതിനൊക്കെ വളരെ കുറഞ്ഞ ഒരു കാലാവധി മാത്രമാണുള്ളത്. കുറഞ്ഞ കാലത്തേക്ക് മാത്രമാണ് അതൊക്കെ നമ്മൾ അനുഭവിക്കുന്നത്. പക്ഷേ ഖേദകരമായ കാര്യം, ഈ അനുഗ്രഹങ്ങളിൽ മതിമറന്നുകൊണ്ട് ജീവിക്കുമ്പോൾ അതുവഴി ആ മനുഷ്യനിൽ നഷ്ടപ്പെടുക ശാശ്വതമായ വിജയമാണ് എന്നതാണ് വളരെ ഗൗരവതരമായ കാര്യം. ഈ ദുനിയാവിലെ ക്ഷണികമായ സുഖസൗകര്യങ്ങളെ അതിൽ വഞ്ചിതരായിക്കൊണ്ട് അതിനുവേണ്ടി ജീവിക്കുമ്പോൾ സ്വാഭാവികമായും ശാശ്വതമായ സ്വർഗലോകം ആ മനുഷ്യർക്ക് നഷ്ടമാകുമെന്നതാണ്. ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് മുഫസ്സിറീങ്ങൾ പറയുന്നൊരു കാര്യം, ബിഖിലാഫി റിസ്ഖി ദുനിയാ, സ്വർഗത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞപ്പോൾ സ്വർഗത്തിലെ വിഭവങ്ങൾ അത് ദുനിയാവിലേതിൽ നിന്ന് വ്യത്യസ്തമാകുന്നു. അല്ലാഹു സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, വബശ്ശിരില്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി അന്ന ലഹും ജന്നാതിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. നബിയെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക, തീർച്ചയായും താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗം അവർക്കുണ്ട്, സ്വർഗത്തോപ്പുകൾ അവർക്കുണ്ട്. ആ സ്വർഗത്തിലെ ഭക്ഷ്യപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ റിസ്ഖ് അവർക്ക് നൽകപ്പെടുമ്പോഴെല്ലാം ഖാലു ഹാദല്ലദി റുസിഖ്നാ മിൻ ഖബൽ, അവർ പറയും, ഇത് മുമ്പ് നൽകപ്പെട്ടത് തന്നെയാണല്ലോ എന്ന്. മുഫസ്സിറീങ്ങൾ അത് പലതരത്തിലും വ്യാഖ്യാനിച്ചത് കാണാം. ഒരു വ്യാഖ്യാനം, സ്വർഗത്തിലെ തന്നെ പഴങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ഭക്ഷ്യവസ്തുക്കൾ, സ്വാദിഷ്ടമായ വസ്തുക്കൾ നൽകപ്പെടുമ്പോൾ അവർ പറയും, ഇത് തന്നെയാണല്ലോ മുമ്പ് ലഭിച്ചതെന്ന്. അതിൻ്റെ ചില സ്വഭാവങ്ങളിൽ അവർക്കങ്ങനെ തോന്നിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അതാണ് ഉത്തൂബിഹി മുത്തശാബിഹ, അവർക്ക് സദൃശ്യമായി തോന്നിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വലഹും ഫീഹ അസ്വാജും മുത്തഹറ വഹും ഫീഹ ഖാലിദൂൻ, അവിടെ അവർക്ക് പരിശുദ്ധകളായ ഇണകൾ ഉണ്ടായിരിക്കും, അവർ അതിൽ നിത്യവാസികളും ആയിരിക്കും. അതാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട പരാമർശം. സ്വർഗത്തിലേതൊന്നും തന്നെ അത് നശ്വരമല്ല, ക്ഷണികമല്ല. വഹും ഫീഹ ഖാലിദൂൻ, അവർ അതിൽ നിത്യവാസികളായിരിക്കും, എന്നുമെന്നും താമസിക്കുന്നവരായിരിക്കും. ഇബ്നു കസീർ റഹ്മഹുള്ള ആ വചനവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യം, സുമ്മ അഖ്ബർ തബാറക വതആല അലൽ ജന്ന, പിന്നെ ഉന്നതനും മഹാനുമായ അനുഗ്രഹീതനായ അള്ളാഹു സ്വർഗത്തെക്കുറിച്ച് അറിയിക്കുന്നു, അന്നഹു ലാ ഫറാഗ ലഹ വല ഇൻഖിലാ, അതിനൊരു വിരാമമില്ല, അതിനൊരു അവസാനമില്ല. വല സവാല വല ഇൻതിഹാ, അതിനൊരു അറ്റമില്ല, ഒരു നീങ്ങലും ഇല്ല. എന്ന് പറഞ്ഞാൽ സ്ഥിരമായി അത് ലഭിച്ചുകൊണ്ടിരിക്കും എന്നർത്ഥം. ഫഖാല തആല ഇന്ന ഹാദ ലരിസുഖുന മാ ലഹു മിൻ നഫാദ്, അതാണ് അള്ളാഹു പറഞ്ഞത്, തീർച്ചയായും ഇത് നാം നൽകുന്നതാണ് നമ്മുടെ വകയായി, നമ്മളുടെ പാരിതോഷികമായി. മാലഹു, അതിനില്ല, മിൻ നഫാദ്, യാതൊരു തീർന്നു പോകലും. അള്ളാഹു സൂറത്തുൻ നഹലിൽ 96-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ, മാ ഇൻദകും യൻഫദ്, നിങ്ങളുടെ അടുക്കലുള്ളത് തീർന്നു പോകും, അവസാനിക്കും. രണ്ടു തരത്തിൽ മനസ്സിലാക്കാം. ഒന്ന്, നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് എന്തൊക്കെ ചെലവഴിച്ചാലും എന്തൊക്കെ ചെയ്താലും അതൊക്കെ അവസാനിക്കുന്നതാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതൊന്നും അവസാനിക്കാത്തതാണ്. മറ്റൊന്ന്, ദുനിയാവിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതൊക്കെ അവസാനിക്കുന്നതാണ്. എന്നാൽ അള്ളാഹു പരലോകത്ത് നൽകുന്നതാകട്ടെ, വമാ ഇൻദല്ലാഹി ബാഖ്, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് അവശേഷിക്കുന്നതാകുന്നു, തീർന്നു പോകാത്തതാകുന്നു. സൂറത്തു ഹൂദിൽ അള്ളാഹു പറഞ്ഞു, വക ഖൗലിഹി തആല അതാഅൻ ഗൈറ മജ്ദൂദ്, സ്വർഗം എന്ന് പറഞ്ഞാൽ അതൊരു സമ്മാനമാകുന്നു, അതാണ് അതാ എന്ന് പറഞ്ഞാൽ, അതാകട്ടെ ഗൈറ മജ്ദൂദ്, അത് മുറിഞ്ഞു പോകാത്തതാകുന്നു, നിലക്കാത്തതാകുന്നു. അത് അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്ത് ഫുസ്സിലത്തിൽ പറഞ്ഞത്, ലഹും അജ്റുൻ ഗൈറു മംനൂൻ, അവർക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട് എന്നാണ്. ഐ ഗൈറ മഖ്തൂ, ഈ കാര്യം അള്ളാഹു പല ആയത്തിലും ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നുണ്ട്. സൂറത്ത് റഅദിൽ കാണാം, 35-ാമത്തെ ആയത്തിൽ, ഉകുലുഹാ ദാഇമു വദില്ലുഹാ തിൽക ഉഖുബൽ ലദീന തഖൗ വഉഖുബൽ കാഫിരീന നാർ. ഉകുലുഹാ ദാഇമുൻ, സ്വർഗത്തിലെ ഭക്ഷ്യപദാർത്ഥങ്ങൾ സ്ഥിരമായി ലഭിക്കുന്നതാണ്, അവിടുത്തെ കായ്ക്കനികളാകട്ടെ ഭക്ഷ്യവസ്തുക്കളാകട്ടെ. വല്ലുഹ, അവിടുത്തെ തണലും സ്ഥിരമായി ലഭിക്കുന്നതാകുന്നു. തിൽക ഉഖുബല്ലദീനത്തഖൗ, അതാകുന്നു സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവരുടെ പര്യവസാനം. വഉഖുബൽ കാഫിരീന, എന്നാൽ സത്യനിഷേധികളുടെ പര്യവസാനമാകട്ടെ അന്നാർ, നരകമാകുന്നു. അല്ലാഹു മുത്തഖീങ്ങളായി ജീവിച്ചുകൊണ്ട് സ്വർഗം അനന്തരാവകാശമായി നൽകപ്പെടുന്നവരിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഫസ്സിറുകൾ പറയുന്നു, വൽ ആയാത്തു ഫീ ഹാദാ കസീറുൻ ജിദ്ദൻ, ഈ വിഷയത്തിലുള്ള ഇത്തരത്തിലുള്ള ആയത്തുകൾ ധാരാളമായി ഖുർആനിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ അല്ലാഹു പറഞ്ഞ കാര്യം, സ്വർഗത്തിലേത് അതിന് അവസാനമില്ല, അത് അവസാനിക്കുന്നതല്ല, അത് നിന്നു പോകുന്നതല്ല, സ്ഥിരമായി ലഭിക്കുന്നതാകുന്നു. സഅദി റഹ്മത്ത് പറയുന്നു, ഇന്ന ഹാദാ ലരിസ്ഖുന അല്ലദീ ഔറദ്നാഹു അലാ അഹ്ലി ദാരിദ് നഈമി, ആ അനുഗ്രഹത്തിന്റെ ഭവനമായ സ്വർഗത്തിൽ നൽകപ്പെടുന്നത് അത് നമ്മുടെ റിസ്ഖാകുന്നു. മാലഹു മിൻ നഫാദ് ഐ ഇൻഖിതാഉൻ ബൽ ഹുവ ദാഇമുൻ മുസ്തഖിറുൻ ഫീ ജമീഇൽ ഔഖാതി, അതിനൊരു അവസാനമില്ല, അത് നിലച്ചു പോകുന്നില്ല, അതെപ്പോഴും സ്ഥിരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് എല്ലാ സമയത്തും. മുത്തസായിദുൻ ഫീ ജമീഇൽ ആനാത്തി, എല്ലാ സന്ദർഭത്തിലും കൂടുതൽ കൂടുതൽ ലഭിച്ചുകൊണ്ടിരിക്കും. വലൈസ ഹാദ ബി അലീമിൻ അല റബ്ബിൽ കരീം, ഇങ്ങനെ ശാശ്വതമായ സുഖസൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നത് ഉന്നതനും മഹാനുമായ അള്ളാഹുവിന് ഒരു പ്രയാസമേ ഉള്ള കാര്യമല്ല. അർറഊഫുർ റഹീം, ഏറെ ദയാലുവായ കാരുണ്യവാനായ അള്ളാഹുവിന്, അൽ ബർറുൽ ജവാദ് അൽ വാസിഉൽ ഗനി, വിശാലനായ പരാശ്രയമുക്തനായ, അതേപോലെ തന്നെ ഔദാര്യവാനായ അൽ ഹമീദ് അൽ ലത്തീഫ് അർ റഹ്മാൻ, സ്തുത്യർഹനും അതേപോലെ തന്നെ നിഗൂഢമായ രഹസ്യങ്ങൾ അറിയുന്നവനും അതുപോലെ തന്നെ പരമകാരുണ്യകനുമായിട്ടുള്ളവൻ, അൽ മലിക്കുദ്ദയ്യാൻ, എല്ലാത്തിൻ്റെയും ഉടമസ്ഥനായിട്ടുള്ളവൻ, അൽ ജലീലുൽ ജമീലുൽ മന്നാൻ, അള്ളാഹുവിൻ്റെ അസ്മാകൾ പറയുകയാണ്, ഉന്നതനായ അതേപോലെ തന്നെ ഏറ്റവും സൗന്ദര്യവാനായ എല്ലാ അനുഗ്രഹങ്ങളുടെയും കേദാരമായ, ദിൽ ഫദ്ലിൽ ബാഹിരി വൽ കറമിൽ മുതവാഫിരി, എല്ലാ അനുഗ്രഹത്തിൻ്റെയും ഉടമയായ, എല്ലാ ഔദാര്യത്തിൻ്റെയും പരിപൂർണമായ അതിൻ്റെ ഒക്കെ ഉടമസ്ഥനായ, അല്ലത്തില തുഹ്സ നിഅമഹു വല യുഹാത്തു ബിബഅലി ബിർരിഹി, അള്ളാഹുവിന് അനുഗ്രഹങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. അള്ളാഹു നൽകുന്ന പുണ്യങ്ങൾ, നന്മകൾ, അത് ആർക്കും എണ്ണാനോ നിർണയിക്കാനോ സാധ്യമല്ല. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹമാകുന്നു സ്വർഗം. ആ സ്വർഗമാകട്ടെ ശാശ്വതമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നതാകുന്നു. അതിലേത് അനുഗ്രഹങ്ങളായിരുന്നാലും അതെന്നുമെന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നതാകുന്നു. അതാണ് ഈ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കിയത്. ഇന്നഹാദ, തീർച്ചയായും ഇത്, ലരിസുഖുന, നമ്മളുടെ നാം നൽകുന്ന റിസ്ഖാകുന്നു, ആഹാരമാണ് അല്ലെങ്കിൽ പാരിതോഷികമാണ്. മാലഹു മിൻ നഫാദ്, അതിന് ഒരു തീർന്നു പോകലും ഒരു നിലച്ചു പോകലും ഇല്ല. തുടർന്ന് 55-ാമത്തെ വചനം, ഹാദാ വ ഇന്ന ലിത്താഗീന ലശർറ മആബ്, ഹാദാ, ഇതാണ്, അതായത് ഇതാണ് അവരുടെ നില, സ്വർഗവാസികളുടെ നില. എന്നിട്ടോ, വ ഇന്ന ലിത്താഗീന, നിശ്ചയമായും ധിക്കാരികൾക്കുണ്ട്, അതിക്രമകാരികൾക്കുണ്ട്, ലഷറ മആബ്, മോശപ്പെട്ട മടക്കസ്ഥാനം, പ്രാപ്യസ്ഥാനം. അവ സ്വർഗത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നടത്തുമ്പോഴൊക്കെ ഖുർആനിൻ്റെ ഒരു ശൈലിയാണ്, ഒരു പതിവാണ്. തുടർന്ന് നരകത്തെക്കുറിച്ചും അള്ളാഹു ഓർമ്മിപ്പിക്കും. അതല്ലെങ്കിൽ നരകത്തെക്കുറിച്ച് പരാമർശിച്ചാൽ ഉടനെ തന്നെ അള്ളാഹു സ്വർഗത്തെക്കുറിച്ചും ഓർമ്മിപ്പിക്കാറുണ്ട്. അതായത് ഇതാണ് അവരുടെ നില. അതേസമയത്ത് ധിക്കാരികൾക്ക് നിശ്ചയമായും മോശപ്പെട്ട മടക്കസ്ഥാനവും ഉണ്ടായിരിക്കും. അതാണ് 55-ാമത്തെ ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. ലമ്മ ദക്കർ തആല മആല സുഅദായി, ഇബ്നു കസീർ നമ്മൾ പറയുന്നത് അള്ളാഹു സൗഭാഗ്യവാന്മാരുടെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പറഞ്ഞപ്പോൾ, സന്ന ബിദിക്രി ഹാലിൽ അഷ്ഖിയാ, ദൗർഭാഗ്യവാന്മാരുടെ അവസ്ഥയെക്കുറിച്ച് അള്ളാഹു പറയുന്നു, വ മർജിഹിം വ മആബിഹിം ഫീ ദാരി മആദിഹിം, അവരുടെ മടക്കസ്ഥാനത്തെക്കുറിച്ച്, വ ഹിസാബിഹിം, അവരുടെ വിചാരണയെക്കുറിച്ച്. ഫഖാല ഹാദാ വ ഇന്ന ലിത്താഗീന, ഇതാകുന്നു, ഇങ്ങനെയാകുന്നു ആ ആൾക്കാരുടെ അവസ്ഥ. അത് അവിടെ ഒരു വഖഫുണ്ട്, അവിടെ ഭാഷയിൽ അതിന് പ്രത്യേകതയുണ്ട്. ആ ഹാദ എന്ന് പറയുന്നത് ഒരു വിരാമം, ഈ പറഞ്ഞതാകുന്നു നല്ല ആൾക്കാരുടെ അവസ്ഥ എന്ന് പറഞ്ഞതിന് ശേഷം വേറൊരു കാര്യമാണ് പിന്നെ പറയുന്നത്, ഇന്നലിത്താഗീന, തീർച്ചയായും അതിക്രമകാരികൾക്കുണ്ട് അല്ലെങ്കിൽ ധിക്കാരികൾക്കുണ്ട്. അതാരാ, വഹും അൽ ഖാരിജൂന അൻ ത്വാഅത്തില്ലാ, അള്ളാഹു അവരെക്കുറിച്ചാണത് പറയുന്നത്. അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്ന് പുറത്തു പോയവരാകുന്നു അവർ. അൽ മുഖാലിഫൂന ലിറുസുലില്ലാ, അള്ളാഹു നിയോഗിച്ചയച്ച പ്രവാചകന്മാരെ ധിക്കരിച്ചവരാകുന്നു അവർ. എന്താണ് അവർക്കുള്ളത്? ലഷറ മആബ്, ഐ ലസൂഉ മുൻഖലബിൻ, വളരെ മോശമായ മടക്കസ്ഥലം. വ മർജിഇൻ, വളരെ മോശമായ പിന്നെ പ്രാപ്യസ്ഥലം. സുമ്മ ഫസ്സറഹു ബിഖൗലിഹി, പിന്നെ അതിനുശേഷം അള്ളാഹു അതിനെ വിശദീകരിക്കുകയാണ്, ആ ഭാഗം, അതെന്താണ് അവർക്ക് അവരുടെ മടക്കസ്ഥലം എന്തായിരിക്കും, അതെങ്ങനെയുള്ളതായിരിക്കുമെന്ന് അള്ളാഹു വ്യക്തമാക്കുന്നു. അതുകൊണ്ട് നരകത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ആ നരകത്തെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ മനസ്സിനെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. ആ നരകത്തെ തൊട്ടുള്ള അള്ളാഹുവിനുള്ള കാവലിനെ തേടൽ നമ്മൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കേണ്ടതുണ്ട്. അള്ളാഹുമ്മ അജിർനാ മിനന്നാർ, അള്ളാഹുവേ നരകശിക്ഷയെത്തൊട്ട് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതോടൊപ്പം തന്നെ നരകത്തിലേക്ക് എത്തിപ്പെടാൻ ആവശ്യമായ തരത്തിലുള്ള ജീവിതത്തിൽ നമ്മൾ പിന്തിരിയണം. വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ വിശ്വാസങ്ങൾ കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ ഇല്ല, നരകത്തിൻ്റെ വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കുന്നില്ല എന്ന് നാം ഓരോരുത്തരും നമ്മളെക്കുറിച്ച് ഉറപ്പു വരുത്തണം. അല്ലാമ സഅദി റഹ്മുള്ള ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നു, ഹാദാ ഇത്, അതായത് അൽ ജസാഉൽ ലിൽ മുത്തഖീന, ഈ പറയപ്പെട്ട മുകളിൽ പറഞ്ഞ ആ പിന്നെ സ്വർഗീയ അനുഭവങ്ങളെല്ലാം തഖ്വ പാലിച്ചവർക്കുള്ള അവർക്കുള്ള പ്രതിഫലമാകുന്നു. മാ വസഫ്നാഹു, നാം വിശദീകരിച്ചതെല്ലാം. എന്നാൽ വ ഇന്നലി താഖീന, തീർച്ചയായും അതിക്രമകാരികൾക്കുണ്ട്. ആരാണവർ? ഐ അൽ മുതജാവിസീന ലിൽ ഹദ്ദി, പരിധി ലംഘിച്ചവർ. ഫിൽ കുഫ്രി വൽ മആസി, സത്യനിഷേധത്തിലും അതുപോലെ ധിക്കാരപരമായ പ്രവർത്തനത്തിലും ജീവിച്ചുകൊണ്ട് അതിക്രമകാരികളായി മാറിയവർ. എന്താണ് അവർക്കുള്ളത്? ലഷറ മആബ് ഐ ലഷറ മർജിഇൻ വമുൻഖലബിൻ, വളരെ മോശമായ മടക്ക സ്ഥലവും പ്രാപ്യ സ്ഥലവുമാണ് അവർക്കുള്ളത്. പലപ്പോഴും ദുനിയാവിലെ ചില്ലറ സൗകര്യങ്ങളും സുഖങ്ങളും അനുഭവിക്കുമ്പോൾ മരണത്തെയും പരലോകത്തെയും വിസ്മരിക്കുന്നവരാണ് വിശ്വാസികളെന്ന് പറയപ്പെടുന്ന ആളുകൾ പോലും. നമ്മൾ നമ്മളെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. എന്നാൽ വിശ്വാസികളല്ലാത്ത എത്രയോ മനുഷ്യന്മാർ അല്ലേ, അവരുടെ എല്ലാ ചെയ്തികളും എല്ലാം നരകത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ കൃത്യമായ ജാഗ്രതാബോധം നാം ഓരോരുത്തരും കാണിക്കേണ്ടതുണ്ടെന്ന് ഇത്തരത്തിലുള്ള വചനങ്ങളൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സ്വാലിഹുൽ ഉസൈമീൻ റഹ്മഹുള്ള പറയുന്നു, ഹാദാ അൽ മദ്കൂറു ലിൽ മുഅ്മിനീൻ, ഇവിടെ ഈ ഇങ്ങനെയുള്ളവ ഇങ്ങനെയുള്ളതാകുന്നു അത്, അല്ലെങ്കിൽ ഇതാകുന്നു അത് എന്ന് പറഞ്ഞത് സത്യവിശ്വാസികളെക്കുറിച്ചാണ്. തുടർന്ന് വ ഇന്നലി ത്വാഗീന, തീർച്ചയായും അതിക്രമകാരികൾക്കുണ്ട് എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ധിക്കാരികളെക്കുറിച്ചാകുന്നു. പിന്നെ അദ്ദേഹം ഭാഷാപരമായി ഇതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ത്വാഗി എന്ന് പറഞ്ഞാൽ അതിക്രമകാരി, അതിരുവിട്ട് പ്രവർത്തിക്കുന്നവൻ, നിയമ ലംഘനം നടത്തുന്നവൻ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ആരാണത്? മൻ തജാവസൽ ഹദ്ദ വഹദ്ദുൽ ഇൻസാനി അൻ യകൂന അബ്ദൻ ലില്ലാ, അല്ലേ, ഒരു മനുഷ്യൻ നിയമം പാലിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദാസനായിക്കൊണ്ട് ജീവിക്കുക എന്നാണ്. അതെങ്ങനെയാണ് അങ്ങനെ ദാസനാവുക? മുംതസിലൻ ലി അംരിഹി, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കിക്കൊണ്ട്. മുജ്തനിബൻ ലി നഹീഹി, അള്ളാഹുവിൻ്റെ വിലക്കുകൾ ഉപേക്ഷിച്ചുകൊണ്ട്. ഫമല്ലം യംതസിൽ അൽ അംറ ഫഹുവ ത്വാഗിൻ, ആരാണോ അള്ളാഹുവിന് വഴിപ്പെടാൻ സന്നദ്ധനാവാതിരിക്കുന്നത് അവനാണ് ധിക്കാരി, അവനാണ് അതിക്രമകാരി. വമനിർത്തകബൻ നഹിയ ഫഹുവ ത്വാഗിൻ, ആരാണോ പാപകൃത്യങ്ങൾ ചെയ്യുന്നത് അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ പ്രവർത്തിക്കും അവനാകുന്നു ത്വാഗി എന്ന് പറഞ്ഞ ആ ഗണത്തിൽപ്പെട്ടവൻ. തോബരി റഹ്മത് പറയുന്നു, ഹാദ അല്ലദി വസഫത് ലിഹാ ഉലാ ഇൽ മുത്തഖീന, വസഫ്തു ലിഹാ ഉലാ ഇൽ മുത്തഖീന. ഈ ഹാദ എന്ന് പറഞ്ഞത് നാം വിശദീകരിച്ച, നാം വ്യക്തമാക്കിയ ആ തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ കുറിച്ചാകുന്നു. തുടർന്ന് അള്ളാഹു മറ്റൊരു വിഷയമാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു, അതാരാകുന്നു? അല്ലദീന തഗൗ അലൈഹി വ ബഗൗ, അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ചവർ, അതിക്രമം പൊട്ടിച്ചവർ. ഫഖാല വ ഇന്നലി താഗീന വഹും അല്ലദീന യുമരിദു അലാ റബ്ബിഹിം തമറദു അലാ റബ്ബിഹിം. ഈ താഗീൻ എന്ന് പറഞ്ഞാൽ റബ്ബിനോട് ധിക്കാരം കാണിച്ചവരാകുന്നു. ഫ അസൗ അംറഹു മഅ ഇഹ്സാനിഹി ഇലൈഹിം, ധാരാളമായ അനുഗ്രഹങ്ങൾ അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്തിട്ടും അവർ ആ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരാകുന്നു. പിന്നെ ലഷറ മആബ്, അവർക്ക് മോശമായ മടക്ക സ്ഥലമുണ്ട്. യഖൂലു ലഷറ മർജിഇൻ വ മസീരിൻ യസീറൂന ഇലൈഹി ഫിൽ ആഖിറത്തി ബഅദ ഖുറൂജിഹിം മിന ദുനിയാ, ഈ ദുനിയാവിൽ നിന്ന് അവർ പോയതിന് ശേഷം പരലോകത്ത് അവർക്ക് എന്താ ലഭിക്കുന്നത്? ഈ പറയപ്പെട്ട നരകമാകുന്ന ഭവനമായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള നരക നരകത്തിൻ്റെ അവകാശികളിൽ നിന്ന്

0: ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദി ഖലഖ, സൃഷ്ടിച്ചവനായ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹുവല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള അഞ്ച്. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിങ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുന്നത് വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമം.

0: ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി. അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക്.
3: ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി. ഖുർആൻ ആശയ പഠനം മലയാളികൾക്ക് സർവ്വസാധാരണമാക്കിയതിന് ഏറെ സഹായകമായ മലയാളത്തിലെ പ്രസിദ്ധമായ ഖുർആൻ വിവരണം. മർഹൂം മുഹമ്മദ് അമാനി മൗലവി അനേകം ഖുർആൻ തഫ്സീറുകളെ അപഗ്രഥിച്ച് തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനിയിലൂടെ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഈ എപ്പിസോഡിൽ നാം കേൾക്കുന്നത് സൂറത്തു ഗാസിയ 17 മുതൽ 26 വചനങ്ങളുടെ ഭാഗമാണ്.
4: വചനം 17.
5: അഫലായന്ദുറൂന, എന്നാൽ അവർ നോക്കുന്നില്ലേ, ഇലൽ ഇബിലി, ഒട്ടകത്തിലേക്ക്, കൈഫ, എങ്ങിനെ, എപ്രകാരമാണ്, ഖുലിഖത്ത്, അത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന്.
4: അഫലായന്ദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്ത്,
5: എന്നാൽ അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്.
4: വചനം 18.
5: വഇലസ്സമാഇ, ആകാശത്തിലേക്കും, കൈഫ, എങ്ങിനെ, റുഫിഅത്, അത് ഉയർത്തപ്പെട്ടിരിക്കുന്നുവെന്ന്.
4: വഇലസ്സമാഇ കൈഫ റുഫിഅത്,
5: ആകാശത്തിലേക്ക് അതെങ്ങനെ ഉയർത്തപ്പെട്ടിരിക്കുന്നുവെന്നും.
4: വചനം 19.
5: വഇലൽ ജിബാലി, മലകളിലേക്കും, കൈഫ, എങ്ങനെയാണ്, നുസിബത്, അത് നാട്ടപ്പെട്ടിരിക്കുന്നുവെന്ന്, സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്.
4: വഇലൽ ജിബാലി കൈഫ നുസിബത്,
5: പർവ്വതങ്ങളിലേക്ക് അവ എങ്ങനെ നാട്ടപ്പെട്ടിരിക്കുന്നുവെന്നും.
4: വചനം 20.
5: വഇലൽ അർദി, ഭൂമിയിലേക്കും, കൈഫ, എങ്ങനെ, സുത്തിഹത്, അത് പരത്തപ്പെട്ടിരിക്കുന്നുവെന്ന്.
4: വഇലൽ അർദി കൈഫ സുത്തിഹത്,
5: ഭൂമിയിലേക്ക് അത് എങ്ങനെ പരത്തപ്പെട്ടിരിക്കുന്നുവെന്നും നോക്കുന്നില്ലേ.
3: തുളഞ്ഞ ബുദ്ധിയോ കവിഞ്ഞ പഠിപ്പോ ഒന്നുമില്ലാത്ത സാധാരണ ജനങ്ങൾക്ക് പോലും സുപരിചിതവും ചിന്തിച്ചറിയുവാൻ പോരുന്നതുമായ ചില നിത്യ ദൃഷ്ടാന്തങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അള്ളാഹു മനുഷ്യ ശ്രദ്ധയെ തട്ടിയുണർത്തുകയാണ്. മേൽപോട്ടു നോക്കിയാൽ കാണുന്ന ആകാശം, നാലുപാടും നോക്കിയാൽ കാണുന്ന പർവ്വതങ്ങൾ, കീഴ്പോട്ടു നോക്കിയാൽ കാണുന്ന ഭൂമി, സുപരിചിതവും അറബികളുടെ നിത്യോപയോഗ വസ്തുവുമായ ഒട്ടകം എന്നിങ്ങനെയുള്ളവയെ ആര് സൃഷ്ടിച്ചു? ഓരോന്നും എത്ര സമർത്ഥവും കലാപരവുമായ രീതിയിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഓരോന്നും എത്രമാത്രം പ്രയോജനകരമായ വ്യവസ്ഥയിലാണ് സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓരോന്നിലും അടങ്ങിയ സൃഷ്ടിരഹസ്യങ്ങൾ എന്തൊക്കെയാണ്? ഇതെല്ലാം നിയന്ത്രിച്ച് കൈകാര്യം നടത്തുന്ന ശക്തി ഏതാണ്? എന്നിത്യാദി കാര്യങ്ങളെപ്പറ്റി അവരവരുടെ ബുദ്ധിക്കനുസരിച്ച് ആലോചിച്ചു നോക്കുന്ന ഏതൊരു നിഷ്കളങ്ക ഹൃദയനും അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ചും അവൻ്റെ സർവജ്ഞത, സാർവത്രികമായ കഴിവ്, ആദിയായ മഹൽ ഗുണങ്ങളെക്കുറിച്ചും ബോധം വരാതിരിക്കയില്ല. അതുവഴി പരലോകം, മരണാനന്തര ജീവിതം എന്നിവയുടെ സാധ്യത സമ്മതിക്കേണ്ടി വരികയും കൂടുതൽ അന്വേഷിച്ചറിയുവാനുള്ള പ്രേരണ സംജാതമാകുകയും അങ്ങനെ ദൈവിക സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ അവ സ്വീകരിക്കുന്നതിന് വിഘാതം ഉണ്ടാവാതിരിക്കുകയും ചെയ്യും. അതാ ദുമാമ ബിനു സാലബയുടെ റളിയല്ലാഹു അൻഹു സംഭവം ഇതിനൊരു ഉദാഹരണമാണ്. മരുഭൂവാസികളായ ഒരു അറബി ഗോത്രത്തിലെ തറവനായിരുന്നു അദ്ദേഹം. മരുഭൂമികളിൽ ജീവിച്ചിരുന്ന അറബികൾ കേവലം അപരിഷ്കൃതരും പരുക്കൻ സ്വഭാവക്കാരുമായിരുന്നുവെന്ന് പ്രസിദ്ധമാണ്. സംഭവത്തിൻ്റെ നിവേദകനായ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാചകങ്ങളിൽ നിന്നു തന്നെ അദ്ദേഹത്തെ പറ്റി മനസ്സിലാക്കാം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് എന്തെങ്കിലും അപ്രധാനമായ ചോദ്യം ചെയ്യുന്നത് വിരോധിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് മരുഭൂവാസികളിൽ ബുദ്ധിയുള്ള വല്ല മനുഷ്യനും വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തെങ്കിലും ചോദിക്കുന്നതും അത് കേൾക്കുന്നതും ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. അങ്ങനെ ഒരാൾ വന്ന് ചോദിക്കുകയുണ്ടായി, മുഹമ്മദേ, താങ്കളുടെ ഒരു ദൂതൻ ഞങ്ങളുടെ അടുക്കൽ വന്ന് താങ്കളെ അള്ളാഹു അവൻ്റെ റസൂലായി നിയോഗിച്ചിരിക്കുന്നുവെന്ന് താങ്കൾ വാദിക്കുന്നതായി പറഞ്ഞു, ഇത് സത്യമാണോ? തിരുമേനി, സത്യമാണ്. അദ്ദേഹം, എന്നാൽ ആകാശം സൃഷ്ടിച്ചത് ആരാണ്? തിരുമേനി, അള്ളാഹു. അദ്ദേഹം, എന്നാൽ ഭൂമി സൃഷ്ടിച്ചത് ആര്? തിരുമേനി, അള്ളാഹു. അദ്ദേഹം, എന്നാൽ ഈ മലകൾ നാട്ടി സ്ഥാപിച്ചതും അവയിലുള്ളതെല്ലാം ഉണ്ടാക്കിയതും ആര്? തിരുമേനി, അള്ളാഹു. അദ്ദേഹം, അപ്പോൾ ആകാശവും ഭൂമിയും സൃഷ്ടിക്കുകയും ഈ മലകളെ നാട്ടിയുറപ്പിക്കുകയും ചെയ്തിട്ടുള്ളവൻ തന്നെയാണ് സത്യം. അള്ളാഹുവാണോ താങ്കളെ ദൂതനായി അഥവാ റസൂലായി അയച്ചിരിക്കുന്നത്? തിരുമേനി, അതെ. അദ്ദേഹം, താങ്കളുടെ ദൂതൻ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ രാവും പകലുമായി 5 നേരം നമസ്കരിക്കൽ ഞങ്ങൾക്കു കടമയാണെന്ന്. വാസ്തവമാണോ? തിരുമേനി, വാസ്തവമാണ് പറഞ്ഞത്. അദ്ദേഹം, എന്നാൽ താങ്കളെ അയച്ചവൻ തന്നെയാണ് സത്യം. അള്ളാഹുവാണോ താങ്കളോട് അതിനു കൽപ്പിച്ചത്? തിരുമേനി, അതെ. അദ്ദേഹം, താങ്കളുടെ ദൂതൻ ഞങ്ങളോട് ഞങ്ങളുടെ സ്വത്തുക്കളിൽ ഞങ്ങൾ ഒരു സക്കാത്ത് കൊടുക്കേണ്ടുന്ന കടമയുണ്ടെന്ന് പറഞ്ഞു. തിരുമേനി, വാസ്തവമാണ് പറഞ്ഞത്. അദ്ദേഹം, താങ്കളെ അയച്ചവൻ തന്നെയാണ് സത്യം. അള്ളാഹുവോ താങ്കളോട് ഇത് കൽപ്പിച്ചത്? തിരുമേനി, അതെ. അദ്ദേഹം, ഞങ്ങളിൽ നിന്ന് പോകാൻ കഴിവുള്ളവർക്ക് ആ വീട്ടിൻ്റെ അഥവാ കഅബയുടെ അടുക്കൽ ചെന്ന് ഹജ്ജ് ചെയ്യൽ കടമയുണ്ടെന്ന് താങ്കളുടെ ദൂതൻ പറഞ്ഞു. തിരുമേനി വാസ്തവമാണ് പറഞ്ഞത്. അനന്തരം ആ മനുഷ്യൻ പോകാൻ പിന്നോക്കം തിരിഞ്ഞ് ഇങ്ങനെ പറഞ്ഞു, താങ്കളെ യാഥാർത്ഥ്യവുമായി അയച്ചവൻ തന്നെയാണ് സത്യം. ഇപ്പറഞ്ഞതിൽ ഞാൻ ഒന്നും കൂട്ടുകയോ കുറക്കുകയോ ചെയ്യുന്നതല്ല, അഥവാ കൃത്യമായി നിർവഹിച്ചു കൊള്ളാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം സത്യം പറഞ്ഞതാണെങ്കിൽ അദ്ദേഹം നിശ്ചയമായും സ്വർഗത്തിൽ പ്രവേശിക്കും. ഇമാം മുസ്ലിമിൻ്റെ നിവേദനത്തിൽ ഞാൻ ബനൂ സഅദ് ഗോത്രക്കാരനായ ലുമാമ ബിനു സലബയാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞതായി പ്രസ്താവിച്ചിരിക്കുന്നു. ഒട്ടകത്തെപ്പറ്റി ചിന്തിക്കുവാനുള്ള ക്ഷണം അറബികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും അർത്ഥവത്താകുന്നു. ഒട്ടകം അറബികളുടെ അമൂല്യ സമ്പത്താണ്. ഈ അടുത്ത കാലത്തായി പരിഷ്കൃത വാഹനങ്ങളും പുതിയ ജീവിത മാർഗങ്ങളും നിലവിൽ വന്നതോടുകൂടി ഒട്ടകത്തിൻ്റെ പ്രാധാന്യം അറേബ്യയിൽ കുറേയെല്ലാം കുറഞ്ഞിട്ടുണ്ടെന്നത് വാസ്തവമാണ്. എന്നാലും മരുപ്രദേശങ്ങളിൽ ഒട്ടകം ഇന്നും അപ്രധാനമല്ല തന്നെ. മുൻകാലത്തെ സ്ഥിതി പറയേണ്ടതുമില്ല. അതിൻ്റെ പാലും മാംസവും അവരുടെ ആഹാരം, രോമം അവരുടെ വസ്ത്രം, തോലാകട്ടെ, പലതരം പാത്രങ്ങളും താമസിക്കുവാനുള്ള തമ്പുകളും നിർമ്മിക്കുവാനും ഉപയോഗിക്കും. യാത്രകളിൽ സവാരിക്കും കൃഷിക്കും വെള്ളം തേവാനും ഭാരങ്ങൾ വഹിക്കുവാനും ഒട്ടകം തന്നെ. മരുക്കപ്പൽ അഥവാ സഫീനത്തു സുഹറ എന്ന പേരുകൊണ്ട് തന്നെ ഒട്ടകത്തിൻ്റെ പ്രയോജനത്തെപ്പറ്റി നമുക്ക് ഊഹിക്കാം. വെള്ളവും തണലുമില്ലാത്ത, മരുപ്പച്ച കാണാത്ത, കണ്ണെത്തുവാൻ കഴിയാത്ത സമുദ്രസമാനമായ മണലാരണ്യങ്ങളിൽ കൂടി ദീർഘയാത്രകൾ നടത്തുവാൻ തക്കവണ്ണം അള്ളാഹു ഒട്ടകത്തിന് കൊടുത്തിട്ടുള്ള കെൽപ്പും സവിശേഷ ശക്തിയും ആലോചിച്ചു നോക്കുക. കിട്ടിയ ഭക്ഷണം കൊണ്ട് തൃപ്തിപ്പെടും, മാസത്തോളം വെള്ളം കുടിക്കാതെ കഴിഞ്ഞുകൊള്ളും. യജമാനന്റെ ഹിതമറിഞ്ഞ് സവിനയം അത് പെരുമാറും. വൻ മരുഭൂമികളിൽ സഞ്ചാരം പതിവാക്കുന്ന ഒട്ടകത്തിന് മറ്റു മൃഗങ്ങളെപ്പോലെ ദിനം പ്രതി ഭക്ഷണവും വെള്ളവും കിട്ടുവാൻ മാർഗമില്ലെന്ന് അതിന് സൃഷ്ടിച്ചു രൂപം നൽകിയ സൃഷ്ടാവിനറിയാമല്ലോ. അതുകൊണ്ട് വെള്ളം സുലഭമായി കിട്ടുന്ന അവസരത്തിൽ കുറെ അധികം വെള്ളം അകത്താക്കി സൂക്ഷിച്ചു വെക്കുവാനുള്ള ചില ഉള്ളറകൾ അള്ളാഹു അതിന് നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ സൗകര്യപ്പെടുമ്പോൾ കിട്ടുന്ന ഭക്ഷണത്തിൻ്റെ സത്തുക്കൾ ശേഖരിച്ചു വെക്കുവാനുള്ള ഒരു പത്തായവും നൽകിയിരിക്കുന്നു. അതത്രേ ഒട്ടകത്തിൻ്റെ പൂഞ്ഞ. മണൽപൂഴിയിൽ ആണ്ടുപോകാതിരിക്കുവാൻ വേണ്ടി കാലുകൾ പൊക്കുമ്പോൾ ഇറുക്കിക്കൂടുകയും നിലത്തു വെക്കുമ്പോൾ വികസിച്ച് പരക്കുകയും ചെയ്യുമാറുള്ള കാലടികളും അവക്ക് നൽകിയിരിക്കുന്നു. ഒട്ടകത്തിൻ്റെ ക്ഷമയും സഹനവും നിസ്സീമമാണ്. കാലുകെട്ടി നിലത്തു വീഴ്ത്താതെ നിന്ന നിലയിൽ തന്നെ അതിനെ അറുത്തു വീഴ്ത്തുവാൻ അത് കഴുത്തു നീട്ടിക്കൊടുക്കും. ഇതെല്ലാം ഏതെങ്കിലും ഒരു അറബി വിദഗ്ധൻ്റെയോ ആഗോള ശാസ്ത്രജ്ഞന്മാരുടെയോ കണ്ടുപിടുത്തമോ ആസൂത്രണമോ അല്ല. അല്ലെങ്കിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു പ്രകൃതിയുടെ വികൃതിയും അല്ല. എല്ലാം സൃഷ്ടിച്ച് വ്യവസ്ഥപ്പെടുത്തി അതതിനു വേണ്ടുന്ന മാർഗദർശനം നൽകിയ അള്ളാഹുവിൻ്റെ മാത്രം പ്രവർത്തനം. ഇങ്ങനെയുള്ള നിത്യസത്യങ്ങളാകുന്ന ദൃഷ്ടാന്തങ്ങളിൽ ചിന്തിക്കുവാൻ മനുഷ്യരെ ക്ഷണിച്ചുകൊണ്ട് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു.
4: വചനം 21.
5: ഫദക്കിർ, ആകയാൽ നീ ഓർമ്മിപ്പിക്കുക, ഉപദേശിക്കുക. ഇന്നമ അൻത, നിശ്ചയമായും നീ. മുദക്കിർ, ഓർമ്മിപ്പിക്കുന്നവൻ മാത്രം, ഉപദേഷ്ടാവ് മാത്രം. അതിനാൽ നബിയെ നീ ഉപദേശിച്ചു കൊള്ളുക, നിശ്ചയമായും നീ ഒരു ഉപദേഷ്ടാവ് മാത്രമാകുന്നു.
4: വചനം 22.
5: ലസ്ത, നീയല്ല. അലൈഹിം, അവരുടെ മേൽ. ബിമുസൈത്തിർ, ഒരു അധികാരം നടത്തുന്നവൻ.
4: ലസ്ത അലൈഹിം ബിമുസൈത്തിർ,
5: നീ അവരിൽ അധികാരം ചെലുത്തുന്നവനൊന്നുമല്ല.
4: വചനം 23.
5: ഇല്ല, ഒഴികെ. മൻ തവല്ല, പിരിഞ്ഞുപോയവൻ. വകഫർ, അവിശ്വസിക്കുകയും ചെയ്ത.
4: ഇല്ലാ മൻ തവല്ല വകഫർ,
5: പക്ഷേ തിരിഞ്ഞു പോകുകയും അവിശ്വസിക്കുകയും ചെയ്തവനൊഴികെ.
4: വചനം 24.
5: ഫയുഅദ്ദിബുഹു, എന്നാൽ അവനെ ശിക്ഷിക്കും. അല്ലാഹു, അല്ലാഹു. അൽ അദാബൽ അക്ബർ, ഏറ്റവും വലിയ ശിക്ഷ.
4: ഫയുഅദ്ദിബുഹുല്ലാഹു അൽ അദാബൽ അക്ബർ,
5: എന്നാൽ അവനെ അല്ലാഹു ഏറ്റവും വലിയ ശിക്ഷ ശിക്ഷിക്കുന്നതാണ്.
4: വചനം 25.
5: ഇന്ന ഇലൈന, നിശ്ചയമായും നമ്മിലേക്കാണ്. ഇയാബഹും അവരുടെ മടങ്ങിവരവ്.
4: ഇന്ന ഇലൈനാ ഇയാബഹും
5: നിശ്ചയമായും നമ്മുടെ അടുക്കലേക്കാണ് അവരുടെ മടങ്ങിവരവ്.
6: വചനം 26.
5: ثم ان علينا പിന്നെ നമ്മുടെ മേൽ തന്നെയാണ് ബാധ്യത. ഹിസാബഹും അവരുടെ വിചാരണ.
4: ثم ان علينا حسابهم
5: പിന്നെ നമ്മുടെ മേൽ ബാധ്യത തന്നെയാണ് അവരുടെ വിചാരണ, അഥവാ അത് നാം നടത്തുക തന്നെ ചെയ്യും.
3: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി ചെയ്തതായി ഇമാം അഹ്മദ് റഹിമഹുല്ലാ ഇപ്രകാരം നിവേദനം ചെയ്യുന്നു. അറിഞ്ഞേക്കുക, നിങ്ങളെല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും. ഒട്ടകം അതിൻ്റെ ആൾക്കാരോട് മിരണ്ടോടുന്ന പ്രകാരം അള്ളാഹുവിനോട് മിരണ്ടോടിയവരൊഴികെ.
7: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമിനിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമിനിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
8: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല, അതായത് അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
7: അതായത്
8: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
7: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ് പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
9: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്നാണ് ഇത് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീടതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ, ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ഒരു ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും ജുസ് 19 പാരായണം നിർവഹിക്കുന്നു. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഷീദ് സർഫി.

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖതമുൽ ഖുർആൻ. ഇന്നത്തെ ഖതമുൽ ഖുർആനിൽ ജുസ് 19 പാരായണമാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സർഫി.
1: വായനക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ടു നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭ ചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: നുസുലൻ മിൻ ഗഫൂറിർ റഹീം.
1: പീസ് ഖുർആൻ റേഡിയോയിലെ തൻസീൽ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഇന്നത്തെ തൻസീലിൽ നാം കേട്ട സൂറത്തുകൾ സൂറത്ത് സുമർ, സൂറത്ത് മുഅ്മിൻ, സൂറത്ത് ഹാമീം സജദ. പാരായണം നിർവഹിച്ചത് സാദ് അൽ ഓമിദി.
2: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
5: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
6: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
4: അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അള്ളാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അള്ളാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അള്ളാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിന്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
7: പേസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ഏറ്റവും പ്രതിഫലമുള്ളതാണ്. പ്രതിഫലം പൂർണ്ണതയിലെത്തുന്നത് നിയമാനുസൃതമായി അത് പാരായണം ചെയ്യുമ്പോഴാണ്. നാം തോന്നിയ രൂപത്തിൽ, നാം മനസ്സിലാക്കിയ രൂപത്തിലല്ല ഖുർആനിനെ പാരായണം നിർവഹിക്കുന്നത്. ഖുർആനിലെ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുകയാണ് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
8: النبي والرسول محمد صلى الله عليه محمد وعلى آله وصحبه أجمعين أما بعد പ്രിയമ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നാസിആത്തിൻ്റെ ബാക്കി ഭാഗമാണ് നമുക്ക് നോക്കാനുള്ളത്. അതിലെ നിയമങ്ങൾ നോക്കാം. അഅൻതും ഹംസ പറഞ്ഞല്ലോ, ശ്രദ്ധിച്ച് ഉച്ചരിക്കണം. മലയാളത്തിൽ നമ്മൾ ആ പറയുന്ന ഉച്ചാരണമല്ല, അ കുറച്ചും കൂടിയും ഹൽക്കുന്നാണ് ശബ്ദം വരേണ്ടത്. അഅൻതും അഅൻതും أشد خلقا أميس تنوين شاشم حمزة بين السماء مدن شاشم حمزة نايتو منيك مدود غودي نيرتي ودانم رفع سمكها فسواها وأغطش ليلها وأخرج ضحاها والأرض بعد ذلك دحاها أخرج منها نون ساكن شاشها إلهاراني ماءها ومرعاها والجبال أرصاها متاعا لكم تنوين شاشن لام إضغام بلا غنى ولأنعامكم نون ساكن شاينان إلهار وطم غنى تواند فإذا جاءت مد الطامة مد لازمان ننوى التوضم طامة الكبرى بنا يوم يتذكر الإنسان نون ساكن شاشن سين إخفاء ننوى التوضم ഉന്നത്ത് വേണം. അപ്പോൾ റിസത്തിൽ ജഹീമു ലിമയ്യറ നുനുസാക്കിന് ശേഷം യാ ഇദ്ഗാം ബിഗുന്ന ലിമയ്യറ ഫഅമ്മാ മൻ തഗ ഇഖ്ഫാഅന ഉന്നത്തെല്ലാം വേണം. വആഥറൽ ഹയാത ദുനിയ ഫഇന്നൽ ജഹീമ ഹിയൽ മഅവ ഫഅമ്മാ മൻ ഖാഫ ഇൽഹാറാണ് നുനുസാക്കിന് ശേഷം ഖാ. ونهى النفس عن الهوى فإن الجنة هي المأوى اسألونك عن الساعة أيان مرساها فيما أنت إخفاء من ذكرى وندم إخفاء إلى ربك منت إخفاء إنما أنت منذر وندم إخفاء من يخشى إدغام بغنى من يخشى كأنهم يوم يرونها لم يلبثوا إلا عشية أو തൻവിന് ശേഷം ഹംസയാണ്, ഒട്ടും മണിക്കേണ്ട. അപ്പം നമുക്ക് ഓതാം. അഊദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം.

0: رفع سمكها فسواها
1: رفع سمكها فسواها
0: وأغطش ليلها وأخرج ضحاها.

إنهم يوم يرونها لم يلبثوا إلا عشية أو ضحاها.

0: അപ്പോൾ ആ സൂറത്ത് കഴിഞ്ഞു. ഇൻഷാ അല്ലാ ബാക്കി നമുക്ക് പിന്നീട് നോക്കാം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പേസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഇതുവരെ നാം ശ്രദ്ധിച്ചത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ നടത്തിയ സംസാരം.
2: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ റീഡിൽ ഇനി അത്തഹ്സീൻ, സൂറത്തുൽ ബഖറ 27 മുതൽ 28 വരെയുള്ള വചനം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിൽ നിന്നും 26 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഏതാനും ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കിയത്. പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അതുപോലെ സ്വാഭാവികമായിട്ട് കണ്ടുവരാറുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് പഠിച്ചു വരുന്നത്. ഇൻഷാ അള്ളാ ഇന്ന് 27, 28 ആയത്തുകളാണ് പഠിക്കുന്നത്.

الله به ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون كيف تكفرون بالله وكنتم أمواتا فأحياكم ثم يميتكم ثم يحييكم ثم إليه ترجعون الذين ينقضون الذين നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും പറയുന്നത് പോലെ അല്ലസീന എന്ന് വായിക്കരുത്. അല്ലദീന അല്ലദി ദി ദാലാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അല്ലദീന യൻഖുദൂന സാക്കിനൂന് ശേഷം ഖാഫ്, ഖാഫ് ഇസ്തിഇലാഇൻ്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതുകൊണ്ട് അതിൻ്റെ കൂടെയുള്ള ഗുന്ന ആ മണിക്കലും എന്തായിരിക്കണം, സ്വരഭാരത്തിലാക്കാൻ ശ്രദ്ധിക്കണം. യൻഖു യൻഖുദൂന, യൻഖുദൂന അല്ല യൻഖുദൂന. ദാദിൻ്റെ ഉച്ചാരണവും ശ്രദ്ധിക്കുക. അഹ്ദല്ലാഹി അഹ്ദ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, ഹ തൊണ്ടയുടെ താഴെ ഭാഗം. അഹ്ദ അഹ്ദ അഹ്ദല്ലാഹി മിൻ ബഅദി സാക്കിനായ നൂന് ശേഷം ബ. അങ്ങനെയാവുമ്പോൾ നൂനിനെ മീമാക്കി മാറ്റണം. അതാണ് നൂനിൻ്റെ മേലെ ചെറിയൊരു മീം കാണുന്നത്. മിൻ ബഅദി ഇഖ്ലാബ് എന്നാണ് അതിൻ്റെ പേര്. ഇങ്ങനെ ഗുന്ന ചെയ്യണം. മിൻ ബഅദി മീഥാഖി, അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ മീഥാഖി മീഥാഖി കൂട്ടി ഓതുമ്പോൾ മീഥാഖിഹി വയഖ്തഊന, അവിടെ മീസാഖിഹി സീനായി പോവരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. വയഖ്തഊന വയഖ് ഖാഫിനെ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. വയഖ്തഊന ത ഉച്ചരിക്കുമ്പോഴും നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഇത്തുബാഖ് എന്ന സിഫത്ത് പ്രത്യേകം നമ്മളത് ഈ അക്ഷരം വരുന്നിടത്തൊക്കെ പറയാറുണ്ട്. വയഖ്തഊന ഇങ്ങനെ ഉച്ചരിക്കണം. വയഖ്തഊന എന്ന് ത ആയി പോകുന്നത് ശ്രദ്ധിക്കുക. മാ അമറല്ലാഹു ബി, മാ അമറ മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. ഇവിടെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. മാ അമറല്ലാഹു ബി, ഇനി ബിഹി അൻ യുസല. ഇവിടെയും നേരത്തെ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഹ ഉള്ളമീറിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. മദ് മുൻഫസിൽ പോലെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ് സുലത്തുൽ കുബറ സുലത്തുൽ തവീൽ എന്നൊക്കെയാണ് അതിൻ്റെ പേര്. ബിഹി അൻ യുസല, ഇനി അൻ യുസല സാക്കിനായ നൂന് ശേഷം യ. നൂനിനെ യാഇലേക്ക് കൂട്ടി ലയിപ്പിക്കണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇത് ഗംബിഗുന അൻ യുസല അൻ യുസല. സ്വാദിൻ്റെ ഉച്ചാരണവും ശ്രദ്ധിക്കുക. വയുഫ്സിദൂന ഫിൽ അർദ്, ഫിൽ അർദല്ല ഫിൽ അർദ്, ഫിൽ അർദ് ഫിൽ അർദ്. വഖഫ് ചെയ്യുമ്പോൾ അർദ് ഇങ്ങനെ ദാദിനെ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കണം. ഉലൈക ഹുമുൽ ഖാസിറൂൻ, ഉലൈക മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ അത് നീട്ടണം. മദ് മുത്തസിൽ വാജിബാണ്. അപ്പോൾ ഉലൈക ഹുമുൽ ഖാസിറൂൻ ഇങ്ങനെ ഓതണം. ഇനി അടുത്ത ആയത്ത് കൈഫ തക്ഫുറൂന ബില്ലാഹി, കൈഫ കൈഫ കൈഫ എന്നല്ല ഉച്ചരിക്കേണ്ടത്, കാഫിനെ അവിടെ കനപ്പിച്ച് ഉച്ചരിക്കരുത്, നേർപ്പിച്ച് ഉച്ചരിക്കണം. കൈഫ തെക് ഫുറൂന തെക് അക് ഈ ശബ്ദം വരണം. തെക് ഫുറൂന ബില്ലാഹി വകുന്തും, വകുന്തും സാക്കിന നൂനിന് ശേഷം ത, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാം ബിഗുന്ന വകുന്തും, വകുന്തും അ മീം സാക്കിനയ്ക്ക് ശേഷം ഹംസ ഇവിടെ കൃത്യമായിട്ട് വെളിവാക്കി ഉച്ചരിക്കണം. പാരായണത്തിൽ വകുന്തും മംവാതൻ, വകുന്തും മംവാതൻ എന്ന് പറയരുത്, വകുന്തും അംവാതൻ. വകുന്തും ഇഖ്ഫാം ബിഗുന്ന ചെയ്യുക. അതുപോലെ മീം സാക്കിനയ്ക്ക് ശേഷം ഹംസ ഇദ്ഹാറാണ്, വെളിവാക്കി ഉച്ചരിക്കണം. പ്രത്യേകം അംവാത സാക്കിന മീമിന് ശേഷം വ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വ അല്ലെങ്കിൽ ഫ, പല ക്ലാസ്സുകളിൽ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്.
ഇനി അവിടെ കൂട്ടി ഓതുമ്പോൾ അംവാറ്റും മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇഖ്ഫാവും ബിഗുന്ന അംവാറ്റും ഫഅഹ്യാകും ثم يميتكم ثم ആയി പോവരുത്, അത് അർത്ഥം മാറും. ثم എന്ന് പറഞ്ഞാൽ ശേഷം എന്നുള്ള അർത്ഥം, പിന്നെ. എന്നാൽ സീനായാലോ അത് വിഷം എന്നുള്ള അർത്ഥം വരും, പ്രത്യേകം ശ്രദ്ധിക്കണം. ثم മീമിന് ശബ്ദുണ്ട്, മണിക്കണം. യുമീതുക്കും ثم يحييكم, ഇവിടേക്ക് ثم ശ്രദ്ധിക്കുക, ഗുന്ന ചെയ്യുക. ثم يحييكم ثم إليه, ഇവിടെയും സ ശ്രദ്ധിക്കുക, സീനായി പോവരുത്. മീമിന് ശബ്ദുണ്ട്, മണിക്കണം. ثم إليه ترجعون. ترجعون ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ്, അവസാനത്തിലുള്ള ആ നീട്ടൽ തുർജഊൻ, മദ്ദ് ആരിദുൽ സുക്കൂൻ. 2, 4, 6 ഹർക്കത്തിൻ്റെ കഥകളിൽ നീട്ടാവുന്ന മദ്ദാണത് മദ്ദ് ആരിദുൽ സുക്കൂൻ. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: أعوذ بالله من الشيطان الرجيم.

0: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 25 അധ്യായമായ സൂറത്തുൽ ഫുർഖാന്റെ 63 മുതൽ 77 വരെയുള്ള വചനങ്ങളാണ് മധുരം ഖുർആനിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഊദ് അൽ ഫൈസ്.
1: ഇനി മനപ്പാഠം. മനപ്പാഠം 1 മുതൽ 30 വരെ പേജ് 480. മനപ്പാഠത്തിൽ സഅദ് അൽ ഖാമിദി.

0: നമസ്കാരത്തിലെ ഖിറാഅത്ത് സൂറത്ത് അൻആം ആയത്ത് 128 മുതൽ 140 വരെ ഷെയ്ഖ് മുഹമ്മദ് ബർഹാജി.
1: ويوم يحشرهم جميعا يا معشر الجن قد استكثرتم من الإنس وقال

قل يا قوم اعملوا على مكانتكم إني عامل فسوف

മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലെ ഖിറാഅത്തിൽ നിന്നും സൂറത്തു തൗബ ആയത്ത് 123 മുതൽ 129 വരെയുള്ള വചനം ഷെയ്ഖ് മാഹിർ അൽ മുഅഖലി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത് ഹറമൈൻ ലൈവ്. ഹറമൈൻ ലൈവ് ഇവിടെ സമാപിക്കുന്നു.
1: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷേ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണ് ഉണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിൽ അത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും, അതല്ല നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന ഖാരിഈകളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഇപ്പോൾ നാം കേൾക്കുന്നത് അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആനിനെ ഒരു അധ്യാപകന്റെ മുഖത്തു നിന്ന് കേൾക്കാവുന്ന രൂപത്തിൽ അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ ഇപ്പോൾ നാം കേൾക്കുന്നത് സൂറത്തു ആലി ഇമ്രാന്റെ 16 മുതൽ 20 വരെയുള്ള വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് ഖലീഫ തുനൈജി.
4: أعوذ بالله من الشيطان الرجيم.

0: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം പ്രോഗ്രാമാണ്. അൽ മുഅല്ലിം പ്രോഗ്രാമിൽ നമ്മളിപ്പോൾ സൂറത്തു ആലി ഇമ്രാന്റെ 16 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അൽ ഖലീഫ തുനൈജി.
1: സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം. പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30 ബുധൻ രാവിലെ 9:35 വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: അധ്യായം 85 സൂറത്തുൽ ബുറൂജ്. നക്ഷത്രമണ്ഡലങ്ങൾ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 22.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
0: പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
2: വചനം 1.
0: വസ്സമാഇ, ആകാശം തന്നെയാണ്. ദാതിൽ ബുറൂജ്, രാശികളുള്ള ഗ്രഹമണ്ഡലങ്ങളുള്ള.
1: വസ്സമാഇ ദാതിൽ ബുറൂജ്,
0: ഗ്രഹമണ്ഡലങ്ങളുള്ളതായ ആകാശം തന്നെയാണ് സത്യം.
2: വചനം 2.
0: വല്യൗമി, ദിവസവും തന്നെയാണ്. അൽ മൗഊദ്, വാഗ്ദത്തം ചെയ്യപ്പെട്ട.
1: വല്യൗമിൽ മൗഊദ്,
0: വാഗ്ദത്തം ചെയ്യപ്പെട്ട ആ ദിവസം തന്നെയാണ് സത്യം.
2: വചനം 3.
0: വശാഹിദിൻ, സാക്ഷിയും തന്നെയാണ്. വമഷ്ഹൂദ്, സാക്ഷീകരിക്കപ്പെടുന്നതും സാക്ഷി
1: നിൽക്കപ്പെടുന്നതും.
0: സാക്ഷിയും സാക്ഷീകരിക്കപ്പെടുന്നതും തന്നെയാണ് സത്യം.
3: ഈ മൂന്ന് വചനങ്ങളിലായി നാലു വസ്തുക്കളെ കൊണ്ട് അള്ളാഹു ആണയിട്ടിരിക്കുന്നു. ഒന്ന്, ഗ്രഹമണ്ഡലങ്ങളുള്ള ആകാശം കൊണ്ട്. ഗ്രഹമണ്ഡലങ്ങൾ എന്ന് അർത്ഥം കൽപ്പിച്ച ബുറൂജ് എന്ന വാക്കിന് സൂറത്തുൽ ഫുർഖാൻ 61 വിവരണത്തിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ ഗ്രഹങ്ങൾ, രാശികൾ, നക്ഷത്രങ്ങൾ, കോട്ടകൾ, മാളിക വീടുകൾ എന്നൊക്കെ അർത്ഥം വരാറുണ്ട്. രണ്ട്, വാഗ്ദത്തം ചെയ്യപ്പെട്ട ദിവസം കൊണ്ട്. ഖിയാമത്തു നാളാണ് ഇതുകൊണ്ട് ഉദ്ദേശം. വാഗ്ദത്തം ചെയ്യപ്പെട്ടത് എന്ന് ഖിയാമത്തു നാളിനെക്കുറിച്ച് ഖുർആനിൽ വേറെയും സ്ഥലങ്ങളിൽ പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നു. 3, 4, സാക്ഷിയും സാക്ഷീകരിക്കപ്പെടുന്നതും കൊണ്ട്. ഈ രണ്ട് വാക്കുകളും കുറേ വ്യാപകമായ അർത്ഥം ഉൾക്കൊള്ളുന്നതാകുന്നു. ലോകത്തുള്ള വസ്തുക്കളെല്ലാം ഒരർത്ഥത്തിൽ ഒന്നൊന്നിന് സാക്ഷിയാണെന്ന് കാണാം. മനുഷ്യനെ സംബന്ധിച്ച സാക്ഷ്യത്തിനാണ് ഇവിടെ കൂടുതൽ പ്രസക്തിയുള്ളതെന്ന് പറയേണ്ടതില്ല. മനുഷ്യന്റെ കർമ്മങ്ങൾക്ക് ലോകവസ്തുക്കളിൽ കണക്കറ്റ സാക്ഷികളെ കാണാവുന്നതാണ്. സ്ഥലങ്ങൾ, പരിസര വസ്തുക്കൾ, സമയങ്ങൾ, ഉപകരണങ്ങൾ, സഹജീവികൾ ആദിയായി പലതും പലതും അവനു സാക്ഷികളായിത്തീരുന്നു. അള്ളാഹുവിൻ്റെ കോടതിയിൽ ഇവയെല്ലാം മനുഷ്യകർമ്മങ്ങളെ സാക്ഷീകരിക്കുന്നതാണ്. ഐഹിക കോടതികളിൽ പോലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഓരോ തരത്തിൽ തെളിവ് നൽകുന്ന സാക്ഷ്യങ്ങളായി ഉപയോഗപ്പെടുത്താറുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ മുമ്പിലാകട്ടെ അവയെല്ലാം നേർക്കുനേരെ തന്നെ സാക്ഷിമൊഴി കൊടുക്കുന്നതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഈ സമുദായത്തിനും മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാർ അവരുടെ സമുദായങ്ങൾക്കും സാക്ഷികളാകുന്നു. സൂറത്തുൻ നിസാ 41. ഈ സമുദായം മറ്റു സമുദായങ്ങൾക്കും സാക്ഷിയാണ്. അൽബക്കറ 143. മനുഷ്യന്റെ അവയവങ്ങൾ അവനു സാക്ഷികളായിരിക്കും. യാസീൻ 65 എന്നിങ്ങനെയുള്ള ഖുർആന്റെ പ്രസ്താവനകളും അവയുടെ സാരങ്ങളും ഇവിടെ പ്രസ്താവ്യമാകുന്നു. ഇതുപോലെ ഹദീസുകളിലും പലതരം സാക്ഷികളെക്കുറിച്ച് പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ സാക്ഷികളും ആ സാക്ഷികളുടെ സാക്ഷ്യങ്ങൾക്ക് വിധേയരായവരും ഇതിൽ ഉൾപ്പെടുന്നതാകുന്നു. ഷാഹിദ്, വമഷ്ഹൂദ് എന്നീ വാക്കുകൾക്ക് കാണുന്നതും കാണപ്പെടുന്നതും എന്നും ഹാജറാകുന്നതും ഹാജറാകുന്ന സ്ഥലവും അഥവാ കാലവും എന്നും അർത്ഥം വരാവുന്നതാണ്. ഖിയാമത്തുനാൾ, ജുമുഅ ദിവസം, അറഫാ ദിനം, ജമാഅത്തു നമസ്കാരം, പള്ളി മുതലായവയും അവയിൽ സമ്മേളിക്കുന്നവരുമാണ് ഇവിടെ ഉദ്ദേശമെന്ന് സൂചിപ്പിക്കുന്ന ചില റിവായത്തുകളും പ്രസ്താവനകളും ഇവിടെ കാണപ്പെടാറുള്ളത് ഈ അടിസ്ഥാനത്തിലാകുന്നു. വാസ്തവത്തിൽ അതെല്ലാം ഇവിടെ ഉദാഹരണങ്ങളായി സ്വീകരിക്കാമെന്നല്ലാതെ സാക്ഷാൽ ഉദ്ദേശം അവയിലൊന്നും പരിമിതമല്ല. ഏതായാലും അള്ളാഹു സത്യം ചെയ്യുവാൻ ഉപയോഗിച്ച വസ്തുക്കളെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് അതിൽ സാരവത്തായ പല രഹസ്യങ്ങളും കണ്ടെത്തുവാൻ കഴിയുമെന്നതിൽ സംശയമില്ല. സത്യവിശ്വാസികളുടെ നേരെ സത്യനിഷേധികൾ അഴിച്ചുവിടുന്ന കടുത്ത മർദ്ദനങ്ങൾക്കും യഥാർത്ഥ വിശ്വാസത്തിൻ്റെ അചഞ്ചലതയ്ക്കും ഉത്തമോദാഹരണമായ ഒരു സംഭവമാണ് അള്ളാഹു തുടർന്നു പറയുന്നത്.
2: വചനം 4.
0: ഉതില, ശപിക്കപ്പെടട്ടെ. അസ്ഹാബു, ആൾക്കാർ. അൽ ഉഖ്ദൂദ്, ഇടങ്ങിൻ്റെ.
1: قتل اصحاب الاخدود
0: ഇടങ്ങിന്റെ ആൾക്കാർ കൊല്ലപ്പെടട്ടെ അഥവാ ശപിക്കപ്പെടട്ടെ.
2: വചനം 5.
0: അന്നാരി, അതായത് അഗ്നിയുടെ. ദാതിൽ വഖൂദ്, വിറകു നിറക്കപ്പെട്ട, ഇന്ധനം നിറക്കപ്പെട്ട.
1: അന്നാരി ദാതിൽ വഖൂദ്,
0: അതായത് ഇന്ധനം അഥവാ വിറക് നിറച്ച അഗ്നിയുടെ ആൾക്കാർ.
2: വചനം 6.
0: ഇദ്ഹും, അവർ ആയിരുന്ന സന്ദർഭം. അലൈഹ അതിങ്കൽ, ഉഊദ് ഇരിക്കുന്നവർ.
1: ഇദ്ഹും അലൈഹ ഖുഊദ്
0: അവർ അതിങ്കൽ ഇരുന്നു കൊണ്ടിരുന്ന സന്ദർഭം.
2: വചനം ഏഴ്.
0: വഹും അവരാകട്ടെ, അലാമായ ഫഅലൂൻ തങ്ങൾ ചെയ്യുന്നതിന്, ബിൽ മുഅ്മിനീന സത്യവിശ്വാസികളെ കൊണ്ട്, ഷുഹൂദ് ദൃസാക്ഷികളുമാണ്.
1: വഹും അലാമായ ഫഅലൂന ബിൽ മുഅ്മിനീന ഷുഹൂദ്
0: സത്യവിശ്വാസികളെ കൊണ്ട് തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് അവർ ദൃസാക്ഷികളായും കൊണ്ട്.
4: നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും അങ്ങേയറ്റം ശത്രുമർദ്ദനങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ അവതരിച്ച ഒരു അധ്യായമാണിത്. ബിലാൽ റളിയല്ലാഹുഅൻഹു, ഷുഹൈബ് റളിയല്ലാഹുഅൻഹു തുടങ്ങിയ പല സ്വഹാബികളും സ്വഹാബി വനിതകൾ പോലും ഖുറൈശികളുടെ വിവിധ തരത്തിലുള്ള ക്രൂരമർദ്ദനങ്ങൾ അനുഭവിച്ചിരുന്നത് പ്രസിദ്ധമാണ്. ഒരിക്കൽ അവർ തിരുമേനിയോട് അതിനെക്കുറിച്ച് സങ്കടപ്പെടുകയുണ്ടായി. തിരുമേനി കഅബയുടെ തണലിൽ ഒരു പുതപ്പ് തലയിണയാക്കി കിടക്കുകയായിരുന്നു. നബിയെ, അവിടുന്ന് ഞങ്ങൾക്കു വേണ്ടി അള്ളാഹുവിനോട് സഹായം തേടുന്നില്ലേ? ഞങ്ങൾക്കു വേണ്ടി ദുആ ചെയ്യുന്നില്ലേ? എന്നിങ്ങനെ അവർ പറഞ്ഞു. തിരുമേനി പ്രതിവചിച്ചു, നിങ്ങളുടെ മുമ്പ് ചിലരെ പിടിച്ച് കുഴികുത്തി അതിൽ നിർത്തി ഒളിവാൾ അവരുടെ തലയിൽ വെച്ച് രണ്ടു പിളർപ്പായി പിളർത്തുകയും ഇരുമ്പിൻ്റെ ചീർപ്പ് കൊണ്ട് എല്ലും മാംസവുമല്ലാത്തതെല്ലാം ഈർന്നെടുക്കുകയും ചെയ്യപ്പെടാറുണ്ടായിരുന്നു. എന്നിട്ട് പോലും അത് അയാളുടെ മതവിശ്വാസത്തിൽ നിന്ന് അയാളെ തടയുമായിരുന്നില്ല. അള്ളാഹു തന്നെയാണ്, അവൻ ഇക്കാര്യം പൂർത്തിയാക്കുക തന്നെ ചെയ്യും. അങ്ങനെ യമനിലെ സൻആയിൽ നിന്ന് ഒരു വാഹനക്കാരൻ ഹദർമൗത്ത് വരെ അള്ളാഹുവിനെയും വഴിമധ്യേ ചെന്നായയെയും അല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടാനില്ലാത്ത വിധം സഞ്ചരിക്കുന്നതാകുന്നു. പക്ഷേ നിങ്ങൾ ബദ്ധപ്പാട് കാണിക്കുകയാണ്. ബുഖാരി. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ മുൻകാലത്ത് സത്യവിശ്വാസികളായ ഒരു കൂട്ടർ സഹിക്കേണ്ടി വന്ന ഒരു ദാരുണ സംഭവം ഈ സൂറത്തിൽ അള്ളാഹു അവർക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. വിറക് കൂമ്പാരം നിറച്ച് അത്യുഗ്രമായി കത്തിജ്വലിക്കുമാറാക്കിയ ഒരു തീക്കുണ്ഠാരത്തിൽ സത്യവിശ്വാസികളായ സാധുക്കളെ ജീവനോടെ ഇട്ട് അഗ്നിക്കിരയാക്കുകയും അതിൻ്റെ ചുറ്റുപാടുമിരുന്ന് ആ പാവങ്ങൾ തീയിൽ എരിഞ്ഞു പിടയുന്നത് നോക്കിക്കണ്ടുകൊണ്ട് ആഹ്ലാദിച്ച് രസിക്കുകയും ചെയ്ത ഒരു ക്രൂര ജനതയെപ്പറ്റിയാണ് അള്ളാഹു പ്രസ്താവിക്കുന്നത്. ഈ കഠോരകൃത്യം ചെയ്യുവാനുള്ള ഏക കാരണം ഈ പുണ്യാത്മാക്കൾ അള്ളാഹുവിൽ വിശ്വസിച്ചത് മാത്രമായിരുന്നുവെന്ന് അടുത്ത വചനത്തിൽ അള്ളാഹു എടുത്തു പറഞ്ഞിരിക്കുന്നു. ആ അക്രമികളുടെ മേൽ അവൻ തക്ക നടപടികൾ എടുക്കാതിരിക്കുകയില്ലെന്നും സത്യവിശ്വാസികൾക്ക് വമ്പിച്ച പ്രതിഫലങ്ങൾ ലഭിക്കുവാനിരിക്കുന്നുവെന്നും അവരെക്കാൾ ഊഖന്മാരായിരുന്ന ധിക്കാരികളെയും അള്ളാഹു വെറുതെ വിട്ടിട്ടില്ലെന്നും തുടർന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതെല്ലാം സത്യവിശ്വാസികൾ ഓർമ്മിക്കേണ്ടതുണ്ടെന്നത്രേ ഈ സംഭവം ഉദ്ധരിച്ചതിൻ്റെ താൽപ്പര്യം. തീക്കുണ്ടിൻ്റെ സംഭവം ഏതായിരുന്നുവെന്ന് തിട്ടപ്പെടുത്തി പറയത്തക്ക വിധം തെളിവുകളില്ല. ഒന്നിലധികം സംഭവങ്ങൾ ഇതിന് ഉദാഹരണമായി എടുക്കാവുന്ന രൂപത്തിൽ നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ടാനും അവയിൽ ഏതെങ്കിലും ഒന്നിനെ ഉദ്ദേശിച്ചാണോ അതല്ല അവയെപ്പോലുള്ള സംഭവങ്ങളെ മൊത്തത്തിൽ ഉദ്ദേശിച്ചാണോ ഈ വിവരണമെന്നും തീർത്തു പറയാവുന്നതല്ല. രണ്ടായാലും ഈ സംഭവത്തിലടങ്ങിയ പാഠം ഗ്രഹിക്കുവാനും അത് പ്രയോജനപ്പെടുത്തുവാനും സംഭവം എവിടെ വെച്ച് എപ്പോൾ ഉണ്ടായി എന്നറിയേണ്ടതില്ലല്ലോ. മേൽ സൂചിപ്പിച്ച നിവേദനങ്ങളിൽ കൂടുതൽ പ്രസ്താവയോഗ്യമായത് നമുക്കിവിടെ ഓർമ്മിക്കാം. ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹി അലൈഹി രേഖപ്പെടുത്തിയ ഒരു നബിവചനത്തിൻ്റെ ചുരുക്കം ഇപ്രകാരമാകുന്നു. മുൻകാലത്ത് ഒരു രാജാവിന് ഒരു സാഹിർ അഥവാ ആഭിചാര വിദഗ്ധൻ അഥവാ മായവിദ്യക്കാരൻ ഉണ്ടായിരുന്നു. അയാളുടെ മരണശേഷം തൻ്റെ ഒരു പിൻഗാമിയാക്കി തീർക്കണമെന്ന ഉദ്ദേശത്തിൽ അയാൾ ഒരു കുട്ടിക്ക് സിഹിർ അഥവാ ആഭിചാരം അല്ലെങ്കിൽ മായവിദ്യ പഠിപ്പിച്ചു വന്നിരുന്നു. കുട്ടിയുടെ വഴിമധ്യേ ഒരു റാഹിബ് അഥവാ പുരോഹിതനുണ്ടായിരുന്നു. പോക്കുവേളകളിൽ കുട്ടി റാഹിബുമായി സമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കുകയും ആ വഴി കുട്ടിക്ക് അള്ളാഹുൽ വിശ്വാസമുണ്ടായിത്തീരുകയും ചെയ്തു. ഒരു ദിവസം വഴിയിൽ ഒരു മൃഗം പ്രത്യക്ഷപ്പെട്ട് ഗതാഗത തടസ്സമുണ്ടാക്കുകയുണ്ടായി. റാഹിബിൻ്റെ സിദ്ധാന്തങ്ങളാണ് ശരിയെങ്കിൽ ഈ മൃഗത്തെ കൊലപ്പെടുത്തേണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുട്ടി ആ മൃഗത്തിന് നേരെ കല്ലെറിഞ്ഞു. മൃഗം ചത്തു, മാർഗ തടസ്സം നീങ്ങി. ഈ സംഭവം മുഖേന കുട്ടിയുടെ കാര്യം ജനശ്രദ്ധയാകർഷിച്ചു. അനന്തരം കുട്ടിയുടെ കൈക്ക് പല രോഗങ്ങളും സുഖപ്പെടുക മുതലായ സംഭവങ്ങൾ നടക്കുകയും ജനങ്ങൾക്ക് കുട്ടിയെപ്പറ്റി വലിയ മതിപ്പുണ്ടായിത്തീരുകയും ചെയ്തു. കൂട്ടത്തിൽ രാജാവുമായി അടുത്ത ബന്ധമുള്ള ഒരാളുടെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്ന കണ്ണിനും കുട്ടിയുടെ കൈക്ക് സുഖം ലഭിച്ചു. ഇത് മുഖേന രാജാവും കുട്ടിയുടെ കഥയറിഞ്ഞു. കുട്ടിയുടെ പഠനത്തിൻ്റെ ഫലമാണ് അതെല്ലാമെന്നാണ് ജനങ്ങൾ ധരിച്ചത്. പക്ഷേ ഇതെല്ലാം എൻ്റെ റബ്ബിൻ്റെ പ്രവർത്തനങ്ങളാണ് എന്ന് കുട്ടി പ്രഖ്യാപിച്ചു. ഞാനല്ലാതെ മറ്റൊരു റബ്ബ് ആരാണ് എന്നായി രാജാവ്. അതിനെ തുടർന്ന് കുട്ടിയെയും അവൻ്റെ ഗുരുവായ റാഹിബിനെയും രാജാവ് പിടികൂടി. റാഹിബിനെ ഉളിവാൾ വെച്ച് പൊളിച്ചു വീഴ്ത്തി. പിന്നീട് കുട്ടി അവൻ്റെ പുതിയ മതം ഉപേക്ഷിക്കാത്ത പക്ഷം അവനെ ഒരു മലമുകളിൽ കൊണ്ടുപോയി കീഴ്പോട്ടിടുവാൻ രാജാവ് കൽപ്പിച്ചു. പക്ഷേ കുട്ടിയുടെ പ്രാർത്ഥനയുടെ ഫലമായി കുട്ടി രക്ഷപ്പെട്ടു. അതിനുശേഷം കപ്പലിൽ കയറ്റി സമുദ്രത്തിലെറിയുവാൻ ഏർപ്പാട് ചെയ്തു. അതിലും അവൻ കരപറ്റി രക്ഷപ്പെട്ടു. കൊണ്ടുപോയവർക്ക് നാശം പിണയുകയും ചെയ്തു. ഒടുക്കം കുട്ടി പറഞ്ഞു, എന്നെ കൊല്ലണമെങ്കിൽ എൻ്റെ അമ്പ് കൊണ്ട് എൻ്റെ റബ്ബിൻ്റെ പേര് പറഞ്ഞ് എന്നെ പരസ്യമായി എറിയണം. അത് ഫലിക്കുകയും ചെയ്തു. ഇത് കണ്ട് ജനങ്ങൾ കൂട്ടമായി അള്ളാഹുവിൽ വിശ്വസിച്ചു. അപ്പോൾ രാജാവും കിങ്കരന്മാരും വലിയൊരു അഗ്നിഗുണ്ഠം തയ്യാറാക്കി സത്യവിശ്വാസികളെ അതിലിട്ടു അഗ്നിക്രിയയാക്കി. റവാഹു മുസ്ലിം. ഖുർആൻ ഉദ്ദേശിക്കുന്ന സംഭവം ഇതാണോ മറ്റു വല്ലതുമാണോ എന്ന് നമുക്ക് തീർച്ചപ്പെടുത്തിക്കൂടാത്തതാണ്.
2: വചനം 8.
0: വമാ നഖമു, അവർ കുറ്റപ്പെടുത്തിയിട്ടില്ല, ആക്ഷേപിച്ചിട്ടില്ല. മിൻഹും, അവരെക്കുറിച്ച്. ഇല്ല അയ്യുമിനു, അവർ വിശ്വസിക്കുന്നതല്ലാതെ. ബില്ലാഹി, അല്ലാഹുവിങ്കൽ. അൽ അസീസി, പ്രതാപശാലിയായ. അൽ ഹമീദ്, സ്തുത്യർഹനായ.

0: പ്രതാപശാലിയായ സ്തുത്യർഹനായ അള്ളാഹുവിൽ അവർ അഥവാ ആ സത്യവിശ്വാസികൾ വിശ്വസിക്കുന്നതല്ലാതെ അവരെക്കുറിച്ച് അവർ യാതൊന്നും കുറ്റപ്പെടുത്തിയിട്ടില്ലതാനും.
1: വചനം 9.
0: അല്ലദി, അതായത് യാതൊരുവൻ, ലഹു, അവനാകുന്നു, മുൽക്കുസ്സമാവാത്തി, ആകാശങ്ങളുടെ രാജാധിപത്യം, വൽ അർദ്, ഭൂമിയുടെയും, വല്ലാഹു, അല്ലാഹു ആകട്ടെ, അലാ കുല്ലി ശൈഇൻ, എല്ലാ കാര്യത്തിനും, ഷഹീദ്, ദൃക്സാക്ഷിയാകുന്നു.

0: അതായത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും രാജാധിപത്യം യാതൊരുവനാണോ അവനിൽ വിശ്വസിക്കുന്നത്? അല്ലാഹുവാകട്ടെ എല്ലാ കാര്യത്തിനും ദൃക്സാക്ഷിയാകുന്നു.
1: എല്ലാ യാഥാർത്ഥ്യങ്ങളിലും വെച്ച് ഏറ്റവും മഹത്തും പരിപാവനവുമായ ആ യാഥാർത്ഥ്യത്തിൽ, അതെ, അല്ലാഹു മാത്രമാണ് ആരാധ്യനും രക്ഷിതാവുമെന്ന കാര്യത്തിൽ വിശ്വസിച്ചുവെന്നല്ലാതെ മറ്റൊരു കുറ്റവും ആ സത്യവിശ്വാസികളുടെ മേൽ അവർക്ക് ചുമത്തുവാനില്ലായിരുന്നു. എന്നിരിക്കെ അതിനെ ഏറ്റവും വമ്പിച്ച കുറ്റമായെടുത്ത് അവരെ പൈശാചികവും മൃഗീയവുമായ രൂപത്തിൽ ശിക്ഷിച്ച ആ ദുഷ്ടന്മാരെ അല്ലാഹു എങ്ങനെ ശപിക്കാതിരിക്കും? സത്യവും സത്യവിശ്വാസവും സ്വീകരിക്കുന്നതിൻ്റെ പേരിൽ അസത്യത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും വൈതാളികന്മാരിൽ നിന്നുണ്ടാകുന്ന എല്ലാ മൃഗീയ മർദ്ദനങ്ങളുടെയും സ്ഥിതി ഇതുതന്നെയാകുന്നു. എല്ലാം അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാറ്റിനും അവൻ നടപടിയെടുക്കുകയും ചെയ്യും. അല്ലാഹു പറയുന്നു:
2: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിൻ്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: ഇസ് ഖുറാൻ റേഡിയോലിനി ഹൃദയ വസന്തം. മുഹമ്മദ് കുട്ടി സലഫി. സൂറത്തു സ്വാദ് 51 മുതൽ 53 വരെയുള്ള വചനം ക്ലാസ് എടുക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. متكئين فيها يدعون فيها بفاكهة كثيرة وشراب. ഏറെ ബഹുമാനമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്ത് സ്വാദിലെ 50 വരെയുള്ള ആയത്തുകളാണ് മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാ, ഇന്ന് 51 മുതൽ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷ്മതാബോധത്തോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് നാളെ പാരത്രിക ലോകത്ത് ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗീയ ലോകത്തെക്കുറിച്ചാണ് ഇതിനു മുമ്പ് പരാമർശിച്ചത്. അതിൻ്റെ തുടർച്ചയാണ് ഈ ആയത്തും 51-ാമത്തെ ആയത്തും. മുത്തഖീന, ചാരിയിരിക്കുന്നവരായിക്കൊണ്ട്, ഫീഹ അതിൽ, ആ സ്വർഗത്തിൽ, യദുഊന അവർ വിളിക്കും അല്ലെങ്കിൽ ആവശ്യപ്പെടും, ഫീഹ അതിൽ, ബിഫാകിഹത്തിൻ പഴവർഗത്തിന് അല്ലെങ്കിൽ സുഖഭോജ്യത്തിന്, കസീറത്തിൻ ധാരാളമുള്ള, വഷറാബ് പാനീയത്തിനും. അപ്പോ സ്വർഗവാസികൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടാൽ സന്തോഷകരമായ അവരുടെ ജീവിതമാണ് അള്ളാഹു ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അതായത് അതിൽ ചാരിയിരുന്നു കൊണ്ടായിരിക്കും അവർ സുഖിക്കുക. ധാരാളം സുഖഭോജ്യങ്ങളായ പഴങ്ങൾക്കും പാനീയത്തിനും അവർ അവിടത്തിൽ വിളിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. അതാണ് 51-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞത്. എല്ലാ നിലയിലും അലങ്കരിക്കപ്പെട്ട ചാരുകസേരകളിൽ അവർ ഇരിക്കുമെന്ന് മുഫസ്സിരീങ്ങൾ ഈ വചനങ്ങളും ഇതുപോലെയുള്ള വചനങ്ങളും വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാം. ഇബ്നു കസീർ റഹിമഹുള്ള പറയുന്നു, മുതറബ്ബിഈന ഫീഹാ അലാ സുറുരിൻ തഹ്തൽ ഹിജാൽ. ഏറ്റവും അലങ്കരിച്ച, ഏറ്റവും മനോഹരമായ കട്ടിലുകളിൽ അവർ ചാരിയിരിക്കുന്നവരായിരിക്കും. യദുഊന ഫീഹാ ബിഫാകിഹത്തിൻ കസീറ ഐ മഹ്മാ ത്വലബു വജദു. എന്ത് അവർ ആവശ്യപ്പെട്ടാലും അവർക്ക് കൺമുമ്പിൽ അവർക്ക് കാണാൻ സാധിക്കും. വഹദറ കമാ അറാദു, അവരുദ്ദേശിക്കും പ്രകാരം അതവിടെ ഹാജറായതായിട്ട് അവർക്ക് കാണാം. അതുപോലെ തന്നെ വഷറാബ് ഐ മിൻ ഐ അൻവാഇഹി, ഏത് തരം പാനീയമായിരുന്നാലും അത് അവർക്ക് അവിടെ ലഭിക്കും. ഷാഉ അതതുഹും ബിഹിൽ ഖുദ്ദാം, അവരാഗ്രഹിക്കുന്ന ഏത് തരത്തിലുള്ള പാനീയമാണെങ്കിലും സ്വർഗീയ സ്വർഗത്തിലെ പരിചാരകർ ആ പാനീയവുമായി അവരെ സമീപിക്കും. സൂറത്തുൽ വാഖിഅയിൽ അല്ലാഹു പറയുന്നു, ബി അക്വാബിൻ വ അബാരീഖ വ കഅ്സിൻ മിൻ മഈൻ. ആ സ്വർഗത്തിലെ പരിചാരകർ പാനപാത്രങ്ങളും കൂജകളുമായിക്കൊണ്ട്, നല്ല തെളിനീരുള്ള പാനീയങ്ങളുമായിക്കൊണ്ട്, സ്വാദിഷ്ടമായ പാനീയവുമായി അവരുടെ അടുക്കൽ സമീപിക്കും. അതാണ് അള്ളാഹു ഇവിടെയും ഓർമ്മിപ്പിച്ചത്. അല്ലാമ സഅദി റഹ്മത്ത് പറയുന്നു, മുത്തഖീന ഫീഹ, അവർ അതിൽ ചാരിയിരിക്കുന്നവരായ നിലയിൽ, അതായത് അലൽ അറായിക്കിൽ മുസയ്യനാത്തി വൽ മജാലിസിൽ മുസഖ്റഫാത്തി, വളരെ മനോഹരമായ അലങ്കരിക്കപ്പെട്ട അലങ്കൃതമായ ഇരിപ്പിടങ്ങളിൽ അവർ ഇരിക്കും. യദുഊന ഫീഹാ ഐ യഅമുറൂന ഖുദ്ദാമഹും, അവിടുത്തെ പരിചാരകരോട് അവർ ആവശ്യപ്പെടും, ഐ യഅതു അവർ കൊണ്ടുവരാൻ വേണ്ടി, സ്വർഗീയ പാനീയങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി. അതേപോലെ തന്നെ ബിഫാകിഹത്തിൻ കസീറത്തിൻ വശറാബ് മിൻ കുല്ലി മാ തഷ്തഹീഹി നുഫൂസുഹും, അവരുടെ മനസ്സ് ആഗ്രഹിക്കുന്നതെല്ലാം, വ തലസ്സുഹു അഅ്യുനുഹും, കണ്ണിന് ആനന്ദം പകരുന്നതെല്ലാം, സ്വർഗത്തിലെ സുഖത്തിന്റെ പരിപൂർണതയാണ് ഇത് അറിയിക്കുന്നത്. അതേപോലെ തന്നെ അവിടുത്തെ ആശ്വാസത്തിന്റെ, അവിടുത്തെ സമാധാനത്തിന്റെ പരിപൂർണതയാണ് ഇത് അറിയിക്കുന്നത്. അവിടുത്തെ ഏറ്റവും നല്ല പൂർണമായ അനുഗ്രഹത്തെയും ഇത് അറിയിക്കുന്നു. ആസ്വാദനത്തിന്റെ പരിപൂർണതയെയും ഇത് അറിയിക്കുന്നു. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികൾക്ക് വേണ്ടി, മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി തയ്യാറാക്കിയിരിക്കുന്ന സ്വർഗം എന്നത് നമുക്കൊന്നും വർണ്ണിച്ചാൽ, വിവരിച്ചാൽ അത് അവസാനിക്കാത്ത രൂപത്തിലാണ് ഖുർആന്റെ പ്രയോഗങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഹദീസിലൊക്കെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു കാതും കേട്ടിട്ടില്ലാത്തതും ഒരാൾക്കും ചിന്തിക്കാൻ പോലും കഴിയാത്തതും എന്നൊക്കെ സ്വർഗത്തെ വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് ആ സ്വർഗം ഒരിക്കലും നഷ്ടമാവരുത് എന്ന് നാം ഓരോരുത്തരും അങ്ങേയറ്റം ആഗ്രഹിക്കണം. ആ സ്വർഗം നേടിയെടുക്കാൻ ആവശ്യമായ തരത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ, നിയന്ത്രിക്കാൻ, അതിനുവേണ്ടി ഒരുങ്ങാൻ നമ്മൾ സന്നദ്ധരാകണം. നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും വേണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. തുടർന്ന് 52-ാമത്തെ വചനം, വഇൻദഹും ഖാസിറാത്തു ത്വർഫി അത്രാബ്. വഇൻദഹും ഖിറാഅത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പലപ്പോഴും ഖുർആനിന്റെ അർത്ഥം ഗ്രഹിക്കുന്നത് പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് പാരായണങ്ങൾ തെറ്റുവരാതെ ഉച്ചാരണശുദ്ധിയോടുകൂടി പാരായണ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഓതുക എന്നത്. ഇവിടെ വഇൻദഹും എന്ന് ഓതാതെ വഇൻദഹും മണിച്ചുകൊണ്ട് പറയണം. അവരുടെ അടുക്കലുണ്ടായിരിക്കും, ഖാസിറാത്തു ത്വർഫി, കണ്ണിനെ നിയന്ത്രിക്കുന്നവർ അല്ലെങ്കിൽ ചുരുക്കുന്നവർ, അത്രാബ്, സമവയസ്കരായ അല്ലെങ്കിൽ ഇണയൊത്തവരായ, അതായത് അവരുടെ അടുക്കൽ ഇണയൊത്ത സമവയസ്കരായ പരദൃഷ്ടി വെക്കാത്ത, മറ്റുള്ളവരിലേക്ക് കണ്ണ് പായിപ്പിക്കാത്ത എന്നർത്ഥം, കണ്ണു നിയന്ത്രിക്കുന്ന സ്ത്രീകളും ഉണ്ടായിരിക്കും. സ്വർഗത്തിലെ സ്വർഗവാസികൾക്ക് നൽകപ്പെടുന്ന സ്വർഗത്തിലെ തരുണീമണികളെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഇണകളെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ പരാമർശം. പലപ്പോഴും ദുനിയാവിൽ മനുഷ്യനെ വഴിതെറ്റിക്കുന്ന ഘടകങ്ങളായി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസിൽ പരിചയപ്പെട്ട ഒരു വിഭാഗമാണ് സ്ത്രീകൾ എന്നത്. ഇവിടെ നിയന്ത്രണത്തോടുകൂടി കണ്ണുകൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട്, അതേപോലെ തന്നെ ചാരിത്ര ശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് അള്ളാഹു നൽകുന്ന അതിവിശിഷ്ടമായ അനുഗ്രഹമാണ് ഈ വചനത്തിൽ അള്ളാഹു എടുത്തു പറയുന്നത്. എന്താണ് കണ്ണുകൾ നിയന്ത്രിക്കുന്നവരെന്ന് പറഞ്ഞാൽ, അല്ലത്തി ഖസ്റത്ത് ഐനഹ അലാ സൗജിഹ ഫലം തത്വലി ഇലാ ഗൈരിഹി, തന്റെ ഭർത്താവിലേക്ക് മാത്രം ദൃഷ്ടി പായിപ്പിക്കുന്ന, മറ്റൊരാളിലേക്കും നോക്കാൻ ഇഷ്ടപ്പെടാത്ത സ്ത്രീകൾ, ലിഷിദ്ദത്തി ജമാലിഹി അല്ലതി മലക ഖൽബഹ, തന്റെ ഇണ, തന്റെ ഭർത്താവ് അത്രയധികം ഭംഗിയുള്ളവനായിരിക്കും സ്വർഗത്തിൽ. ആ ഭാര്യയുടെ, ആ സഹോദരിയുടെ അല്ലെങ്കിൽ തന്റെ ഇണയുടെ ഹൃദയം കവരുമാറ് അത്രമാത്രം ഭംഗിയുള്ളവരായിരിക്കും. ഫസൗജുഹ ഇന്ദഹ സയ്യിദുൽ ബഷർ, തന്റെ ഇണ തന്റെ അടുക്കൽ മനുഷ്യരിൽ ഏറ്റവും ഉത്തമനായിരിക്കും. ലൈസ അഹദുൻ മിസ്ലുഹു അബദ, തന്റെ സ്വർഗീയ ഇണക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് തന്റെ ഭർത്താവിനോളം ഭംഗിയുള്ള, ഭർത്താവിനോളം ശ്രേഷ്ഠനായ മറ്റൊരാളെ കാണാൻ സാധിക്കുകയില്ല. വഹിയ മിൻ ശിദ്ദത്തി ജമാലിഹ ഖസ്റത്ത് ഐന സൗജിഹ അലൈഹ ഫലാ യുഫക്കിറു ഫീ ഗൈരിഹ വലാ യതതല്ലഉ ഇലാ ഗൈരിഹ ലിഅന്നഹു ലാ യളുന്നു അന്ന ഹുനാക മൻ ഹുവ അജ്മലു മിൻഹ. തന്റെ ഇണയിലെ മാത്രം ശ്രദ്ധിക്കുന്ന, തന്റെ ഇണയിലേക്ക് മാത്രം ശ്രദ്ധ പതിപ്പിക്കുന്ന തരത്തിലായിരിക്കും അവിടുത്തെ ആ പുരുഷന്മാരുണ്ടായിരിക്കുക. അപ്പോ സ്ത്രീകളെക്കുറിച്ച് ഖാസിറാത്തു ത്വർഫ്, കണ്ണുകൾ ചുരുക്കുന്നവർ, നിയന്ത്രിക്കുന്നവർ എന്നാണ് 52-ാമത്തെ വചനത്തിൽ അള്ളാഹു പരാമർശിച്ചത്. മുഫസ്സിരീങ്ങൾ അത് വ്യാഖ്യാനിക്കുന്നിടത്ത് ഖസ്റത്ത് തർഫഹ അലാ സൗജിഹ വ ഖസ്റത്ത് ഐന സൗജിഹ അലൈഹ, അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രം നോക്കുന്ന, മറ്റൊരാളിലേക്ക് കണ്ണ് പായിപ്പിക്കാത്ത അങ്ങനെയുള്ള സ്ത്രീകൾ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്നാണ്. അത്രാബ് എന്ന് പറഞ്ഞാൽ ബനാത്തു സിന്നിൻ വാഹിദത്തിൻ, സമപ്രായക്കാരായിട്ടുള്ളവർ എന്നാണ്. കമാ ഖാല തആല, അള്ളാഹു സൂറത്തുൽ വാഖിഅയിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ന അൻശഅനാഹുന്ന ഇൻശാ, തീർച്ചയായും സ്വർഗത്തിലെ സ്ത്രീകളെ നാം ഒരു നിർമ്മിച്ചുണ്ടാക്കൽ അല്ലെങ്കിൽ സൃഷ്ടിക്കൽ സൃഷ്ടിച്ചിരിക്കുന്നു
2: ഫജഅൽനാഹുന്ന അബ്കാറ,
1: അവരെ നാം കന്യകകൾ ആക്കിയിരിക്കുന്നു.
2: ഉറുബൻ അത്രാബ,
1: സ്നേഹവതികളായ സമപ്രായക്കാരാക്കിയിരിക്കുന്നു. അതാണ് സൂറത്തുൽ വാഖിഅയിൽ അള്ളാഹു പറഞ്ഞത്. അത്രാബ് എന്ന് പറഞ്ഞാൽ യഅനി ബനാത്തു സിന്നിൽ ഫത്വതി വശബാബി വന്നദറതി വൽഹുസ്നി വൽബഹാ, ഏറ്റവും മനോഹാരിതയുള്ള ഒരേ പ്രായത്തിലുള്ള അഥവാ യുവത്വം തുളുമ്പുന്ന വളരെ പ്രസന്നതയുള്ള ആളുകൾ, അതാണ് അത്രാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഐ ഹുന്ന ഐ അൻ ഗൈരി അസ്വാജിഹിന്ന, തങ്ങളുടെ ഇണകളിലേക്കല്ലാതെ അവർ നോക്കുകയില്ല. ഫല യൽതഫ്ന ഇലാ ഗൈരി ബുഉലതിഹിന്ന, തങ്ങളുടെ ഭർത്താക്കന്മാരിലേക്ക് മാത്രമേ അവർ ദൃഷ്ടി പായിപ്പിക്കുകയുള്ളൂ. അത്രാബ് എന്ന് പറഞ്ഞാൽ മുതസാവിയാത്തുൻ ഫിസ്സിന്നി വൽ ഉമുരി, പ്രായം ഒരേ പ്രായത്തിലുള്ളവർ. ഹാദാ മഅനാ ഖൗലു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞ വാക്യം ഇതാകുന്നു. വ മുജാഹിദ് വ സഈദ് ഇബ്നു ജുബൈർ തുടങ്ങിയവരും ആ മുഫസ്സിരീങ്ങളെല്ലാം ഈ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, വ ഇൻദഹും, അവരുടെ അടുക്കലുണ്ടെന്ന് പറഞ്ഞാൽ മിൻ അസ്വാജിഹിം അൽ ഹൂറുൽ ഈൻ, വിശാല നേത്രമുള്ള അതേപോലെ തന്നെ വെളുത്ത സുന്ദരികളായ സ്ത്രീകൾ അവരുടെ അടുക്കലുണ്ടായിരിക്കും. അവരെങ്ങനെയുള്ളവരാണ്? ഖാസിറാത്തുൻ, ചുരുക്കുന്നവർ. ഐ തർഫുഹുന്ന അല അസ്വാജിഹിന്ന വ തർഫു അസ്വാജിഹിന്ന അലൈഹിന്ന, ആ സ്ത്രീകൾ തങ്ങളുടെ ഇണകളിലേക്ക് മാത്രമേ കണ്ണ് പായിപ്പിക്കുകയുള്ളൂ. അവരുടെ ഇണകളായ ഭർത്താക്കന്മാരാകട്ടെ അവരിലേക്ക് മാത്രമേ കണ്ണ് അയച്ചുവിടുകയുള്ളൂ. അനിയന്ത്രിതമായി കണ്ണിനെ അയച്ചുവിടുന്നവരല്ല അവർ എന്നർത്ഥം. ലി ജമാലിഹിം കുല്ലിഹിം വ മഹബത്തി കുല്ലിം മിൻഹുമാലിൽ ആഖിർ, എന്തുകൊണ്ടാണ് അങ്ങനെ? അവർ രണ്ടു കൂട്ടരുടെയും, സ്വർഗത്തിലെ സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ, അങ്ങേ അറ്റം ഭംഗിയുള്ള സൗന്ദര്യമുള്ളവരായിരിക്കും എന്ന കാരണത്താൽ. ചിലപ്പോഴൊക്കെ ചില ആളുകൾ സ്വർഗത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ അവിടെ സ്ത്രീകളെക്കുറിച്ച് മാത്രമാണല്ലോ അങ്ങേയറ്റം വർണ്ണിച്ചിട്ടുള്ളത്, അതുകൊണ്ട് അവിടെ പുരുഷന്മാർ അവരെക്കുറിച്ചുള്ള വർണ്ണനകൾ ഇല്ലല്ലോ എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അത് ചിന്തിക്കാത്തതുകൊണ്ട് മാത്രമാണ്. സ്വർഗത്തിലുള്ള സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ ഏറ്റവും സുന്ദരന്മാരായിരിക്കും, സുന്ദരികളായിരിക്കും എന്നത് ഇത്തരത്തിലുള്ള വചനങ്ങളെ പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ കൃത്യമായി വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു. വഅദ്മി തുമൂഹിഹി ലിഗൈരിഹി, മറ്റൊരാളിലേക്ക് അവർ ആഗ്രഹം വെക്കുകയില്ല. വഅന്നഹു ലാ യബ്ഗി ബിസ്വാഹിബത്തിൻ ബദലൻ വലാ അൻഹു ഇവലൻ, ഈ ഇണയെ മാറ്റി മറ്റൊരു ഇണയെ കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ അവർ ആഗ്രഹിക്കുകയില്ല, ഒന്ന് മാറ്റി പകരമൊന്ന് സ്വീകരിക്കാൻ അവർ ആഗ്രഹിക്കുകയില്ല. ഇനി അത്രാബ് എന്ന് പറഞ്ഞാൽ ഐ അലാ സിന്നിൻ വാഹിദിൻ, ഒരേ പ്രായത്തിലുള്ളവരായിരിക്കും അവിടെയുള്ളത്. അതാണ് സഅദി റഹ്മഹുള്ള ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. ഇവിടെ ഈ വചനത്തിൽ നമ്മൾ പഠിക്കേണ്ട പാഠം, സ്വർഗം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും കണ്ണിനെ നിയന്ത്രിച്ചുകൊണ്ടാകണം, അത് സ്ത്രീകളായിരുന്നാലും പുരുഷന്മാരായിരുന്നാലും ഈ ദുനിയാവിൽ ജീവിക്കേണ്ടത്. പലപ്പോഴും കണ്ണിനെ അനിയന്ത്രിതമായി വിടുമ്പോൾ അത് മനസ്സിനെ ദുഷിപ്പിക്കുമെന്നത് നമുക്കെല്ലാം അനുഭവമുള്ള കാര്യമാണ്. കണ്ണ് നിയന്ത്രിക്കാതിരുന്നാൽ മനസ്സ് ദുഷിക്കാൻ അത് കാരണമായി തീരും. അനാവശ്യമായ ആഗ്രഹങ്ങൾ, അനാവശ്യമായ താൽപര്യങ്ങൾ, അവിഹിതമായ ബന്ധങ്ങളിലേക്കൊക്കെ അത് മനുഷ്യനെ കൊണ്ടെത്തിക്കും. ശുദ്ധ ഖുർആൻ സൂറത്തുന്നൂറിൽ സ്ത്രീകളോടും അതേപോലെ തന്നെ പുരുഷന്മാരോടും ആവശ്യപ്പെടുന്നു, ഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സ്വാരിഹിം. നബിയെ, സ്ത്രീ സത്യവിശ്വാസികൾക്ക് പറഞ്ഞുകൊടുക്കുക, അവരുടെ ദൃഷ്ടികളെ അവർ താഴ്ത്തട്ടെ. ഖുർആൻ അതിൻ്റെ കാരണം പറയുന്നുണ്ട്, അത് അവർക്ക് പരിശുദ്ധി നിലനിർത്താൻ സഹായകമായിരിക്കുമെന്ന്. അതേപോലെ തന്നെ ശേഷം പറയുന്നു, വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുദ്ന മിൻ അബ്സ്വാരിഹിന്. സത്യവിശ്വാസിനികളോട് പറയണം, അവരും അവരുടെ കണ്ണുകളെ താഴ്ത്തട്ടെ. നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, മനുഷ്യർ എന്ന നിലക്ക് കണ്ണിനെ നിയന്ത്രിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ, അത് പലപ്പോഴും പിശാചിൻ്റെ ദുരുപദേശങ്ങൾക്ക് വശംവദരായിക്കൊണ്ട് വലിയ അനർത്ഥങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുമെന്നത് പ്രത്യേകിച്ച് യുവതീ യുവാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാകുന്നു. അത് ഈ വചനവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. തുടർന്ന് 53-ാമത്തെ വചനം, ഇത് നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെടുന്നതാണ്, ലിയൗമിൽ ഹിസാബ്, വിചാരണാ ദിവസത്തേക്ക്. അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗാവകാശികളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, ഹേ ഭക്തന്മാരെ, അതായത് മുത്തഖീങ്ങളെ, വിചാരണാ ദിവസത്തേക്കു നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെടുന്നതാണ് ഇത്. നിങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിച്ചാൽ വളരെ നശ്വരമായ ക്ഷണികമായ ഈ ദുനിയാവിലെ ജീവിതത്തിൽ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് സർവശക്തനായ അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിച്ചാൽ, ഹേ ഭക്തന്മാരെ, വിചാരണാ ദിവസത്തേക്ക് നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെടുന്നതാണ് ഇത്. അതാണ് ഹാദാ മാ തുഅദൂന ലിയൗമിൽ ഹിസാബ്. നമ്മളൊക്കെ കേൾക്കാറുള്ള ഒരു പദമാണ് ഹിസാബ് എന്ന പദം, വിചാരണ. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഐ ഹാദല്ലദി ദക്കർനാ മിൻ സിഫത്തിൽ ജന്ന, സ്വർഗത്തെക്കുറിച്ച് നാം ഈ വർണ്ണിച്ച വർണ്ണനകൾ, ഹിയല്ലത്തി വഅദഹാലി ഇബാദിഹിൽ മുത്തഖീൻ, തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന അള്ളാഹുവിൻ്റെ അടിമകൾക്ക് വേണ്ടിയാണത് ഒരുക്കി വച്ചിരിക്കുന്നത്, അവരോടാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അല്ലത്തി യസീറൂന ഇലൈഹ ബഅദ നുഷൂസിഹിം വഖിയാമിഹിം മിൻ ഖുബൂരിഹിം വസലാമതിഹിം മിനന്നാർ. നാളെ പാരത്രിക ലോകത്ത് ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ, അവർ നരകത്തിൽ നിന്ന് സുരക്ഷിതരായി വരുമ്പോൾ അവർക്ക് പ്രവേശിക്കാനുള്ളത്, അവരോട് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ സ്വർഗമാകുന്നു എന്നർത്ഥം. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന, അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന. നിരന്തരമായി നാം ചോദിക്കേണ്ട, അള്ളാഹുവിനോട് ആവശ്യപ്പെടേണ്ട കാര്യമാണ്, അള്ളാഹുവേ സ്വർഗം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന്. മാത്രമല്ല, ആ സ്വർഗത്തിലെത്താൻ ആവശ്യമായ തരത്തിൽ കർമ്മങ്ങളെ ക്രമീകരിക്കാൻ, ജീവിത വിശുദ്ധിയോടുകൂടി ജീവിക്കാൻ റബ്ബേ ഞങ്ങളെ നീ തുണക്കേണമേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. സഅദി റഹ്മഹുള്ള ആ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നു, ജസാഉൻ അലാ അഅ്മാലികുമുസ് സ്വാലിഹ. ഈ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ആർക്കാണ്, ആരോടാണ് വാഗ്ദാനം ചെയ്യുന്നത്? അത് ജസാഉൻ, പ്രതിഫലമാകുന്നു, അലാ അഅ്മാലികുമുസ് സ്വാലിഹ, നിങ്ങൾ ചെയ്ത സൽപ്രവർത്തനങ്ങൾക്ക് കാരണമായിട്ട്. അപ്പോ കർമ്മങ്ങളാണ് നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കുക. കലർപ്പില്ലാത്ത തൗഹീദ് സ്വീകരിക്കുകയും ശരിയായ വിശ്വാസം സ്വീകരിക്കുകയും ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ റബ്ബിൻ്റെ പ്രതിഫലം മാത്രം കൊതിച്ചുകൊണ്ട് നാം നിർവഹിക്കുന്ന സൽപ്രവർത്തനങ്ങളാണ് സ്വർഗത്തിന് നമ്മളെ അർഹരാക്കി മാറ്റുക. ഇമാം തബരി റഹ്മുള്ള ഈ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നു, യഖൂലു തആലാ ദിക്റുഹു, അള്ളാഹു ഈ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞത്, ഹാദല്ലദീ യഈദുക്കുമുല്ലാഹു ഫിദ്ദുനിയ, ദുനിയാവിൽ നിങ്ങളോട് അള്ളാഹു വാഗ്ദാനം ചെയ്തത്, അയ്യുഹൽ മുഅ്മിനൂൻ, ഹേ സത്യവിശ്വാസികളെ, ബിഹി മിനൽ കറാമ, അള്ളാഹുവിൻ്റെ ആദരവാകുന്നു അത്, ലിമൻ അദ്ഖലഹുല്ലാഹുൽ ജന്ന മിൻകും ഫിൽ ആഖിറ, നിങ്ങളിൽ നിന്ന് അള്ളാഹു ആരെയാണോ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് അവരോട് അള്ളാഹു കാണിക്കുന്ന ആദരവാകുന്നു ഈ സ്വർഗം നൽകി അനുഗ്രഹിക്കൽ എന്ന്. അതുകൊണ്ട് ഈ സ്വർഗത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നമ്മുടെ മനസ്സിൽ വലിയ ആഗ്രഹം ജനിപ്പിക്കേണ്ടതുണ്ട്. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ കേട്ടത് ഹൃദയവസന്തം. ക്ലാസ് നിർവഹിച്ചത് മുഹമ്മദ് കുട്ടി സലഫി. സൂറത്ത് സ്വാദ് 51 മുതൽ 53 വരെയുള്ള വചനങ്ങൾ.
3: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
4: Peace Radio. Tune to reality.
5: Peace Quran Radio. Madhuram Quran. Quranile 4th adhyayam Suratu Nisa 66 മുതൽ 79 വരെ വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അൽഖാരിഅ റഅദ് അൽഖുർദി.
6: أعوذ بالله من الشيطان الرجيم.

പേസ് ഖുർആൻ റേഡിയോ നാം കേൾക്കുന്നത് തൻസീൽ, വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്ത ഭാഗങ്ങൾ വിവിധ ഖാരിഈകളുടെ ശബ്ദത്തിൽ ആസ്വദിക്കുവാനും പഠിക്കുവാനും അവസരം നൽകുന്ന തൻസീൽ പരിപാടിയിൽ നാം കേൾക്കുന്നത് സൂറത്തു അഹ്കാഫ്, സൂറത്തു മുഹമ്മദ്, സൂറത്തു ഫതഹ്, സൂറത്തു ഹുജറാത്ത്, സൂറത്തുൽ ഖാഫ്, സൂറത്തു സാരിയാത്ത് എന്നീ അധ്യായങ്ങളുടെ പാരായണമാണ്. പാരായണം നിർവഹിക്കുന്നത് അൽ ഖാരി സഅദ് അൽ ഗാമിദി.

0: പേഴ്സ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ വിവിധ അധ്യായങ്ങളായ സൂറത്തു അഹ്കാഫ്, സൂറത്തു മുഹമ്മദ്, സൂറത്തു ഫതഹ്, സൂറത്തു ഹുജറാത്ത്, സൂറത്തു ഖാഫ്, സൂറത്തു ദാരിയാത്ത് ഇത്രയും അധ്യായങ്ങളുടെ പാരായണമാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അൽ ഹാഫിദ് സഅദ് അൽ ഗാമിദി.
1: أعوذ بالله من الشيطان الرجيم وأوحينا إلى موسى أن

0: നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അദ്ധ്യായം 7 സൂറ അഅ്റാഫ് 117 മുതൽ 136 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഖരീഫ്.
1: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ വിശ്വപ്രമുഖരായ കുട്ടിക്കാരിങ്ങളുടെ ശബ്ദത്തിൽ കേൾക്കാനുള്ള അവസരമാണ് കിഡ്സ് ടൈം പരിപാടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. സൂറത്തു നബ 31 മുതൽ 40 വരെ വചനങ്ങൾ ഹാഫിൽ സൈഫുർ റഹ്മാന്റെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം.

0: മാഷാല്ല. കിഡ്സ് ടൈം സമാപിക്കുകയാണ്. സൂറത്തുന്നബ 31 മുതൽ 40 വരെ വചനങ്ങൾ മധുര ശബ്ദത്തിൽ ഹാഫിൽ സെയ്ഫ് റഹ്മാൻ അവതരിപ്പിച്ചതാണ് ഇപ്പോൾ നാം കേട്ടത്.
1: ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്ത് നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസുബിന് സലീം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അല്ലാഹു റബ്ബുന ഹുവൽ ഇലാഹു ലഹു മിനൽ അസ്മാഇ.
1: വിശ്വാസ കാര്യങ്ങളിലെ അല്ലാഹുവിന്റെ നിശ്ചയം എന്ത്? സംശയരഹിതവും സുവ്യക്തവുമായ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ അൽ ഉസൂൽ. പ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 9:30 തിങ്കൾ രാവിലെ 9:35 ചൊവ്വ വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു അൽ ഉസൂൽ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
4: പീസ് ഖുർആൻ റേഡിയോ അടുത്ത പരിപാടി ഖത്മുൽ ഖുർആൻ. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 18-ാമത്തെ ജുസ് ശൈഖ് അബ്ദുറഷീദ് സൂഫി പാരായണം ചെയ്യുന്നു.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് അഫ്ലഹൽ

0: ജസാക്കും അല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ജുസ് 18, ഷെയ്ഖ് അബ്ദുർ റഷീദ് സൂഫി പാരായണം ചെയ്തത്.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ 21 മുതൽ 52 കൂടി വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് മഹർ അൽ മുഅക്കലി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി മനപ്പാഠം 1 മുതൽ 30 വരെ പേജ് 482. സഅദ് അൽ ഗാമിദി.

0: تضرعون فلولا إذ جاءهم بأسنا تضرعوا ولكن قست قلوبهم وزين لهم الشيطان ما كانوا يعملون فلما نسوا ما ذكروا به فتحنا عليهم أبواب كل شيء حتى إذا فرحوا بما أوتوا أخذناهم بغتة فإذا هم مبلسون فقطع دابر القوم الذين ظلموا والحمد لله رب العالمين قل أرأيتم إن أخذ الله سمعكم وأبصاركم وختم على قلوبكم من إله غير الله يأتيكم به انظر كيف نصرف الآيات ثم هم يصدفون قل أرأيتكم إن أتاكم عذاب الله بغتة أو جهرة هل يهلك إلا القوم الظالمون
1: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ആറാം അധ്യായമായ സൂറത്ത് അൻആമിലെ 36 മുതൽ 47 വരെയുള്ള വചനങ്ങളാണ് മധുരം ഖുർആനിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പാരായണം ചെയ്തത് ഷെയ്ഖ് അഹമ്മദ് അൽ അജ്മി.
2: പീസ് റേഡിയോ. പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
3: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. സൂറത്തുൽ അഹ്സാബിലെ 50 വചനം ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി നമുക്കൊപ്പം ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 50 ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആയത്തിൻ്റെ അവസാന ഭാഗം ഇൻഷാ അള്ളാഹ് ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആയത്തിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിലൂടെ പഠിച്ച ഭാഗങ്ങൾ ആദ്യം പാരായണം ചെയ്ത് മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവും എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിലൂടെ സൂറത്തുൽ അഹ്സാബിലെ 50-ാമത് വചനമാണ് നാം മനഃപ്പാടമാക്കിയത്. ഹാഫിൽ ജാഫർ സലഫിയാണ് നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത്.
2: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ലില്ലാഹി മിൻ അസ്മാഇഹി 90
5: വിജ്ഞാനം ഒരു വിസ്മയമാണ്, മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗ പരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽ തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീഥിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാണ്.

0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ എന്ന് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ തഖ്വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക. ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രയത്.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ലോകപ്രശസ്ത കാരികളുടെ ശബ്ദത്തിൽ കേൾക്കുവാനുള്ള അവസരം. ഇന്ന് സൂറത്തുൽ കഹഫ്, സൂറത്തു മറിയം എന്നീ അധ്യായങ്ങളുടെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ആദിൽ റയ്യാൻ.
5: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

يا يحيى خذ الكتاب بقوة، يا يحيى خذ الكتاب بقوة وآتيناه

0: أحد هل تحس منهم من أحد أو تسمع لهم ركزا.
1: തൻസീൽ ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ കഹഫ്, സൂറത്തു മറിയം എന്നീ രണ്ട് സൂറത്തുകളുടെ പാരായണമാണ് ഇന്ന് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ആദിൽ റയ്യാൻ.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സജദ 12 മുതൽ 30 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം കാര്യ ഷെയ്ഖ് റഅദ് അൽ കുർദി.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിന്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിന്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദി ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: 1 തൗഹീദ്, 2 റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് 5: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ 5 കാര്യങ്ങൾ. അതുപോലെ 6 ഈമാൻ കാര്യങ്ങൾ, 6 ഇസ്ലാം കാര്യങ്ങൾ, 5 നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള 5. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകൻ്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്. ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്. ദുനിയാവ് കള പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിന്റെ പിന്നെ പോയിന്റ്. അപ്പോ അതിന്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പൊ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പൊ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോ ഭരണകൂടത്തിന്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിന്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പം ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു അസ്കലാനി റഹിമുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
4: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല.
3: അതായത്
4: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
3: അതായത്
4: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല നല്ലൊരു.
3: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മിനിങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകന്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ചില സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനം എന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഖുർആൻ റീഡിൽ ഇനി അത്തഹ്സീൻ, സൂറത്തുൽ ബഖറ 31-32.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 30 വരെയുള്ള ആയത്തുകളാണ് അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പ്രയോഗങ്ങളിലൊക്കെ വരുന്ന തെറ്റുകൾ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. ഇൻഷാ അള്ളാ ഇന്ന് 31-32 ആയത്തുകൾ.

ഇൻഷാല്ല ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വഅല്ലമ ആദമൽ അസ്മാ. വഅല്ലമ അല്ലമ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗമാണ്. വഅല്ലമ വഅല്ലമ എന്നല്ല, വഅല്ലമ ആദമൽ അസ്മാ അങ്ങനെ ഓതരുത്, വഅല്ലമ വഅല്ലമ ആദമൽ അസ്മാ. മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടണം. അൽ അസ്മാ കുല്ലഹ സുമ്മ അറദഹും, സുമ്മ അല്ല ഫ ആണ്, ഫ ഫൗറൻ എന്നുള്ള ഫ, സുമ്മ സുമ്മ സുമ്മ സീനായി പോവരുത്, അത് അർത്ഥം മാറിപ്പോവും. അതുപോലെ മീമിന് ശബ്ദുണ്ട്, മണിക്കണം. സുമ്മ അറദഹും അറദ ദ ദി ദു അദ് അദ് അറദ അറലഹും അല്ല അറദഹും അലൽ മലായികത്തി. ഇവിടെയും മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടണം. ഫഖാല ഫഖാല ഖ ഫഖാല അംബിഊനി, സാകിന നൂന് ശേഷം നൂനിനെ മീമാക്കി മാറ്റണം. തൻവീനോ നൂന് സാക്കിനക്കോ ശേഷം ബ വന്നാൽ ഇഖ്ലാബ് എന്നാണ് നിയമം. അഥവാ തൻവീനെയും നൂനിനെയും മീമാക്കി മാറ്റും. അപ്പോൾ അംബിഊനി ഇങ്ങനെ ഗുന്ന മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അംബിഊനി ബി അസ്മാഇ, മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്. ഹ ഉലൈ ഹ ഉല ഹ, ഫസ്റ്റിലെ ആദ്യത്തെ മദ് ഹ എന്നതിലെ മദ്, മദ് മുൻഫസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്. എന്നാൽ ഹ ഉലൈ ഇത് മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണത്. ഹ ഉലൈ ഇൻ കുന്തും, ഈ രണ്ട് മണിക്കലും ഗുന്നയും ഇഖ്ഫാവും ബിഗുന്ന, സാക്കിന നൂന് ശേഷം കാഫ്, സാക്കിന നൂന് ശേഷം ത, രണ്ടും ഇഖ്ഫാവിൻ്റെ അക്ഷരങ്ങളാണ്, അവ്യക്തമാക്കി മണിക്കണം. സാദിഖീൻ സ്വാദാണ്, സ്വാദ് ഇസ്തിഅലാന്റെ അക്ഷരമാണ്, അഥവാ കനപ്പിച്ച് ഉച്ചരിക്കണം. സാദിഖീൻ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരം. ഖാലു സുബ്ഹാനക, സുബ്ഹാനക സുബ്ഹാനക അല്ല സുബ്ഹ ഹ, തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹ എൻ്റെ മഖ്റജ്, കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഖാലു സുബ്ഹാനക സുബ്ഹാനക സുബ്ഹാനക ലാ ഇൽമ ലനാ ഇൽമ, ലാ ഇൽമ ലനാ എന്നല്ല ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, ഹും ഐനുമാണ് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് വരുന്ന അക്ഷരങ്ങൾ, ഹൽഖിന്റെ മധ്യത്തിൽ നിന്ന്. ലാ ഇൽമ ലനാ ഇല്ല, ഇവിടെ മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്. ലനാ ഇല്ല, ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇല്ലാ മാ അല്ലംതനാ അല്ലംതനാ അല്ലംതന ഇന്നക, അവിടെ നിർത്താതെ കൂട്ടി ഓതുമ്പോൾ മദ് മുൻഫസിൽ നിർത്തുമ്പോൾ അല്ലംതന രണ്ട് ഹർക്കത്തിൻ്റെ ഖദർ നീട്ടി നിർത്താം. ഇന്നക അൻത, ഇന്നക നൂന് ശദ്ദുണ്ട് മണിക്കണം. ഇന്നക നൂൻ മുശദ്ദഗുന്ന, അൻത സാക്കിന നൂന് ശേഷം ത അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന, അൻത അലീമു അലീമു ഐൻ അൽ ഹകീം ഹ, ഐനും ഹും തൊണ്ടയുടെ മധ്യഭാഗമാണ്, ആ അക്ഷരം പുറപ്പെടുന്ന സ്ഥലം തൊണ്ടയുടെ മധ്യഭാഗമാണ്, കൃത്യമായിട്ട് അങ്ങനെ തന്നെ ഉച്ചരിക്കണം. അൻത അലീമുൽ ഹകീം ഇങ്ങനെ. ഇനി ഹകീം എന്ന അവസാനത്തിലുള്ള മദ്, അതുപോലെ സാദിഖീൻ, ഇതൊക്കെ മദ് ആരുദുൽ സുക്കൂൻ. മദ് ആരുദുൽ സുക്കൂൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സാദിഖീന അൽ ഹകീമു നൂൻ ഫതഹാണ്, അതുപോലെ മീമിന് ദൊമ്മ്. സാദിഖീന ഫതഹ് അൽ ഹകീമു മീമിന് ദൊമ്മ്, പക്ഷെ നമ്മൾ നിർത്തുമ്പോൾ സുക്കൂനാണ്. സാദിഖീൻ ഹകീം ഇങ്ങനെ. അത് വഖഫ് ചെയ്യുന്നത് കൊണ്ടുള്ള ഹർക്കത്തിൽ മാറ്റം വരുന്നതാണ്, വഖഫ് ചെയ്യുന്നതിനാൽ സുക്കൂൻ വരുന്നു. അങ്ങനെ വരുമ്പോൾ മദ്ദിൻ്റെ അക്ഷരമായ യാ കണ്ട, സാദിഖീ നീട്ടുന്ന യാ, ഹകീ അണ്ട നീട്ടുന്ന യാ,
അപ്പോൾ അതിനുശേഷം സുക്കൂൻ വരുന്നു. അപ്പോൾ 2, 4, 6 ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ് ആരിദ് സുക്കൂൻ. ആരിദ് എന്നാൽ താൽക്കാലികമായിട്ടുള്ള അഥവാ വഖഫ് ചെയ്യുന്നതിനാൽ ഇവിടെ സുക്കൂൻ വരുന്നു. അതാണ് മദ് ആരിദ് സുക്കൂൻ. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ ബഖറയിലെ 31-32 ആയത്തുകളാണ് ഓതി കേൾപ്പിച്ചത്. ബാറക്കല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഇപ്പോൾ നമ്മൾ കേട്ടത് അത്തഹ്സീൻ, സൂറൽ ബഖറ 31-32 വരെയുള്ള വചനം.
2: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ലോകപ്രശസ്ത കാര്യങ്ങളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. സൂറ അൻആം 98-110 കൂടിയ വചനങ്ങൾ. പാരായണം ഷെയ്ഖ് തൗഫീഖ്.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്താൻ.

0: അഹ്സൻതു യാനി. പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ സൂറത്തു അൻആമിലെ 98 മുതൽ 110 കൂടിയ വചനങ്ങളാണ് ഇന്ന് പാരായണം ചെയ്തത്.
1: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم
4: إنما يستجيب الذين يسمعون والموتى يبعثهم الله ثم إليه يرجعون وقالوا لولا نزل عليه آية من ربه قل إن الله قادر على أن ينزل آية

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം, സൂറ ആലി ഇംറാൻ ആയത്ത് 27 മുതൽ 30 വരെ ഖലീഫ സുനൈജിയുടെ ഖിറാഅത്തായിരുന്നു ഇതുവരെ കേട്ടത്.
1: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോടു ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നു വേണ്ട സർവ്വജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ളുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
4: പരിശുദ്ധ ഖുർആനിന്റെ 88 അധ്യായം 17 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്.
5: أفلا ينظرون إلى الإبل كيف خلقت
4: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സൃഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിന്റെ നാവും അതിന്റെ ആമാശയവും അതിന്റെ കുളമ്പും അതിന്റെ കണ്ണിന്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്, നിങ്ങളുടെ പഠനവഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്, നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്, നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്, കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 1,000,000 പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിൻ്റെ പഠനം ഹൃദയങ്ങൾക്ക് കുളിർമയാണ്. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദ് 24-ാമത് വചനം നാം പഠിക്കുന്നു. കൂട്ടുകാരിൽ പലരും പരസ്പരം അധികാരം പ്രവർത്തിക്കുന്നവർ എന്ന തലക്കെട്ടിൽ നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: ബോബ്. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്ത് സ്വാദിലെ 22-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചരിത്രമാണ് ഈ വചനങ്ങളിലൂടെ നമ്മൾ പഠിച്ചു വരുന്നത്, മനസ്സിലാക്കി വരുന്നത്. തുടർന്ന് 23-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, ഇന്ന ഹാദാ, നിശ്ചയമായും ഇത് അല്ലെങ്കിൽ ഇവൻ, അഹീ, എന്റെ സഹോദരനാണ്, ലഹു, അവനുണ്ട്, തിസ്ഉൻ വതിസ്ഊന നഅജ, 99 പെണ്ണാട് അല്ലെങ്കിൽ പിടയാട്, വലിയ എനിക്കുണ്ട്, നഅജതുൻ വാഹിദ, ഒരേ പിടയാട് അല്ലെങ്കിൽ ഒരേ പെണ്ണാട്. ഫഖാല, എന്നിട്ടവൻ പറഞ്ഞു, അക്ഫിൽനീഹാ, നീ അതിനെ എനിക്ക് ഏൽപ്പിച്ചു തരുക അല്ലെങ്കിൽ എനിക്കു വിട്ടുതരുക. വഅസ്സനി, അവൻ എന്നെ വെല്ലുകയും ചെയ്തു അല്ലെങ്കിൽ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. ഫിൽഖിതാബ്, അഭിമുഖ സംസാരത്തിൽ. അതായത്, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ അടുക്കൽ മതിൽ കയറിക്കൊണ്ട് രണ്ടുപേർ വന്നു എന്ന് കഴിഞ്ഞ വചനത്തിൽ പറഞ്ഞിരുന്നു. ആ വന്ന ആളുകൾ പറഞ്ഞ സംസാരമാണ് ഈ കാര്യം. ഇതാ, ഇത് എന്റെ സഹോദരനാണ്, ഇവന് 99 പിടയാടുകളുണ്ട്, എനിക്ക് ഒരേ പിടയാടുമുണ്ട്. എന്നിട്ട് അവൻ പറഞ്ഞു, നീ അതിനെ എനിക്ക് ഏൽപ്പിച്ചു തരണമെന്ന്. അഭിമുഖ സംസാരത്തിൽ അവൻ എന്നെ തോൽപ്പിച്ചു കളയുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് 23-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത്. അല്ലാമ സഅദി റഹ്മഹുള്ള ഈ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നിടത്ത് പറയുന്നത് കാണാം, ഇവിടെ ഇതെന്റെ സഹോദരനാണെന്ന് പറയുന്നത് ഒരു പക്ഷേ സ്വന്തം മാതാപിതാക്കളുടെ സഹോദരൻ എന്ന നിലക്കായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാഹോദര്യമായിരിക്കാം ഇവിടെ എടുത്തു പറയുന്നത്. പറയുന്ന കാര്യം, ഇതാ എനിക്ക് ഒരാടുമുണ്ട്, ഇയാൾക്ക് 99 ആടുകളുമുണ്ട്, എന്റെ പിടയാടിനെ ഇയാളുടെ 99 പിടയാടുകളിലേക്ക് ഏൽപ്പിക്കണമെന്നാണ് ഇയാൾ പറയുന്നത്. ഇതാണ് അവരുടെ പരാതി. ആ ആയത്തിൽ തന്നെ എന്താണവർ പറയുന്നത് എന്ന കാര്യം വ്യക്തമാണ്. സ്വാലിഹുൽ ഉസൈമി റഹ്മഹുള്ള ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്ന കാര്യം, അന്ന ബഅദൽ ഖുസൂം ഖദ് യകൂനു അഖ്വ ഫിൽ മുഖാസമ, ഈ തർക്കത്തിലേർപ്പെടുന്ന ആളുകളുടെ ഒരു പ്രത്യേകത, ചിലർക്ക് ചിലരേക്കാൾ സംസാര വൈഭവം വളരെ ശക്തമായിരിക്കും. ന്യായം തൻ്റെ പക്കലല്ലെങ്കിൽ പോലും സംസാരിച്ചുകൊണ്ട് ജയിക്കാൻ സാധിക്കും. അത് ഈ കാര്യത്തിലും ശ്രദ്ധേയമായ കാര്യമാണ്. മിനൽ ആഖരി, മറ്റവനെ അപേക്ഷിച്ച്, ഹത്താ യഗ്ലിബുഹു ലിഖൗലിഹി, ഒരുപക്ഷേ അങ്ങനെ സംസാര വൈഭവം കൊണ്ട് അവൻ തന്നെ തോൽപ്പിക്കും എന്ന് ഇവിടെ ഒരാൾ പറഞ്ഞതും ശ്രദ്ധേയമാണ്. വഅസ്സനീ ഫിൽ ഖിതാബ്, അഭിമുഖ സംസാരത്തിൽ അവൻ എന്നെ വെല്ലുന്നവനാണ്, എന്നെ തോൽപ്പിക്കുന്നവനാണ്. ഇവിടെ അദ്ദേഹം ഒരു ഹദീസ്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന 1713-ാമത്തെ ഒരു ഹദീസ് എടുത്തു കൊടുക്കുന്നത് കാണാം. തർക്കവുമായി ബന്ധപ്പെട്ട്, പരസ്പരം തർക്കിക്കുന്ന ആളുകളുടെ കാര്യവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഒരു ഹദീസാണ്. റസൂൽ ഒരിക്കൽ പറഞ്ഞു, ഇന്നക്കും തഖ്തസിമൂന ഇലയ്യ, നിങ്ങൾ എന്റെ അടുക്കലേക്ക് തർക്കവുമായിട്ട് വരും. വലഅല്ല ബഅദകും അൻ യകൂന അൽഹന ബിഹുജ്ജതിഹി മിൻ ബഅദിൻ, അങ്ങനെ നിങ്ങളിൽ ചിലർ സംസാരത്തിന്റെ ഊക്കുകൊണ്ട്, ശക്തി കൊണ്ട് മറ്റൊരുത്തനെ ഒരുപക്ഷേ തോൽപ്പിച്ചു കളഞ്ഞേക്കാം. അങ്ങനെ ഫഅഖ്ദീലഹു ബിനഹ്വി മാ അസ്മഉ മിൻഹു, ഞാനാകട്ടെ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ, എനിക്ക് കൂടുതൽ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഞാൻ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിധിക്കും. ഫമൻ ഖത്അഅ്തു ലഹു മിൻ ഹഖി അഖീഹി ഷൈഅൻ, അങ്ങനെ ആർക്കെങ്കിലും തന്റെ സഹോദരന്റെ അവകാശം ഞാൻ മുറിച്ചു തരുന്നുവെങ്കിൽ, അഥവാ സംസാര വൈഭവം കൊണ്ട് അന്യായമായത് എന്റെ അടുക്കൽ നിന്ന് ആരെങ്കിലും നേടിയെടുക്കുന്നുവെങ്കിൽ, ഫലായ ഉഹുദ്, അതാരും സ്വീകരിക്കരുത്. ഫഇന്നമാ അഖ്തഉ ലഹു ബിഹി ഖിത്അതൻ മിനന്നാർ, യഥാർത്ഥത്തിൽ അങ്ങനെ മറ്റൊരാളുടെ അവകാശം ഹനിക്കുന്നവൻ അല്ലെങ്കിൽ അപഹരിച്ചെടുക്കുന്നവൻ, ഞാൻ അവന് നൽകുന്നത് നരകത്തിൻ്റെ ഒരു കഷ്ണമാകുന്നു. അപ്പോൾ ഈ വചനം ഇവിടെ ഉദ്ധരിക്കാൻ കാരണം, സംസാരത്തിൽ മറ്റുള്ളവരെ കവച്ചു വെക്കുന്ന സംസാര വൈഭവം കൊണ്ട് അന്യായത്തെ ന്യായമാക്കുന്ന, അല്ലെങ്കിൽ മറ്റൊരുത്തൻ്റെ അവകാശം അത് തട്ടിയെടുക്കാൻ കഴിയുന്ന ആളുകളുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ കോടതിയിൽ അത്തരം ആളുകൾക്ക് വിജയിക്കാൻ കഴിയുകയില്ല എന്നതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, മറ്റൊരു ഹദീസിൽ കാണാം, അന സഈമുൻ, ഞാൻ ജാമ്യം നിൽക്കുന്നവനാകുന്നു, ഞാൻ ഉറപ്പ് പറയുന്നവനാകുന്നു, ഒരാൾക്ക് സ്വർഗമുണ്ട് എന്നത്. ആരാണവൻ? ലിമൻ തറക്കൽ മിറാഅ വ ഇൻ കാന മുഹിഖാ, അവൻ തർക്കം ഒഴിവാക്കുന്നു, ന്യായം അവൻ്റെ ഭാഗത്താണെങ്കിൽ പോലും. എന്ന് പറഞ്ഞാൽ അന്യായമായ അനാവശ്യമായ തർക്കവിതർക്കങ്ങൾ ഉപേക്ഷിക്കലാണ് ഒരു സ്വർഗാവകാശിയായ മനുഷ്യന് അനുഗുണമായ കാര്യം. അതാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. അന സഈമുൻ, ഞാൻ ജാമ്യം നിൽക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറഞ്ഞ കാര്യം. തുടർന്ന് 24-ാമത്തെ വചനം,
1: قال لقد ظلمك بسؤال نعجتك إلى نعاجه وإن كثيرا

0: ആബ്. 24-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ഖാല, അദ്ദേഹം പറഞ്ഞു, ലഖദ് ളലമക, തീർച്ചയായും അവൻ നിന്നോട് അക്രമം ചെയ്തു, ബിസ്വാലി നഅജതിക, നിന്റെ പിടയാടിനെ ചോദിച്ചതുകൊണ്ട്, ഇലാ നിആജിഹി, അവന്റെ പിടയാടുകളിലേക്ക്, അവന്റെ പെണ്ണാടുകളിലേക്ക്, നിന്റെ പെണ്ണാടിനെ, പിടയാടിനെ അവൻ ചോദിച്ചതുകൊണ്ട്, വഇന്ന കസീറൻ, നിശ്ചയമായും വളരെ ആളുകൾ, അല്ലെങ്കിൽ ധാരാളം ആളുകൾ, മിനൽ ഖുലത്തായി, കൂട്ടുകാരിൽപ്പെട്ട, ലയബഗി, നിശ്ചയമായും അതിക്രമം ചെയ്യാറുണ്ട്, ബഅദുഹും, അവരിൽ ചിലർ, അലാ ബഅദിൻ, ചിലരുടെ മേൽ, ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരൊഴികെ, വഅമിലുസ്സാലിഹാത്തി, സൽകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ, വഖലീലും മാ, നന്നേ കുറവാണ്, ഹും, അവർ, വളന്ന ദാവൂദു, ദാവൂദ് ധരിക്കുകയും, അതായത് വിചാരിക്കുകയും ചെയ്തു, അന്നമ ഫതന്നാഹു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ്, ഫസ്തഗ്ഫറ, അങ്ങനെ അദ്ദേഹം പാപമോചനം തേടി, പൊറുക്കലിനെ തേടി, റബ്ബഹു, തന്റെ റബ്ബിനോട്, വഖറ, നിലം പതിക്കുകയും ചെയ്തു, റാകിഅൻ, റുകൂഉ ചെയ്ത് അല്ലെങ്കിൽ കുമ്പിട്ട്, വഅനാബ്, ഖേദിച്ചു മടങ്ങുകയും അല്ലെങ്കിൽ വിനയം കാണിക്കുകയും ചെയ്തു. ദീർഘമായ ആയത്തിൽ അല്ലാഹു പറയുന്നു, അദ്ദേഹം അഥവാ ദാവൂദ് പറഞ്ഞു, അവന്റെ പിടയാടുകളിൽ കൂടി നിന്റെ പിടയാടിനെ ചോദിച്ചത് നിമിത്തം തീർച്ചയായും അവൻ നിന്നോട് അനീതി പ്രവർത്തിച്ചിരിക്കുകയാണ്. നിശ്ചയമായും കൂട്ടുകാരിൽപ്പെട്ട പലരും ചിലർ ചിലരുടെ മേൽ അതിക്രമം പ്രവർത്തിക്കാറുണ്ട്. വിശ്വസിക്കുകയും സൽകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരൊഴികെ വളരെ കുറച്ചുമാത്രമായിരിക്കും അവർ. നാം അദ്ദേഹത്തെ പരീക്ഷണം നടത്തിയിരിക്കുക തന്നെയാണെന്ന് ദാവൂദ് അലൈഹിസ്സലാം ധരിക്കുകയും ചെയ്തു. അതിനാൽ അദ്ദേഹം തന്റെ റബ്ബിനോട് പാപമോചനം തേടുകയും റുകൂഉ ചെയ്ത് അഥവാ കുമ്പിട്ടുകൊണ്ട് നിലം പതിക്കുകയും അല്ലാഹുവിങ്കലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. ഇതാണ് ഈ വചനത്തിന്റെ ഒന്നിച്ചുള്ള അർത്ഥം. ദീർഘമായ വചനമായതുകൊണ്ട് കൃത്യമായി നമ്മൾ ആ വചനത്തെ മനസ്സിലാക്കണം. അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും പദങ്ങളും നാം ശ്രദ്ധിക്കണം. ഈ ആയത്തിനു ശേഷം തിലാവത്തിൻ്റെ സുജൂദ് സുന്നത്താകുന്നു. അത് തഫ്സീറുകളിൽ എടുത്തു പറഞ്ഞത് കാണാൻ സാധിക്കും. സാധാരണ അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കുന്ന ഭാഗങ്ങളിലാണ് ഈ സുജൂദ് തിലാവത്ത് വരാറുള്ളത്. ഇവിടെ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം സുജൂദ് ചെയ്തു എന്ന് പറയുമ്പോൾ നാം അല്ലാഹുവിനോട് നന്ദി എന്നോണമെന്നാണ്, ശുക്രിൻ്റെ സുജൂദായിട്ടാണ് നാം അത് നിർവഹിക്കേണ്ടതെന്ന് ഹദീസിൽ കാണാം. സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, ഫഖാല ദാവൂദു ലമ്മാ സമിഅ കലാമഹു, ഈ ഇവന്റെ വർത്തമാനം, ഈ വന്ന ആളുടെ വർത്തമാനം ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം കേട്ടപ്പോൾ, വമിനൽ മഅലൂമി മിനസ് സിയാഖി സാബിഖ് മിൻ കലാമിഹിമാ അന്ന ഹാദാ ഹുവൽ വാഖിഉ ഫലിഹാദാ ലം യഹ്തജ്ജ അൻ യതകല്ലമൽ ആഖർ, യഥാർത്ഥത്തിൽ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരാളുടെ സംസാരമാണ് കേട്ടത്. എന്നാൽ അവിടെ സന്ദർഭത്തിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി ഈ സംസാരത്തിൽ ഇവർ ഒരാൾ മറ്റൊരാളോട് അനീതി പ്രവർത്തിച്ചിരിക്കുന്നു എന്ന്. അതുകൊണ്ട് തന്നെ അനീതിക്കെതിരിൽ ഒരു പ്രവാചകൻ എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ അനീതിയോടുള്ള ആ വെറുപ്പ് അദ്ദേഹം പ്രകടിപ്പിച്ചു. പെട്ടെന്ന് തന്നെ അദ്ദേഹം പ്രതികരിച്ചു. യഥാർത്ഥത്തിൽ രണ്ടുപേർ തർക്കവുമായി വന്നാൽ രണ്ടുപേരുടെയും വാദങ്ങൾ അദ്ദേഹം കേൾക്കേണ്ടിയിരുന്നു. പക്ഷേ ഈ സംസാരത്തിൽ നിന്ന് ഒരാൾ കടുത്ത അനീതിയാണ് മറ്റൊരാളുടെ കാണിച്ചതെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ്, അത് മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് അദ്ദേഹം ഉടനെ തന്നെ അവിടെ നിങ്ങളിൽ ഒരാൾ തൻ്റെ സഹോദരനോട് അനീതി ചെയ്തിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. ഇന്ന കസീറം മിനൽ ഖുലത്തായി ലയബഗി ബഅദുഹും അലാ ബഅദ്, ധാരാളം കൂട്ടുകാർ പരസ്പരം അനീതി ചെയ്യുന്നവരാണ്, അക്രമം ചെയ്യുന്നവരാണ് എന്നു പറഞ്ഞത്. ലിഅന്ന ളുൽമ മിൻ സിഫത്തിൻ നുഫൂസ്, കാരണം ഈ അക്രമം എന്നത് അറബി ഭാഷയിൽ ളുൽമ് എന്നതിൻ്റെ കൃത്യമായ അർത്ഥം അന്യായമെന്നും കുറവ് വരുത്തൽ എന്നും അനീതി എന്നുമൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഒരാളുടെ അവകാശം ഹനിക്കുമ്പോഴാണ് അത് ളുൽമായിട്ട് മാറുന്നത്. അതാണ്, അത് മനസ്സിൽ നിന്നുണ്ടാകുന്ന കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളൊഴികെ. ഫഇന്ന മഅഹും മിനൽ ഈമാനി വൽ അമലി സ്വാലിഹി യംനഉഹും മിനൽ ളുൽമി. ഈ പറയപ്പെട്ട ആളുകളുടെ കൂടെ ഈമാനും അമലു സ്വാലിഹാത്തും ഉള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്നവർ അകന്നു നിൽക്കുന്നു. പക്ഷേ വഖലീലും മാഹും, അവർ നന്നേ വിരളമാകുന്നു. ആ കുറവാണ് എന്നല്ല, വളരെ കുറവാകുന്നു എന്നാണ് വഖലീലും മാഹും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. കമാ ഖാല തആല, അല്ലാഹു മറ്റൊരു സൂറത്തിൽ പറയുന്നത് കാണാം, വഖലീലും മിൻ ഇബാദിയശ്ശകൂർ, എൻ്റെ ദാസന്മാരിൽ നിന്ന് നന്ദി കാണിക്കുന്നവർ വളരെ കുറവാകുന്നു. പിന്നെ വല്ലന്ന ദാവൂദു ഹീന ഹക്കമ ബൈനഹുമാ, ഇവരുടെ ഇടയിൽ വിധി പറഞ്ഞപ്പോൾ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം വിചാരിച്ചു, അദ്ദേഹം മനസ്സിലാക്കി, അന്നമ ഫതന്നാഹു ഐ ഇഖ്തബർനാഹു, താൻ പരീക്ഷിക്കപ്പെട്ടിരിക്കുകയാകുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഫസ്തഗ്ഫർ റബ്ബഹു ലിമാ സ്വദറ മിൻഹു, തന്നിൽ നിന്നുണ്ടായ ഈ തെറ്റ് അദ്ദേഹം മനസ്സിലാക്കി തൻ്റെ രക്ഷിതാവിനോട് അദ്ദേഹം പാപമോചനം തേടി. വഖറ റാകിഅൻ, അദ്ദേഹം നിലം പതിച്ചു, കുമ്പിട്ടു നമസ്കരിക്കുന്നവനായി നിലം പതിച്ചു. ഐ സാജിദൻ, തഫ്സീർ കാണാം, സാഷ്ടാംഗം നമിച്ചു. വ അനാബ ലില്ലാഹി തആല ബി തൗബത്തി നസൂഹി വൽ ഇബാദത്തി, അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായ പശ്ചാത്താപം കൊണ്ടും അതേപോലെ തന്നെ ആരാധന കൊണ്ടും അദ്ദേഹം വിനയം കാണിച്ചു. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, വയഹ്തമിലു അന്നഹു റകഅ അവ്വലൻ സുമ്മ സജദ, ഒരുപക്ഷേ ആദ്യം അദ്ദേഹം റുക്കു ചെയ്തിരിക്കും, പിന്നീട് സാഷ്ടാംഗം നമിച്ചിരിക്കും. ബഅദ ദാലിക്, അതിനുശേഷം. വഖദ് ദക്കറ അന്നഹു ഇസ്തമറ സാജിദൻ അർബഈന സബാഹ, ചില റിപ്പോർട്ടുകളിൽ കാണാം 40 പ്രഭാതത്തിൽ അദ്ദേഹം ഈ സുജൂദിൽ മുഴുകിക്കൊണ്ടേയിരുന്നു. ഫഗഫർനാ ലഹു ദാലിക്, നാം അദ്ദേഹത്തിന് പൊറുത്തുകൊടുത്തു. ഐ മാ കാന മിൻഹു മിമ്മാ യുഖാലു ഫീഹി, അദ്ദേഹത്തിന് സംഭവിച്ച ആ തെറ്റ് അല്ലെങ്കിൽ അബദ്ധം, അതിൽ അദ്ദേഹം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തുകൊടുത്തു. സാധാരണ പറയപ്പെടാറുണ്ട്, ഇന്ന ഹസനാത്തിൽ അബ്റാർ സയ്യാത്തുൽ മുഖറബീൻ, ഈ മുഖറബീങ്ങളായ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത ആളുകളുടെ തെറ്റുകൾ അത് പിന്നെ അബ്റാറുകളുടെ നന്മകളായിരിക്കാം. എന്ന് പറഞ്ഞാൽ ചെറിയ സ്കലിതങ്ങൾ പോലും അവരുടെ അടുക്കൽ വലിയ തെറ്റുകളായിരിക്കും. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, സജദ ഫി സ്വാദ്, പ്രവാചകൻ തിരുമേനി ഒരിക്കൽ സൂറത്ത് സ്വാദ് ഓതിയിട്ട് സാഷ്ടാംഗം നമിച്ചു, സുജൂദ് ചെയ്തു. വഖാല സജദഹ ദാവൂദ് തൗബത്തൻ, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് കേറിച്ച് മടങ്ങിക്കൊണ്ടാണ് ഈ സുജൂദ് ചെയ്തത്. വ നസ്ജുദുഹ ശുക്റ, നാം അള്ളാഹുവിനോട് ശുക്ർ ചെയ്തുകൊണ്ടാണ് ഈ സുജൂദ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മുജാഹിദ് റഹ്മഹുള്ള പറയുന്നു, ഞാൻ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് ചോദിക്കപ്പെട്ടു, മിൻ ഐന സജത്ത, ഫഖാല അവമാ തഖ്റഉ വമിൻ ദുര്രിയ്യതിഹി ദാവൂദ വ സുലൈമാൻ, എന്തുകൊണ്ടാണ് ഈ സുജൂദ് ഈ സന്ദർഭത്തിൽ സുജൂദ് ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ കേട്ടിട്ടില്ലേ, പാരായണം ചെന്ന് കേട്ടില്ലേ, അദ്ദേഹത്തിന് സന്താനങ്ങളിൽ പെട്ടവരാകുന്നു ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയും സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയും. സൂറത്തുൽ അൻആമിലെ 84-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ്. അതേപോലെ തന്നെ സൂറത്തുൽ അൻആം 90-ാമത്തെ ആയത്തിൽ കാണാം, ഉലായിക്കല്ലദീന ഹദല്ലാ ഫബിഹുദാഹു മുഖ്തദിഹ്, അവരാകുന്നു അല്ലാഹു സന്മാർഗത്തിലാക്കിയവർ. അവരുടെ മാർഗദർശനത്തെ താങ്കൾ, അല്ലെങ്കിൽ അവരെ താങ്കൾ പിൻപറ്റുക, പിന്തുടരുക. ഫകാന ദാവൂദ് അലൈഹിസ്സലാം മിമ്മൻ ഉമിറ നബിയുക്കും, ദാവൂദ് അലൈഹിസ്സലാം നിങ്ങളുടെ പ്രവാചകൻ ആ കാര്യത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഐ യഖ്തദിയ ബിഹി, അദ്ദേഹത്തെ അനുധാവനം ചെയ്യാൻ. ഫസജദഹ, അങ്ങനെയാണ് അദ്ദേഹം പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വആലി വസഹബി വസല്ലം സുജൂദ് ചെയ്തത്. ദാവൂദ് അലൈഹിസ്സലാം ഫസജദഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം സുജൂദ് ചെയ്തു. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാവൂദ് നബിയെ പിൻപറ്റിക്കൊണ്ട് സുജൂദ് ചെയ്തു. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. ഇവിടെ വളരെ വിചിത്രമായ ഒരു വ്യാഖ്യാനം ചില തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. ഇവിടെ വന്ന രണ്ടു പേരെന്നത് രണ്ട് മലക്കുകളാണെന്നും, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് 99 ഭാര്യമാരുണ്ടായിരുന്നുവെന്നും, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ സമൂഹത്തിൽപ്പെട്ട ഒരാളുടെ ഭാര്യയെ കൂടി സ്വീകരിക്കാൻ തയ്യാറായി, അങ്ങനെ 100 തികക്കാൻ അദ്ദേഹം തയ്യാറായി, അതുമായി ബന്ധപ്പെട്ടൊരു പരാമർശമാകുന്നു ഇത് എന്ന് ചില തഫ്സീറുകൾ കാണാം. മുഫസ്സിറീങ്ങൾ പറയുന്നു, വൽ ഹഖീഖ അന്ന ഹാദൽ ഖിസ്സത്തു ബാത്തില, യഥാർത്ഥം ഈ ചരിത്രം, ഇത്തരമൊരു വ്യാഖ്യാനം അത് നിരർത്ഥകമാണ്, ബാത്തിലാണ്. ലാ യഹില്ലു ലി അഹദിൻ അൻ യഅതഖിദഹ ഫീ ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബിയുടെ കാര്യത്തിൽ അതങ്ങനെ വിശ്വസിക്കൽ ഒരാൾക്ക് പാടില്ലാത്തതാകുന്നു. അന്നഹു ആശഖ ഇംറഅത റജുലിൻ വ അറാദ അൻ യതസവ്വജഹ, തൻ്റെ സമൂഹത്തിൽപ്പെട്ട ഒരാളുടെ ഭാര്യയെ അദ്ദേഹം സ്നേഹിച്ചു എന്നും, അവരെ ആ സ്ത്രീയെ കല്യാണം കഴിക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചുവെന്നും. വ അന്നഹു കാന ഇന്ദഹു തിസ്ഉൻ വ തിസ്ഊന ഇംറഅ ഫ അറാദ അൻ യുക്മില ബിഹാ അൽ മിഅ, തനിക്ക് 99 ഭാര്യമാരുണ്ടായിരുന്നു, അങ്ങനെ ഈ സ്ത്രീയെ കൂടി കല്യാണം കഴിച്ച് 100 തികക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചു എന്ന വാദം, അല്ലെങ്കിൽ ഈ ചരിത്രം, ഹാദ ഗൈറു ലായിഖിൻ ബി അദ്ന വാഹിദി മിനന്നാസി, ഇതൊരു സാധാരണ മനുഷ്യനെക്കുറിച്ച് പോലും അത് അനുയോജ്യമായ, യോജിക്കാവുന്ന ഒന്നല്ല. ഫതുലൻ അൻ നബിയി നബിയിൻ മിൻ മിൻ അംബിയ ഇല്ല, പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് അങ്ങനെ പറയാൻ, അങ്ങനെ വിശ്വസിക്കാൻ, അങ്ങനെ ഉണ്ടാവാൻ ഒരു കാരണവും ഇല്ല, ഒരു ന്യായവുമില്ല എന്നത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ ഇതെങ്ങനെ വന്നു, ലാക്കിന്നൽ യഹൂദ് ലഅനത്തുല്ലാഹി അലൈഹിം, എന്നാൽ യഹൂദികൾ, അള്ളാഹുവിൻ്റെ ശാപം അവരുടെ മേലുണ്ടാകട്ടെ, ലാ യുബാലൂന അൻ യൽതഖു അൽ അംബിയ കമാ ലതഖു മൻ അർസല അൽ അംബിയ, അവർ പ്രവാചകന്മാരെക്കുറിച്ച് എന്ത് ആരോപണവും ഉന്നയിക്കാൻ മടി കാണിക്കാത്തവരാകുന്നു. എന്നു മാത്രമല്ല, പ്രവാചകന്മാരെ നിയോഗിച്ചയച്ച അള്ളാഹുവിൻ്റെ പേരിൽ പോലും കടുത്ത അപരാധം പറയുന്നവരാകുന്നു അവർ. ഫഖാലു, ഉദാഹരണമായി സൂറത്ത് മാഇദയിലെ 64 ആയത്തിൽ കാണാം, അവർ പറഞ്ഞു, യദുല്ലാഹി മഗ്ലൂല, അള്ളാഹുവിൻ്റെ കൈ ബന്ധിക്കപ്പെട്ടതാകുന്നു, അള്ളാഹ് ഒരാൾക്കും ഒന്നും കൊടുക്കുകയില്ല എന്നർത്ഥം. നഊദുബില്ല. സൂറത്തുൽ ആലിമ്രാനിലെ 181 ആയത്തിൽ കാണാൻ സാധിക്കും, ഇന്നല്ലാഹ ഫഖീർ, തീർച്ചയായും അള്ളാഹു ഫക്കീറാകുന്നു, ദരിദ്രനാകുന്നു എന്ന്. ഇതൊക്കെ ഈ ആളുകളുടെ വായകൾ കൊണ്ട് അവർ പറയുന്ന അപരാധങ്ങളാകുന്നു, ദുരാരോപണങ്ങളാകുന്നു. അതുകൊണ്ട് തന്നെ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് അവർ ഇതിലപ്പുറവും പറയുക എന്നത് അത്ഭുതകരമായ കാര്യമല്ല. വസ്വഹീഹു അല്ലദീ ലാ ശക്ക ഫീഹി അന്നഹും ഖസ്മാനി മിനൽ ബഷർ വലൈസു മലായിക, യഥാർത്ഥം ഈ വന്ന രണ്ടു പേർ മലക്കുകളായിരുന്നില്ല, മറിച്ച് രണ്ട് മനുഷ്യരായിരുന്നു. വലൈസു മലായിക ഖസ്മാനി മിനൽ ബഷർ തനാസഅ ഫീ ഖദിയത്തിൻ ബൈനഹുമാ, അവർ വന്ന് തങ്ങൾക്കിടയിലുള്ള ഒരു കാര്യം, ഒരു പ്രശ്നമാണ് അദ്ദേഹത്തിനടുക്കൽ അവർ പരാതിയായി, അല്ലെങ്കിൽ അവർ സംസാരിച്ചത്. അതല്ലാതെ ഈ വന്നത് പ്രവാചകന്മാർ മലക്കുകൾ ആയിരുന്നില്ല. തുടർന്ന് ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ എന്ന് അള്ളാഹു വേറെടുത്തി പറയുന്നത് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ വചനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും അതിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുകയും ആ വചനങ്ങളെ അതിൻ്റെ ശരിയായ വിശദീകരണം കൃത്യമായി മനസ്സിലാക്കുകയും തെറ്റായ ദുർവ്യാഖ്യാനങ്ങളെ കൃത്യമായി മനസ്സിലാക്കുകയും അത് തിരിച്ചറിയുകയും ചെയ്തുകൊണ്ട് സത്യം സത്യമായി ഗ്രഹിക്കാൻ അതുൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ് ബാരകല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദിലെ 24-ാമത് വചനമാണ് നാം പഠിച്ചത്. കൂട്ടുകാരിൽ പലരും പരസ്പരം അധികാരം പ്രവർത്തിക്കുന്നവർ എന്ന തലക്കെട്ടിൽ നമുക്ക് മുൻപിൽ സംസാരിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവീകമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്നുള്ള പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും മിൻ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവീകമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000-ക്കണക്കിന് ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35, കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം, വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖുർആൻ ടെലിക്വിസ് അവതരിപ്പിക്കുന്നു ബഹുമാന്യനായ അബ്ദുള്ള സലഫി.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വിസിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
8: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
7: പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
8: ഫർഹാന.
7: ഒന്നുകൂടി പറയൂ.
8: ഫർഹാന.
7: ഫർഹാന, മാഷാല്ലാ. ഫർഹാന എവിടുന്നാണ് വിളിക്കുന്നത് മോളെ?
8: കോട്ടക്കൽ.
7: കോട്ടക്കലുള്ള ഫർഹാനയാണ് നമ്മുടെ ഇന്നത്തെ പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിഗീസിലെ ആദ്യത്തെ കോളർ. മോളെ മുമ്പ് പീസ് റേഡിയോയിലേക്ക് വിളിച്ചിട്ടുണ്ടോ?
8: കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. ഉത്തരം പറഞ്ഞിട്ടുണ്ട്.
7: ഖുർആൻ ടെലിഗീസിലേക്കാണ് വിളിച്ചതല്ലേ? ഓക്കേ. അപ്പോ ഖുർആൻ ടെലിക്വിസിലെ നമ്മുടെ നിയമങ്ങളൊക്കെ മോൾ അറിഞ്ഞിട്ടുണ്ടാകും അല്ലേ? അവസാനത്തെ രണ്ട് ജുസ്, അവസാനത്തെ രണ്ട് ജുസ് ആണ് നമ്മള് ചോദ്യത്തിനായി തയ്യാറാക്കി ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം.
8: പക്ഷേ ഞാന് അഹ്കാഫും
7: അതെന്താ മോളെ അതിന്റെ ഇടയിൽ ഒരു ജ്യൂസ് വിട്ടുപോയത്?
8: അത് 26-ാമത്തെ ജ്യൂസ് തൊട്ടിട്ട് തുടങ്ങിയത്. അമ്മ ജ്യൂസ് സ്കൂൾ ഓഫ് ഖുർആനിൽ പഠിച്ചതാണ്.
7: അങ്ങനെയാണല്ലേ. മോൾ എത്രാം ക്ലാസ്സിലാ
8: പഠിക്കുന്നത്?
7: 3-ാം ക്ലാസ്സിലാണ്. 3-ാം ക്ലാസ്സിലാണോ സ്കൂളില്? സ്കൂളിലെ 4. ആയിക്കോട്ടെ, നമുക്ക് ഏതായാലും ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. റെഡിയല്ലേ?
8: ഓക്കെ.
7: ഫർഹാന സാർ ഒരു ആയത്ത് ഓതും. ആ ആയത്തിന് തൊട്ടു ശേഷമുള്ള ആയത്താണ് മോൾ ഓതേണ്ടത്. ഓക്കെ. أعوذ بالله من الشيطان الرجيم

0: بما أمر فلينظر الإنسان إلى طعامه. باقي وديكم الله.
1: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أنا صببنا الماء صبا صبا ما أنا صببنا الماء ماء ماء صبا ثم شققنا الأرض شقا الله شقا فأمت
0: وديكو
1: شقا فأنبتنا فيها
0: حبة اوكي
1: وعنبا وقلبا
0: اوكي احسنتي بارك الله لك يا الله അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഏതായാലും മോള് ആദ്യത്തെ ചോദ്യത്തിന് കൃത്യമായ ഉത്തരമാണ് നൽകിയിട്ടുള്ളത്. ഉത്തരം ശരിയാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ.
1: ഓക്കെ,
0: രണ്ടാമത്തെ ചോദ്യം, ഉസ്താദ് ഒരു ആയത്ത് ഓതും, അതിന് തൊട്ടു മുമ്പിലുള്ള ആയത്താണ് ഫർഹാന ഓതി കേൾപ്പിക്കേണ്ടത്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ.

0: أهلهم إلى أهلهم انقلبوا فكهين. ഈ ആയത്തിൻ്റെ മുന്നിലുള്ള ആയത്താണ് ഫർഹാന ഓടി കേൾപ്പിക്കേണ്ടത്. എന്താണ് മോളെ സുഹൃത്ത് ഏതാണെന്ന് പറയാൻ കഴിയില്ല, ഒന്ന് ആലോചിച്ചു നോക്ക് മോള്. ഈ ആയത്താണ് ഇതിന് തൊട്ട് മുമ്പിലുള്ള കബിലാണ് മോൾ ഓതേണ്ടത്. ഓക്കെ ഫർഹാന, സാറല്ല ഫർഹാന, പഠിച്ചിട്ടുണ്ടാകാം മറന്നുപോയതാകാം, ഉസ്താദ് ഓതാട്ടോ. إن الذين أجرموا كانوا من الذين آمنوا يضحكون وإذا مروا بهم يتغامزون. എന്നതാണ് സൂറ മുതഫിഫീൻ അല്ലേ, പഠിച്ചതല്ലേ? സാറല്ല, ഏതായാലും പെട്ടെന്ന് ചോദിച്ചപ്പോ മറന്നതായിരിക്കാം. ഏതായിരുന്നാലും ഖുർആൻ മറക്കാൻ പാടുണ്ടോ? മറക്കാനും പാടില്ല, പക്ഷെ മറന്നുപോയി, ഇനി ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. സാറല്ല, മോള് ഖുർആൻ റേഡിയോയിലേക്കും ഖുർആൻ ടെലിക്വിസിലേക്കും ഒക്കെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുക. ഖുർആൻ ടെലിക്വിസിലേക്ക് വിളിച്ചതിന് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വിസിലെ ഇന്നത്തെ എപ്പിസോഡിലെ രണ്ടാമത്തെ കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
0: പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
1: നുഹ.
0: നുഹ, മോള് എവിടുന്നാ സംസാരിക്കുന്നത്? എവിടെ മോളെ?
1: മലപ്പുറം ജില്ലയിൽ വണ്ടൂര്.
0: വണ്ടൂരിലാണ് അല്ലേ? നുഹ, നുഹ മോൾ വണ്ടൂരിൽ നിന്നുള്ള നുഹ. എത്രാം ക്ലാസ്സിലാ മോള് പഠിക്കുന്നത്?
1: അഞ്ചാം ക്ലാസ്സില്.
0: അഞ്ചാം ക്ലാസ്സില് സ്കൂളിലാണല്ലേ. എവിടെയെങ്കിലും മോള് ഖുർആൻ പഠിക്കാൻ പോയിട്ടുണ്ടോ? മദ്രസയിലാണ് പഠിക്കുന്നത് അല്ലേ. ഓക്കെ, പീസ് റേഡിയോയിലേക്ക് മുമ്പ് വിളിക്കാറുണ്ടോ മോളെ?
1: ഒരു
0: പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് അല്ലേ, കിട്ടിയിട്ടുണ്ട്?
1: ഒരു ചോദ്യം കിട്ടി, ബാക്കി രണ്ടെണ്ണം കിട്ടില്ല.
0: ഓക്കെ ശരി, അപ്പോ നമ്മുടെ ഖുർആൻ ടെലിക്വിസിലെ നിയമങ്ങളൊക്കെ മോൾക്കറിയാലേ. മൂന്ന് ചോദ്യങ്ങളാണ് ഉണ്ടാവുക. മൂന്ന് ചോദ്യത്തിനും ശരിയുത്തരം നൽകിയാൽ എന്തുണ്ടാകും? സമ്മാനം ഉണ്ടാകും. മാഷാല്ലാ, സമ്മാനം കിട്ടിയ ആരെങ്കിലും പരിചയമുണ്ടോ? പീസ് റേഡിയോയിലൂടെ സമ്മാനം കിട്ടിയ ആരെയും പരിചയമല്ല അല്ലെ. എന്നാൽ നുഹ മോൾക്ക് സമ്മാനം കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. പീസ് റേഡിയോ കേൾക്കാറുണ്ടോ മോളെ? റേഡിയോയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാം ഏതാണ്? ടെലിക്വിസ്. എന്തുകൊണ്ടാണ് ടെലിക്വിസ് ഇഷ്ടാവുന്നത്? കൊറേ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ പഠിക്കാൻ പറ്റും അല്ലേ. യെസ്. ഓക്കെ നുഹ, നമ്മള് പരിശുദ്ധ ഖുർആനിലെ അവസാനത്തെ രണ്ട് ജുസ്, അതിൽ നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്. ഓക്കെ, അവസാനത്തെ രണ്ട് ജുസ് പ്രകാരമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഉസ്താദ് ഒരായത്തോതും ആ ആയത്തിനു ശേഷമുള്ള ആയത്തുകൾ നുഹ ഓതി കേൾപ്പിക്കണം. ഓക്കേ.

0: كلا بل ران على قلوبهم ما كانوا يكسبون. ഈ ആയത്തുകൾക്ക് ശേഷമുള്ള ആയത്താണ് നുഹ ഓതിക്കളിപ്പിക്കേണ്ടത്. ഓതിക്കോളൂ മോളെ.
1: ഒന്നുകൂടി
0: ഓതാ. إذا تتلى عليه آياتنا قال أساطير الأولين. كلا بل ران على قلوبهم ما كانوا يكسبون. نحا ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? എന്തുപറ്റി അറിയില്ല അല്ലേ? അറിയില്ല. ശരി, സൂറത്തുൽ മുത്തഫിഫീനിലെ ആയത്താണ് ഉസ്താദ് ഓതിയിട്ടുള്ളത്. മുത്തഫിഫീൻ അറിയോ? വൈലുല്ലിൽ മുത്തഫിഫീൻ എന്ന് തുടങ്ങുന്ന സൂറത്ത് അറിയോ? ഒന്ന് ഓതിക്കെ കേൾക്കട്ടെ. നുഹ ഒന്ന് ഉഷാറിൽ ഓതിക്കെ. ഇത് അവസാനത്തെ ജുസ് ഇലാണ്, അമ്മ ജുസ് ഇലാണ് സൂറത്തുൽ മുത്തഫിഫീൻ. കാണാതെ പഠിച്ചിട്ടില്ല അല്ലേ? ആ സൂറത്ത്
1: ഞാൻ
0: ഒന്ന് ഓതിക്കേ. അഴുതും ബിസ്മയൊക്കെ ആക്കിയത് വേഗം നല്ല ഉഷാറിൽ ഓതിക്കേ.

0: يستوفون وإذا كالوهم أو وزنوهم
1: يخسرون. أحسنتي أحسنتي تبارك الله. നന്നായി ഓതുന്നുണ്ടല്ലോ മോള് മാഷാല്ലാ. പക്ഷെ ഒന്നുകൂടി ഉഷാറായിട്ട് ഖുർആൻ മനഃപ്പാഠമാക്കണം കേട്ടോ. നമ്മൾ കണ്ടു ഓതുന്നത് പോലെ കാണാതെ ഓതാനും ഖുർആൻ പഠിക്കണം. ഓക്കെ, പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒന്നാണ് ഖുർആൻ. പക്ഷെ അതേപോലെ തന്നെ പഠിച്ച ഖുർആൻ പെട്ടെന്ന് മറന്നു പോവുകയും ചെയ്യും. അപ്പൊ നുഹ ഒന്നുകൂടിയും ഖുർആൻ കൂടുതലായി പഠിക്കാൻ ശ്രമിക്കുക. മോള് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടില്ല. അതിന് ശേഷമുള്ള ആയത്ത് ഇപ്രകാരമാണ്, എന്നായത്തായിരുന്നു ശേഷമുള്ള ആയത്തും. ഏതായിരുന്നാലും പീസ് ഖുർആൻ റേഡിയോയിലേക്കും പീസ് റേഡിയോയിലേക്കുമൊക്കെ വീണ്ടും നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുക. ഖുർആൻ ടെലിക്യൂസിലേക്ക് വിളിച്ചതിന് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിക്യൂസ്, ഇന്നത്തെ എപ്പിസോഡിലെ അവസാനത്തെ കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹിബ ഫാത്തിമ. എവിടുന്നാണ് മോളെ സംസാരിക്കുന്നത്? എവിടെ? പുഴക്കാട്ടിരി, മലപ്പുറം ജില്ലയിൽ അല്ലേ? അങ്ങാടിപ്പുറത്തുനിന്ന് അങ്ങനെ പോയാലുള്ള സ്ഥലം അല്ലേ? എത്രാം ക്ലാസ്സിലാ മോള് പഠിക്കുന്നത്? നാലാം ക്ലാസ്സിലാണ്. പീസ് റേഡിയോയിലേക്ക് വിളിക്കാറുണ്ടോ?
2: ഇല്ല, വിളിച്ചിട്ട് കിട്ടാറില്ല.
1: ആദ്യമായിട്ട് വിളിച്ചതാണോ? മാഷാല്ലാ. അപ്പോ ഖുർആൻ ടെലിക്യൂസിലെ നിയമങ്ങളൊക്കെ അറിയോ? മോള് കേൾക്കാറുണ്ടോ പ്രോഗ്രാം? മൂന്ന് ചോദ്യങ്ങളാകും.

0: അല്ലെങ്കിൽ
1: ഇല്ല,
0: അങ്ങനെയുള്ള ഐഫലു സ്ഥാപനങ്ങളിലോ?
1: മദ്രസയിൽ പഠിക്കുന്നുണ്ട്.
0: മദ്രസയിൽ നിന്ന് പഠിക്കുന്ന ഹൈഫലാണുള്ളത് അല്ലേ? ഓക്കെ. എന്നാൽ ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ ഉസ്താദ്? ഒരു ആയത്ത് ഓതും ഉസ്താദ്. അതിനുശേഷമുള്ള ആയത്ത് ഹിബ ഫാത്തിമ ഒതുക്കളിപ്പിക്കണം. ഓക്കെ. أعوذ بالله من الشيطان الرجيم.

കൊതിക്കുമുളക് ബാക്കിയായിട്ട്. ഒന്നും കൂടി വധ. യൗമഇദിം ബിജഹന്നം.

0: أحد، فلا
1: يعذب، فيومئذ لا يعذب، يعذب نوريو ديك،
0: فيومئذ لا يعذب عذابه أحد،
1: عذابه أحد،
0: عذابه أحد، ولا يوثق وثاقه أحد.
1: يا أحسنتي أحسنتي،
0: أيتها النفس المطمئنة.
1: مدي مدي، ما شاء الله تبارك الله. നന്നായിട്ട് ഓതുന്നുണ്ടല്ലോ മോള്. ഖുർആൻ കൂടുതൽ ഹിഫ്ല ആക്കണം ട്ടോ.
0: ഒരു ജുസ് കാണാതെ പഠിച്ചായിരുന്നു.
1: പഠിച്ചിട്ടുണ്ടോ? വെരി ഗുഡ്, തബാറക്കല്ലാഹ്, ഹസൻതി. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന് ഹിബ ഫാത്തിമ ശരിയുത്തരം നൽകിയിട്ടുണ്ട്. ഇനി സമ്മാനത്തിലേക്ക് രണ്ട് ചോദ്യം കൂടി ബാക്കിയുള്ളൂ. ഓക്കെ, ഹിബ ഫാത്തിമ വീട്ടിൽ ആരൊക്കെ ഉണ്ട് മോളെ?
0: ഉമ്മന്റെ ഉപ്പന്റെ ഉമ്മന്നുണ്ട്, പിന്നെ ഉമ്മമാന്റെ ഉമ്മയുണ്ട്, പിന്നെ ആപ്പയുണ്ട്, മാമുണ്ട്, അവരെ കുട്ടികളുണ്ട്, പിന്നെ എനിക്കൊരു താത്തയുണ്ട്, ഒരു അനിയനുണ്ട്.
1: മാഷാല്ലാ, ഒരുപാട് ആളുകളുണ്ടല്ലോ. അപ്പൊ ഹിബന്റെ വീട്ടില് ഹിബയുണ്ട്, ഹിബയുടെ ഉമ്മയുണ്ട്, ഇവിടെ ഉമ്മാന്റെ ഉമ്മയുണ്ട്, പിന്നെ ഇവിടെ ഉമ്മാന്റെ ഉമ്മയുണ്ട് അല്ലേ? ഉപ്പാന്റെ ആണ്. ഓക്കെ ഓക്കെ, എന്നാലും മാഷാല്ലാ ഒരുപാട് ആളുകളുണ്ട്, സന്തോഷത്തിലാണല്ലേ.
0: ഇപ്പൊ
1: ഉത്തരം കൂടി പറഞ്ഞപ്പോ ഒന്നുകൂടി സന്തോഷായി. ശരി, എന്നാല് രണ്ടാമത്തെ ചോദ്യം ശരിക്ക് ശ്രദ്ധിച്ചോ. ഉസ്താദ് ഒരായത്ത് ഓതും, ആ ആയത്തിന് മുമ്പുള്ള കബില് തൊട്ട് മുമ്പുള്ള ആയത്താണ് ഹിബ ഫാത്തിമ ഓതിക്കേൾപ്പിക്കേണ്ടത്.
0: ഓക്കെ, അതിന്റെ ആദ്യം മുതൽ ഓതണോ?
1: ആദ്യം മുതലല്ല, അതിന്റെ തൊട്ട് മുമ്പത്തെ ആയത്തുകൾ മാത്രം മതി. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاليوم الذين آمنوا من الكفار يضحكون على الأرائك ينظرون. ഈ ആയത്തുകളുടെ മുന്നിലുള്ള ആയത്ത് ഏതാണ്? തൊട്ട് മുന്നിലുള്ള ആയത്ത്. ശേഷമുള്ളതാണ് ഇപ്പോ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞത് മോള്, ഒരായത്തിന്റെ ശേഷമുള്ളത്. രണ്ടാമത് ചോദിച്ചത് ഉസ്താദ് ഓതിയ ആയത്തിന്റെ മുമ്പുള്ള ആയത്ത്. ചോദ്യം വ്യക്തമാണോ?
0: ഒന്നും കൂടി കേൾപ്പിച്ച
1: ഒന്നുകൂടി ഓതാം.

0: الكفار يضحكون على الأرائك ينظرون. ഈ ആയത്തുകളുടെ മുന്നിലുള്ള ആയത്താണ് ഹിബ ഫാത്തിമ ഓതേണ്ടത്. ആ കാണാതെയാണ് ഓതേണ്ടത്. ഓതിക്കോളൂ, വേഗം ഓതിക്കോ, സമയം കഴിയാറായി. ഹിബ ഫാത്തിമ ഓതുന്നുണ്ടോ? ഒതിക്കോ മോളെ, പെട്ടെന്ന് ഒതിക്കോ, സമയായി. ആ കിട്ടുന്നില്ല അല്ലേ, സാരല്ല, മറന്നു പോയതാണ് മോള്. ഒരു ജ്യൂസ് പഠിച്ചിട്ടുണ്ടല്ലേ? ആ അത് സാരല്ല, അത് സാരല്ല കേട്ടോ. ഏതായാലും ഉസ്താദ് ഓതി കളിപ്പിച്ചുതരാ. وما أرسلوا عليهم حافظين فاليوم الذين آمنوا من الكفار يضحكون. എന്നതായിരുന്നു ശരി ഉത്തരം. മോള് ഒന്നാമത്തെ അവസാനത്തെ ജുസ് അമ്മ ജുസ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് രണ്ട് ചോദ്യങ്ങളും ഉസ്താദ് അതിൽ നിന്നാണ് ഉൾപ്പെടുത്തിയത്. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു, രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടിയില്ല. വിഷമിക്കേണ്ടതില്ല. ഏതായിരുന്നാലും പീസ് റേഡിയോയിലേക്ക് വിളിച്ച് കിട്ടിയത് തന്നെ വലിയ സന്തോഷമായി ഹിബ ഫാത്തിമ കരുതുക. വീണ്ടും വീണ്ടും പീസ് റേഡിയോയിലേക്കും ഖുറാൻ ടെലിക്വിസിലേക്കും മറ്റു ടെലിക്വിസുകളിലേക്കൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുക. ഖുർആൻ ടെലിക്വിസിലേക്ക് വിളിച്ചതിന് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിക്വിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മൂന്ന് കോളറാണ് നമുക്കുണ്ടായത്. കോട്ടക്കലിൽ നിന്ന് ഫർഹാനയും, വണ്ടൂരിൽ നിന്ന് നുഹയും, പുഴക്കാട്ടിരിയിൽ നിന്ന് ഹിബ ഫാത്തിമയും. വിളിച്ച എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. അതോടൊപ്പം നമ്മുടെ ഖുർആൻ ടെലിക്വിസിലേക്ക് കൂടുതലായി കുട്ടികൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നറിയാം. എല്ലാവരും ധാരാളമായി പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാകുമുല്ലാഹു ഖൈറൻ. ഖുർആൻ ടെലിക്വിസ് പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. അവതരിപ്പിച്ചത് ബഹുമാന്യനായ അബ്ദുള്ള സലഫി. അദ്ദേഹത്തോടൊപ്പം ഫർഹാന കോട്ടക്കൽ, നൂഹ വണ്ടൂർ, ഹിബ ഫാത്തിമ പുഴക്കാട്ടിരി എന്നിവരാണ് ചേർന്നത്.

മാഷാല്ലാ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ 33 അധ്യായം സൂറത്തു അഹ്സാബിലെ 31 മുതൽ 38 വരെ വചനങ്ങളുടെ പാരായണമാണ്. ഇപ്പോൾ ഷെയ്ഖ് മിശാരി റാഷിദ് അൽ അഫാസിയുടെ ശബ്ദത്തിൽ നാം കേട്ടത്.

അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതു തന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പ്ലീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ മിക്കവാറും പിഴവുകൾ സംഭവിക്കുന്നവരാണ് നമ്മൾ. അക്ഷരങ്ങളിലും വാക്കുകളിലും അതോടൊപ്പം തന്നെ അതിൻ്റെ നിയമവലികളിലുമൊക്കെ തെറ്റുകൾ സംഭവിച്ചേക്കാവുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് തന്നെ വരാറുണ്ട്. എങ്കിൽ അത്തരം കാര്യങ്ങളെ വളരെ കൃത്യമായി പഠിപ്പിക്കുകയും തെറ്റുകൾ തിരുത്തി തരികയും ചെയ്യുന്ന വളരെ മനോഹരമായ മറ്റൊരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അത്തഹ്സീൻ. അത്തഹ്സീനിൽ ഇപ്പോൾ സൂറത്തുൽ ബക്രയുടെ 26-ാമത്തെ ആയത്തിൻ്റെ പഠനമാണ് നടക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുഷകൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ സ്വാഭാവികമായിട്ട് കണ്ടുവരാറുള്ള അബദ്ധങ്ങളുമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇൻഷാ അള്ളാ ഇന്ന് സൂറത്തുൽ ബഖറയിലെ 26-ാമത്തെ ആയത്ത്.

ഈ ആയത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഇന്നല്ലാഹ നൂന്ന് ശദ്ദ് മണിക്കണം, ഗുന്ന ചെയ്യണം. ഇന്ന ഗുന്നയുടെ ദൈർഘ്യം രണ്ട് ഹർക്കത്തിൻ്റെ ഖദറാണ്. മഖ്റജ് ഖൈശൂം, തരിമൂക്കിൽ നിന്നാണ് ഗുന്നയുടെ ശബ്ദം. ഇന്നല്ലാഹ ലാ യസ്തഹീ, ഈ പദം ഓതുന്ന സമയത്ത് പലപ്പോഴും ലാ യസ്തഹീ ഇങ്ങനെ യസ്തഹീ അയ്യദ്രിബ യസ്തഹീ അയ്യദ്രിബ ഇങ്ങനെ ഓതരുത്. ഐ ഇന്നല്ലാഹ ലാ യസ്തഹീ യസ്തഹീ, യാഇന് കസർ നൽകിക്കൊണ്ട് നീട്ടണം. യസ്തഹീ, അതുപോലെ തന്നെ മദ്ദിൻ്റെ അക്ഷരമായ യാ ശേഷം ഹംസ അടുത്ത പദത്തിൽ. ലാ യസ്തഹീ അൻ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്, മദ്ദ് മുൻഫസിൽ. ശേഷം ഐ യദ്രിബ, സാക്കിനായ നൂന് ശേഷം യാ ഇദ്ഗാം ബിഗുന്ന, നൂനിനെ യാഇലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഐ യദ്രിബ ഐ യദ്രിബ ഐ യദ്രിബ. ദാദിൻ്റെ ഉച്ചാരണവും ശ്രദ്ധിക്കണം. ഒന്ന് കൽക്കല ചെയ്യര് യദ്രിബ അല്ല, അതുപോലെ തന്നെ യദ്രിബ യദ്രിബ ഇങ്ങനെ നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് അണപ്പല്ലുകളോട് ചേർന്ന് അതിൻ്റെ നാവിൻ്റെ അരു നീളത്തിൽ തട്ടിക്കൊണ്ടായിരിക്കണം അതിനെ ഉച്ചരിക്കേണ്ടത്. അതോടൊപ്പം ഇസ്തിഇല എൻ്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഐ യദ് യദ് ദാ ദി ദു അദ് യദ്രിബ യദ്രിബ. ഐ യദ്രിബ മസലൻ മാ ബഉദതൻ, മസലൻ മസലൻ എന്ന് ഫ എന്ന അക്ഷരത്തെ സീനാക്കിയിട്ട് ഉച്ചരിക്കരുത്. മസലൻ അല്ല, മസലൻ മസലൻ. നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരു നിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം, അതിൻ്റെ അറ്റം മാത്രം. മസലൻ മസലം, തൻവീനു ശേഷം മീമ് ഇത് ഗംബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മസലം ബഊദതൻ, ഇവിടൊക്കെ ബൗദത്തൻ എന്നൊന്ന് ഓതി പോകരുത്. ഐനിൻ്റെ ഉച്ചാരണം തൊണ്ടയുടെ മധ്യഭാഗമാണ്, ശ്രദ്ധിക്കണം. ഐൻ ബഊദതൻ, അതുപോലെ ദാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു, എല്ലാം ശ്രദ്ധിക്കുക. ബഊദതൻ ബഊദതൻ ഫമ, തൻവീന് ശേഷം ഫ എന്ന അക്ഷരമാണ്. ഇഖ്ഫാവും ബിഗുന്ന, തൻവീനിനെ അവ്യക്തമാക്കി ഉച്ചരിക്കണം. ബഊദതൻ ഫമ, തൻവീനു ശേഷം ഫ വരുമ്പോഴും ഇദ്ഗാമിലേക്ക് ആ ഒരു മണിക്കൽ ശബ്ദം പോവരുത്, ഇഖ്ഫ ആണ്. ബഊദതൻ ഫമ ഫമ ഫൗഖഹ ഫൗഖ ഫൗഖഹ ഫഅമ്മല്ലദീന, മീമിന് ശദ്ദ് മണിക്കണം. ഫഅമ്മല്ലദീന അല്ലദീന അല്ലസീന അല്ല അല്ലദീന ആമനു فيعلمون فيع عين തൊണ്ടയുടെ മധ്യഭാഗം. فيعلمون انه النون شد غن ചെയ്യണം. انه الحق ح തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. ح حي حو اح حق قاف ചെറുനാക്കിന്റെ ആ ഭാഗം, തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്ക്. حق മിർ റബ്ബിഹിം, സാക്കിന നൂന് ശേഷം റാ ഇദ്ഗാം ബിലാഗുന്ന, മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. മിർറ മിൻ റബ്ബിഹിം എന്നല്ല, മിർറ ഇങ്ങനെയുമല്ല, മിർ റബ്ബിഹിം മിർ റബ്ബിഹിം. വഅമ്മല്ലദീന, മീമിന് ശദ്ദ് മണിക്കണം. വഅമ്മല്ലദീന അല്ലസീന അല്ല അല്ലദീന കഫറു ഫയഖൂലൂന ഫയഖൂലൂന ماذا اراد الله مد منفصل نالو انجو حركتിന്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ് മുൻഫസിൽ. بهذا مثلا بهذا بهذا الا بهذا مثلا مثلا مثلا എന്ന് പറഞ്ഞു നിർത്തരുത്. മസ സ നാവിന്റെ അറ്റം അല്പം പുറത്തായിരിക്കണം. മസ മസല. ഇനി അവിടെ വഖഫ് ചെയ്യാം, കൂട്ടിയോതുകയും
ചെയ്യാം. മഥല മഥലൻ യുദില്ലു, യുദില്ലു ബിഹി കസീറ. യുദില്ലു വാദിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. യുദില്ലു ബിഹി കസീറ, കസീറ അല്ല കസീറ. കസീറൻ വയഹ്ദി, ഇത് ഗാം ബിഗുന്ന, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. തൻവീനിനെ വായ നക്ഷരത്തിലേക്ക് ഇത് ഗാം ചെയ്യണം. കസീറൻ വയഹ്ദി ബിഹി കസീറ, കസീറ എന്ന് പറയരുത്, കസീറ കസീറ. وما يضل به ض يضل يضل يضل يضل الا يضل به അങ്ങനെ പറയരുത്. وما يضل به الا الفاسقين. ഇവിടെ به الا ഹ ഉള്ളമീറിന് ശേഷം ഹംസ, ഹ ഉള്ളമീർ. ഇവിടെ മദ് മുൻഫസ്സിൽ പോലെ നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണത്. സുലത്തു തവീല, സുലത്തുൽ കുബറ എന്നൊക്കെയാണ് അതിൻ്റെ പേര്. به الا الفاسقين فاسقين قاف فاسقين اوسانه المد عارض للسكون. ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ ബഖറയിലെ 26-ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഭംഗിയായി ഖുർആൻ പാരായണം ചെയ്യണം, ശ്രദ്ധിക്കണം. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ജസാക്കുമുള്ളാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സൂറ അൽ ബഖറയിലെ 26-ാമത്തെ ആയത്തിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന തെറ്റുകളോ അതല്ലെങ്കിൽ സ്ഖലിതങ്ങളോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനനായ ഹാഫിദ് അബ്ദുൽ ശുക്കൂർ നമ്മോട് സംസാരിക്കുകയായിരുന്നു.
2: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഈസ് ഖുർആൻ റീഡിൽ ഇനി ഹറമൈൻ ലൈവ്. പ്രഭാത നമസ്കാരത്തിൽ മദീനയിൽ നിന്നും സൂറ സജദ ഇൻസാൻ. ഖിറാഅത്ത് ഷെയ്ഖ് മുഹമ്മദ് ബർഹജി.
1: وَلَقَدْ جَاءَتْ رُسُلُنَا إِبْرَاهِيمَ بِالْبُشْرَى قَالُوا سَلَامًا قَالَ سَلَامٌ فَمَا لَبِثَ أَنْ جَاءَ بِعِجْلٍ حَنِيذٍ

فأسر بأهلك بقطع من الليل ولا يلتفت منكم أحد إلا امرأتك

وأمطرنا عليها حجارة من سجيل مبين.

أقدر له وما أنفقتم من شيء فهو يخلفه

0: الله أكبر.
1: الله أكبر.
0: الله أكبر.
1: الله أكبر. الله أكبر.

وكذب الذين من قبلهم وما بلغوا معشار ما آتيناهم

0: മക്കയിൽ നിന്ന് മഗ്രിബ് നമസ്കാരത്തിലെ ഖിറാഅത്ത് സൂറത്ത് നജം 27 മുതൽ 47 വരെ വചനം, ഷെയ്ഖ് മാഹിർ അൽ മുഅഖലി.
1: സുബ്ഹാനല്ലാഹി.

0: ഹെർമൈൻ ലൈം സമാപിക്കുന്നു.
1: ആൻ റേഡിയോയിൽ ഇപ്പോൾ കിഡ്സ് ടൈം. വിശുദ്ധ ഖുർആനിലെ അധ്യായം 79, സൂറ നാസിയാത്, 15 മുതൽ 46 വരെയുള്ള വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അഹമ്മദ് സൗദ്.

0: ജസാകുമുല്ലാ ഖൈറൻ. നാം ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം, പരിശുദ്ധ ഖുർആനിലെ അധ്യായം 79, സൂറ നാസിയാത്ത്, 15 മുതൽ 46 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അഹമ്മദ് സൗദ്.
1: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഫോൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ റേഡിയോയിൽ തൻസീൽ. ശ്രോതാക്കൾ ഇന്ന് കേൾക്കുവാൻ പോകുന്നത് സൂറത്തു സുമർ 45 ആയത്ത് മുതൽ സൂറത്തു ശൂറ വരെ. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, സൂറത്തു സുമർ 45 മുതൽ സൂറത്തു ശൂറ വരെ. പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് തഫ്സീറു അമാനി.
2: വചനം 6.
3: അലം തറ, നീ കണ്ടില്ലേ? കൈഫ ഫഅല, എങ്ങനെ ചെയ്തുവെന്ന്. റബ്ബുക, നിന്റെ റബ്ബ്. ബിആദ്, ആദിനെ കൊണ്ട്.
2: അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്,
3: നിന്റെ രക്ഷിതാവ് ആദിനെ കൊണ്ട് എപ്രകാരം ചെയ്തുവെന്ന് നീ കണ്ടില്ലേ.
2: വചനം 7.
3: ഇറമ, അതായത് ഇറമിനെ കൊണ്ട്. ദാതിൽ ഇമാദ്, തൂണിൻ്റെതായ, സ്തംഭത്തിൻ്റെതായ.
2: ഇറമ ദാതിൽ ഇമാദ്,
3: അതായത് തൂണിൻ്റെ ആൾക്കാരായ ഇറമു ഗോത്രം.
2: വചനം 8.
3: അല്ലതി ലം യുഖ്ലഖ്, സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്തതായ. മിത്ലുഹ, അതുപോലെയുള്ളവർ. ഫിൽ ബിലാദ്, രാജ്യങ്ങളിൽ, നാടുകളിൽ.
2: അല്ലതി ലം യുഖ്ലഖ് മിത്ലുഹ ഫിൽ ബിലാദ്,
3: അതെ, രാജ്യങ്ങളിൽ അതുപോലുള്ളവർ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്ത ആ ഗോത്രം.
2: വചനം 9.
3: വസമൂദ, തമൂദിനെ കൊണ്ടും. അല്ലദീന ജാബു, വെട്ടി തുരന്നു ഉണ്ടാക്കിയവരായ. അസ്സുഖ്ര, പാറ. ബിൽവാദ്, താഴ്വരയിൽ.
2: വസമൂദല്ലദീന ജാബു സ്സുഖ്ര ബിൽവാദ്,
3: താഴ്വരയിൽ പാറ വെട്ടി കെട്ടിടങ്ങൾ ഉണ്ടാക്കിയവരായ തമൂദിനെ കൊണ്ടും.
2: വചനം 10.
3: വഫിർഔൻ, ഫിർഔനെ കൊണ്ടും. ദിൽ ഔതാദ്, ആണികളുടെ ആളായ.
2: വഫിർഔന ദിൽ ഔതാദ്,
3: കുറ്റികളുടെ ആളായ ഫിർഔനെ കൊണ്ടും.
2: വചനം 11.
3: അല്ലദീന തഗൌ, അക്രമം ചെയ്തവർ, ധിക്കാരം ചെയ്തവർ. ഫിൽ ബിലാദ്, രാജ്യങ്ങളിൽ.
2: അല്ലദീന തഗൌ ഫിൽ ബിലാദ്,
3: അതെ, രാജ്യങ്ങളിൽ അതിക്രമം നടത്തിയവർ.
2: വചനം 12.
3: ഫഅക്തറു ഫീഹാ, എന്നിട്ട് അതിൽ അവർ വർദ്ധിപ്പിച്ചു. അൽ ഫസാദ്, കുഴപ്പം, നാശം.
2: ഫഅക്തറു ഫീഹാൽ ഫസാദ്,
3: അങ്ങനെ അവർ അതിൽ കുഴപ്പം വർദ്ധിപ്പിച്ചു.
2: വചനം 13.
3: ഫസബ്ബ അലൈഹിം, അപ്പോൾ അവരുടെ മേൽ ചൊരിഞ്ഞു. റബ്ബുക, നിന്റെ റബ്ബ്. സൗത അദാബ്, ശിക്ഷയുടെ ചമ്മട്ടി.
2: ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്,
3: അതിനാൽ നിന്റെ റബ്ബ് അവരുടെ മേൽ ശിക്ഷയുടെ ചമ്മട്ടി ചൊരിഞ്ഞു.
2: വചനം 14.
3: ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്. ലബിൽ മിർസാദ്, പതിസ്ഥാനത്തു തന്നെ, കാവൽ സ്ഥാനത്തു തന്നെ.
2: ഇന്ന റബ്ബക ലബിൽ മിർസാദ്,
3: നിശ്ചയമായും നിന്റെ റബ്ബ് പതിസ്ഥാനത്തു വീക്ഷിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്.
4: ആദ് ഗോത്രം, സമൂദ് ഗോത്രം, ഫിറഔനും ആൾക്കാരും എന്നിവരെല്ലാം ഭൂമിയിൽ നടത്തിയ ധിക്കാരത്തിൻ്റെയും അതിൻ്റെ ഫലമായി അവർ അനുഭവിക്കേണ്ടി വന്ന ശിക്ഷയുടെയും ചരിത്രങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഈ വചനങ്ങളിൽ ചെയ്തിരിക്കുന്നത്. മൂന്ന് കൂട്ടരെപ്പറ്റിയും ഖുർആനിൽ പലപ്പോഴും പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇറമ എന്നു പേരുള്ള ഒരാളുടെ സന്തതികളായിരുന്നു ആദ് ജനതയെന്നും അതുകൊണ്ടാണ് അവർക്ക് ഇറമ എന്നൊരു വർഗ്ഗപ്പേരുണ്ടായതെന്നുമാണ് പല വ്യാഖ്യാതാക്കളും പറയുന്നത്. പിതാമഹന്റെ പേർ ഗോത്രത്തിൻ്റെയും വംശത്തിൻ്റെയും പേരായി സ്വീകരിക്കൽ അറബികളുടെ പാരമ്പര്യ പതിവുമാണ്. അവരുടെ പ്രധാന പട്ടണത്തിൻ്റെയോ വാസസ്ഥലത്തിൻ്റെയോ പേരായിരുന്നു അതെന്നും അഭിപ്രായങ്ങളുണ്ട്. രാജ്യത്തിൻ്റെ പേരിലും ഗോത്രങ്ങൾ അറിയപ്പെടാറുണ്ട് താനും. അള്ളാഹു ആലം. ദാത്തുൽ ഇമാദ്, തൂണിന്റെ ആളുകൾ എന്ന് ആദിനെ വിശേഷിപ്പിച്ചതിന്റെ താല്പര്യം സൂറത്ത് ഷുഅറയിലെ 128 നിന്നും അതിന്റെ വിവരണത്തിൽ നിന്നും മനസ്സിലാക്കാം. ഉയർന്ന കുന്നുകളിലും മറ്റും അനാവശ്യമായി ഉന്നത സ്തംഭങ്ങളും കെട്ടിടങ്ങളും അവർ നിർമ്മിച്ചിരുന്നതായി അവിടെ പ്രസ്താവിച്ചിരിക്കുന്നു. അവരുടെ താമസം ഉയർന്ന തൂൺകാലുകളിൽ കെട്ടിയുണ്ടാക്കിയ തമ്പുകളിലായിരുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും അഭിപ്രായമുണ്ട്. ഏതായാലും വലുപ്പത്തിലും കയ്യൂക്കിലും നിസ്തുല്യരായിരുന്നു ആ ജനത. അതാണ് 8 വചനത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വമ്പിച്ച പാറകൾ വെട്ടിത്തുരന്ന് വീടും കെട്ടിടവും നിർമ്മിക്കുക സമൂദ് ഗോത്രത്തിന്റെ പതിവായിരുന്നു. അതാണ് 9 വചനത്തിൽ പ്രസ്താവിക്കുന്നത്. ദിൽ ഔത്താദ്, കുറ്റികളുടെ ആൾ എന്ന് ഫിറഔനിനെ വിശേഷിപ്പിച്ചതിന്റെ താല്പര്യം അവന്റെ അധികാര ശക്തിയും മറ്റും ചൂണ്ടിക്കാണിക്കലാണ് എന്നും കുറ്റികൾ കൊണ്ടുള്ള വിവക്ഷ 2-3 പ്രകാരത്തിൽ ആയിരിക്കാനിടയുണ്ടെന്നും സൂറത്ത് സ്വാദിന്റെ 12 വചനത്തിന്റെ വിവരണത്തിൽ നാം മുമ്പ് വിവരിച്ചിട്ടുണ്ട്. ഈ 3 കൂട്ടരും ചെയ്ത അക്രമങ്ങളുടെ രക്തച്ചുരുക്കമാണ് 11-12 വചനങ്ങളിൽ കാണുന്നത്. എല്ലാവർക്കും അനുഭവപ്പെട്ട ശിക്ഷകളുടെ കാഠിന്യവും വലുപ്പവും ചൂണ്ടിക്കാട്ടുന്നതാണ് 13 വചനത്തിൽ ശിക്ഷയുടെ ചമ്മട്ടി ചൊരിഞ്ഞു എന്ന അലങ്കാരവാക്യം. കാലവ്യത്യാസമോ തരവ്യത്യാസമോ ഇല്ലാതെ എല്ലാവരുടെയും സ്ഥിതിഗതികളെ സദായിപ്പോഴും അള്ളാഹു വീക്ഷിച്ചും കണ്ടറിഞ്ഞും കൊണ്ടിരിക്കുന്നുണ്ടെന്നും ഓരോരുത്തരുടെ പേരിലും അവൻ തക്ക നടപടിയെടുക്കുമെന്നും താക്കീത് ചെയ്യുന്നതാണ് 14 വചനം.
0: വചനം 15.
3: ഫഅമ്മാ, എന്നാൽ, അപ്പോഴോ, അൽ ഇൻസാനു, മനുഷ്യൻ, ഇദാ മബ്തലാഹു, അവനെ പരീക്ഷണം ചെയ്താൽ, റബ്ബുഹു, അവന്റെ റബ്ബ്, ഫഅക്റമഹു, എന്നിട്ടവനെ ആദരിച്ചു, വനഅമഹു, അവനു സൗഖ്യം നൽകുകയും ചെയ്തു, ഫയഖൂലു, അപ്പോഴവൻ പറയും, റബ്ബി, എന്റെ റബ്ബ്, അക്റമൻ, എന്നെ ആദരിച്ചു, മാനിച്ചു,

0: എന്നാൽ മനുഷ്യനോ അവന് അവന്റെ റബ്ബ് പരീക്ഷണം ചെയ്യുകയും എന്നിട്ടവനെ ആദരിക്കുകയും അവന് സൗഖ്യം നൽകുകയും ചെയ്താൽ അപ്പോൾ അവൻ പറയും, എന്റെ റബ്ബ് എന്നെ ആദരിച്ചിരിക്കുന്നു എന്ന്.
1: വചനം 16.
2: വഅമ്മാ ഇദാ മബ്തലാഹു,
0: അപ്പോൾ അവനെ പരീക്ഷിച്ചാൽ, ഇനി അവനെ പരീക്ഷിച്ചാൽ, ഫഖദറ, എന്നിട്ടു കണക്കാക്കി, കുടുസാക്കി, പരിമിതപ്പെടുത്തി, അലൈഹി, അവന്റെ മേൽ, റിസ്ഖഹു, അവന്റെ ഉപജീവനം, ആഹാരം, ഫയഖൂലു, അപ്പോഴവൻ പറയും, റബ്ബി, എന്റെ റബ്ബ്, അഹാനൻ, എന്നെ അപമാനപ്പെടുത്തി, നിന്ദിച്ചു,

0: ഇനി അവനെ പരീക്ഷണം ചെയ്യുകയും എന്നിട്ടു അവന്റെ മേൽ അവന്റെ ഉപജീവനം കുടുസാക്കുക അഥവാ പരിമിതപ്പെടുത്തുകയും ചെയ്താലോ? അപ്പോൾ അവൻ പറയും, എന്റെ റബ്ബി എന്നെ അപമാനിച്ചിരിക്കുന്നു എന്ന്.
1: മനുഷ്യരിൽ പൊതുവിൽ കാണപ്പെടുന്ന ഒരു സ്വഭാവമാണിത്. സുഖസൗകര്യങ്ങൾ ലഭിക്കുമ്പോൾ അത് അള്ളാഹുവിന് തന്നോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ടും തനിക്ക് അള്ളാഹുവിങ്കിൽ പ്രത്യേക സ്ഥാനമുള്ളതുകൊണ്ടും ലഭിച്ചതാണെന്ന് വിശ്വസിക്കുകയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുക. നേരെ മറിച്ച് ഉപജീവന മാർഗത്തിലും സുഖസൗകര്യങ്ങളിലും കുറവ് വരുമ്പോൾ തന്നെ അള്ളാഹു അവഗണിച്ചിരിക്കുകയാണെന്നും അപമാനിച്ചിരിക്കുകയാണെന്നും പരാതിപ്പെടുകയും ചെയ്യുക. വാസ്തവത്തിൽ ഐഹികമായ സുഖസൗകര്യങ്ങളാകട്ടെ വിഷമങ്ങളാകട്ടെ അള്ളാഹുവിങ്കിൽ മനുഷ്യനുള്ള സ്നേഹത്തിൻ്റെയോ വെറുപ്പിൻ്റെയോ മാനദണ്ഡമായി കണക്കാക്കാവതല്ല. രണ്ടും അള്ളാഹുവിങ്കിൽ നിന്നുള്ള പരീക്ഷണങ്ങളാകുന്നു. സന്തോഷത്തിലും സൗകര്യത്തിലും നന്ദി കാണിക്കുകയും സന്താപത്തിലും ഞെരുക്കത്തിലും ക്ഷമ കാണിക്കുകയും ചെയ്യുന്ന പക്ഷം രണ്ടും അവന് ഗുണകരമായി കലാശിക്കും, ഇല്ലെങ്കിൽ രണ്ടും ദോഷകരവുമായിരിക്കും.
2: വചനം 17.
0: കല്ല, അങ്ങനെയല്ല, വേണ്ട. ബൽ, പക്ഷേ. ലാ തുക്രിമൂന, നിങ്ങൾ ആദരിക്കുന്നില്ല, മാനിക്കുന്നില്ല. അൽ യതീമ, അനാഥക്കുട്ടിയെ.
3: കല്ലാ ബല്ലാ തുക്രിമൂന അൽ യതീം,
0: അങ്ങനെ വേണ്ട, പക്ഷേ അതിനും പുറമെ നിങ്ങൾ അനാഥയെ ആദരിക്കുന്നില്ല.
2: വചനം 18.
0: വലാ തഹാദ്ദൂന, നിങ്ങൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. അലാ തുആമി, ഭക്ഷണത്തെപ്പറ്റി. അൽ മിസ്കീൻ, സാധുവിൻ്റെ, പാവപ്പെട്ടവൻ്റെ, അഗതിയുടെ.
3: വലാ തഹാദ്ദൂന അലാ തുആമിൽ മിസ്കീൻ,
0: പാവപ്പെട്ടവന്റെ ഭക്ഷണത്തെപ്പറ്റി നിങ്ങൾ പരസ്പരം പ്രോത്സാഹനം നൽകുന്നുമില്ല.
2: വചനം 19.
3: വതഅകുലൂന തുറാഫ അക്ലൻ ലമ്മ,
0: അനന്തരാവകാശത്തെ നിങ്ങൾ അടക്കി കൂട്ടിയ തീറ്റ തിന്നുകയും ചെയ്യുന്നു.
2: വചനം 20.
0: വതുഹിബ്ബൂന, നിങ്ങൾ സ്നേഹിക്കുകയും ചെയ്യുന്നു. അൽ മാല, സ്വത്ത്, ധനം. ഹുബ്ബൻ, ഒരു സ്നേഹം. ജമ്മ, അമിതമായ, കഠിനമായ, വല്ലാതെ. ധനത്തെ നിങ്ങൾ അമിതമായ സ്നേഹം സ്നേഹിക്കുകയും ചെയ്യുന്നു.
1: മേൽപ്പറഞ്ഞതാണ് നിങ്ങളുടെ സ്വഭാവം, അത് നന്നല്ല. നിങ്ങൾ വേണ്ടത് അങ്ങനെയല്ല. സുഖ സൗകര്യങ്ങളിൽ നന്ദി കാണിക്കുകയും വിഷമങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുകയുമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് രണ്ടും നിങ്ങൾ ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, അനാഥകളുടെയും പാവങ്ങളുടെയും കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ പതിപ്പിക്കുന്നുമില്ല. ഏതെങ്കിലും വിധേന സ്വത്ത് വാരിക്കൂട്ടി ഉപയോഗിക്കുകയും ധനത്തോട് അമിതമായ മോഹം വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് സാരം. അള്ളാഹു ഇവിടെ ഉപയോഗിച്ച വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കുക. അനാഥകളെ സഹായിക്കുന്നില്ലെന്നോ സാധുക്കൾക്ക് ഭക്ഷണം നൽകുന്നില്ലെന്നോ അല്ല അള്ളാഹു പറഞ്ഞത്. അനാഥകളെ ആദരിക്കുന്നില്ലെന്നും സാധുക്കളുടെ ഭക്ഷണ വിഷയത്തിൽ പരസ്പരം പ്രോത്സാഹനം നൽകുന്നില്ലെന്നുമാണ് ആക്ഷേപിച്ചിരിക്കുന്നത്. അനാഥകൾക്ക് ഭക്ഷണം തുടങ്ങിയ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുത്താലും പോരാ, അവരെ മാനിക്കുകയും ആദരിക്കുകയും കൂടി വേണ്ടതുണ്ട്. സാധുക്കളുടെ വിശപ്പടക്കുവാനുള്ള ആഹാരം കൊടുത്താലും പോരാ, അവരുടെ വിഷയത്തിൽ പരസ്പരം സഹകരിച്ച് കൂട്ടായ പരിശ്രമങ്ങൾ നടത്തുകയും വേണ്ടതുണ്ട് എന്നൊക്കെയാണ് അതിലടങ്ങിയ സൂചനകൾ. അന്യായമായ മാർഗങ്ങളും ദുസ്സാമർഥ്യവും വഴി അനന്തരാവകാശികളെ കബളിപ്പിക്കുകയും അക്രമിക്കുകയും ചെയ്യുക, അന്യരുടെ അവകാശങ്ങൾ പിടിച്ചെടുക്കുക, ഇതെല്ലാം ഇന്ന് പരക്കെ കാണാവുന്ന സ്വഭാവങ്ങളാണ്. ധനമോഹത്തെക്കുറിച്ചും അത് വാരിക്കൂട്ടുന്നതിലും ഉപയോഗിക്കുന്നതിലുമുള്ള താല്പര്യത്തെക്കുറിച്ചും പറയേണ്ടതുമില്ല. എന്തു മാർഗം സ്വീകരിച്ചും ധനം സമ്പാദിക്കണം, ആർഭാടമായി കഴിഞ്ഞുകൂടണം എന്ന വിചാരമാണ് മിക്ക മനുഷ്യർക്കുമുള്ളത്. തങ്ങളുടെ ജീവിത ലക്ഷ്യം തന്നെ ധനസമ്പാദനവും ആഡംബര ജീവിതവുമാണ് അവരുടെ ദൃഷ്ടിയിൽ. ഇന്ന് ലോകത്ത് നടക്കുന്ന അനീതികളുടെയും അഴിമതികളുടെയും മൂല കാരണങ്ങൾ പരിശോധിച്ചാൽ അവയിൽ ഏറിയ കൂറും ധനമോഹത്തിൽ നിന്ന് ഉടലെടുത്തതായിരിക്കും. വാസ്തവത്തിൽ ധനം ഒരു ശപിക്കപ്പെട്ട വസ്തുവായത് കൊണ്ടല്ല ഇത്. പക്ഷേ അതിന് അളവിൽ കവിഞ്ഞ പ്രാധാന്യം നൽകുന്നതും അത് ന്യായമായ രൂപത്തിൽ സമ്പാദിക്കാതിരിക്കുന്നതും വിനിയോഗിക്കേണ്ട പ്രകാരം വിനിയോഗിക്കാതിരിക്കുന്നതുമാണ് ശാപഹേതു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹേ ആദമിൻ്റെ മകനെ, അത്യാവശ്യം കഴിച്ച് മിച്ചമുള്ളത് ചിലവഴിക്കൽ നിനക്ക് ഗുണകരമാണ്, അത് പിടിച്ചു വെക്കുന്നത് നിനക്ക് ദോഷകരവുമാണ്. അത്യാവശ്യമായതിനെപ്പറ്റി നീ ആക്ഷേപിക്കപ്പെടുന്നതല്ല. നീ പ്രാരാബ്ധം വഹിക്കുന്നവരെ കൊണ്ട് നീ ആരംഭിക്കണം. അഥവാ നീ ചെലവ് കൊടുക്കേണ്ടുന്ന ഭാര്യമക്കൾ മുതലായവരുടെ കാര്യത്തിൽ നീ മുൻഗണന നൽകണം. മേലെ കൈ അഥവാ കൊടുക്കുന്ന കൈ താഴെ കൈയിനെ അഥവാ വാങ്ങുന്ന കൈയിനേക്കാൾ ഉത്തമമാണ്. മുസ്ലിം. മറ്റൊരു നബി വചനത്തിൽ ഇപ്രകാരം കാണാം, അള്ളാഹു തന്നെയാണ് ദാരിദ്ര്യത്തെയല്ല ഞാൻ നിങ്ങളെക്കുറിച്ച് ഭയപ്പെടുന്നത്, പക്ഷേ നിങ്ങളുടെ മുമ്പുണ്ടായിരുന്നവർക്ക് വിശാലമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്ക് ഐഹിക ജീവിതം വിശാലമാക്കപ്പെടുകയും അങ്ങനെ അവർ അന്യോന്യം വഴക്കടിച്ചിരുന്നതുപോലെ നിങ്ങൾ അന്യോന്യം വഴക്കടിക്കുകയും ചെയ്യുന്നതാണ് ഞാൻ ഭയപ്പെടുന്നത്. അപ്പോൾ അവരെ അത് നാശത്തിലാക്കിയതുപോലെ നിങ്ങളെയും അത് നാശത്തിലകപ്പെടുത്തി കളയും. ബുഖാരി മുസ്ലിം.
4: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തഫ്സീറു അമാനി, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫജറിൻ്റെ 6 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ് നാം തഫ്സീറു അമാനിയിൽ മനസ്സിലാക്കിയത്.
5: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. സൂറത്തുൽ അഹ്സാബിലെ 50-ാമത് വചനം ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി നമുക്കൊപ്പം ചേരുന്നു.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 50-ാമത്തെ ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആയത്തിൻ്റെ അവസാന ഭാഗം ഇൻഷാ അള്ളാഹ് ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആയത്തിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിലൂടെ പഠിച്ച ഭാഗങ്ങൾ ആദ്യം പാരായണം ചെയ്ത് മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവും എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിലൂടെ സൂറത്തുൽ അഹ്സാബിലെ 50-ാമത് വചനമാണ് നാം മനഃപ്പാടമാക്കിയത്. ഹാഫിൽ ജാഫർ സലഫിയാണ് നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത്.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാൻ. പീസ് ഖുർആൻ റേഡിയോയിലിനി മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 465-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഹാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 465-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് സഅദ് അൽ ഖാമിദി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന സ്കലിതങ്ങളെയും തെറ്റുകളെയും അബദ്ധങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഖുർആൻ പാരായണം മനോഹരമാക്കാനുള്ള പഠനമാണ് ഇനി നാം കേൾക്കുന്നത്. അത്തഹ്സീൻ. അത്തഹ്സീനിൽ ഇപ്പോൾ സൂറത്തുൽ ബഖറയിലെ 25-ാം വചനമാണ് നാം കേൾക്കുന്നത്. ക്ലാസ്സിലെത്തുന്നത് ഹാഫിൽ അബ്ദുശുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 24 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാല്ലാ ഇന്ന് 25-ാമത്തെ ആയത്ത്, പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും.

ഈ ആയത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ. വബശ്ശിരില്ലദീന ആമനു, വബശ്ശിരി, ഷീൻ എന്ന അക്ഷരത്തെ പരത്തി ഉച്ചരിക്കണം. ഷ, ഷി, ഷു, അഷ്, വബശ്ശിരി. അല്ലദീന, അല്ലസീന അല്ല, അല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി. വഅമിലു, ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. വഅമിലു അസ്സാലിഹാത്തി, സാദ്, ഹ, ഈ രണ്ടക്ഷരങ്ങളും ഇവിടെ ശ്രദ്ധിക്കണം. സ്വാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. ഇസ്തിഇലാന്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. അതുപോലെ ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ്. ഹ അസ്സാലിഹാത്തി. അന്ന ലഹും, നൂൻ ശബ്ദുണ്ട്, മണിക്കണം. അന്ന ലഹും ജന്നാത്തിൻ, നൂൻ ശബ്ദ് ഇവിടെയും മണിക്കണം. ജന്നാത്തിൻ തജിരി, തിൻ തജിരി, തൻവീന് ശേഷം ത, തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ജന്നാത്തിൻ തജിരി, ഇങ്ങനെ ഇഖ്ഫാം ബിഗുന്ന. തജിരി, ജീമിനെ ഖൽഖല ചെയ്യണം. മിൻ തഹ്തിഹൽ, മിൻ ത, സാക്കിന നൂന് ശേഷം ത ആണ്. ഇഖ്ഫാം ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. മിൻ തഹ്തിഹൽ, തഹ്തിഹൽ അൻഹാറു, അൽ അൻഹാർ, തഹ്തിഹൽ അൻഹാർ എന്ന് വായിക്കരുത്, അൽ അൻഹാർ, തഹ്തിഹൽ അൻഹാർ. കുല്ലമ റുസിഖു, റുസിഖു, റുസിഖു, കുല്ലമ റുസിഖു മിൻഹ, മിൻ തമറത്തിൻ, സാക്കിന നൂന് ശേഷം ത ആണ്. മിൻ ത, അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാം ബിഗുന്ന, സമറത്ത് ഫാന് പകരം സീന്, ഫ എന്ന അക്ഷരത്തിന് പകരം സീനാക്കി ഉച്ചരിക്കരുത്. മിൻ സമറത്തല്ല, മിൻ ഫമറത്തിൻ. ഫമറത്തിൻ റിസ്ഖ, തൻവീന് ശേഷം റ, ഫമറത്തിൻ റിസ്ഖ എന്നല്ല, ഫമറത്തിൻ റിസ്ഖ, റിസ്ഖ, റി ആയി ഉച്ചരിക്കരുത്, റി, റിസ്ഖ. റിസ്ഖം ഖാലു, ഇവിടെ കൂട്ടി ഓതുമ്പോൾ തൻവീന് ശേഷം ഖാഫാണ്. ഇഖ്ഫാം ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. റിസ്ഖം ഖാലു, ഖാലു ഹാദല്ലദി റുസിഖന, റുസിഖ്, ദമ്മ, കസ്ര, സുക്കൂൻ, റുസിഖ്, റുസിഖ്, റുസിഖ്ന എന്ന് പറയരുത്, റുസിഖ്ന എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. റുസിഖ്, റുസിഖ്ന. മിൻ ഖബ്ലു, സാക്കിന നൂന് ശേഷം ഖാഫ്. ഇഖ്ഫാം ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. ഖാഫ് ഇസ്തിഇലാ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. അതുകൊണ്ട് ഗുന്നയും അപ്രകാരം ശ്രദ്ധിക്കണം. മിൻ ഖബ്ലു, ബാഇനെ ഖൽഖല ചെയ്യണം. ഖബ്ലു, ഖബ്ലു. വഉതു, വഉതു, വഉതു ബിഹി, വഉതു ബിഹി എന്ന് അധികം ആളുകളും പറയും. വഉതു ബിഹാണ്, ഹംസക്ക് ദമ്മാണ്. വഉതു ബിഹി, മുതശാബിഹ, മുതശാബിഹ. വലഹും ഫീഹ, വലഹും, സാക്കിന മീം ശേഷം ഫ, രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കി ഉച്ചരിക്കണം. വലഹും ഫീഹ, ഫീഹ അസ്വാജുൻ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, മദ്ദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണ്. ഫീഹ അസ്വാജുൻ, അസ്വാജുൻ മുതഹറ, അസ്വാജുൻ, തൻവീൻ ശേഷം മീം, ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അസ്വാജുൻ മുതഹറ, മുത, ത, അതുപോലെ ഹ, ഇതെല്ലാം കൃത്യമായിട്ട് മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. ത ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഇത്തുബാഖ്, മുതഹറ, മുതഹറ, മുതഹറതും വഹും, തൻവീന് ശേഷം വ, ഇത് ഗംബിഗുന്ന, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിക്കണം. മുതഹറതും വഹും, വഹും ഫീഹ, ഇവിടെയും സാക്കിന മീമിന് ശേഷം ഫ, രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് കൃത്യമായി മീമിനെ പൂർണ്ണമാക്കി ഉച്ചരിക്കണം. വഹും ഫീഹ, വഹും ഫീഹ ഖാലിദൂൻ, ഖാലിദൂൻ, ഖാലിദൂൻ. അവസാനത്തിൽ മദ്ദ് ആരദ് സുക്കൂൻ. ഈ ആയത്ത് ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 25-ാമത്തെ ആയത്താണ് ഓതി കേൾപ്പിച്ചത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, തജ്വീദ് നിയമങ്ങളനുസരിച്ച് അബദ്ധങ്ങളൊന്നുമില്ലാതെ കൃത്യമായിട്ട് ഓതാൻ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹസീൻ, തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 25-ാം വചനമാണ് ഇപ്പോൾ ബഹുമാനായ ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ നമുക്ക് ക്ലാസ് എടുത്ത് നൽകിയത്.

0: കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: Peace Radio. Tune to reality.

0: ഖുർആൻ. ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുന്നത് വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട്

0: എല്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചെലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചെലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചെലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകളെ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും, അതല്ല നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
3: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു.

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദു തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: أعوذ بالله من الشيطان الرجيم.

0: أم لكم سلطان مبين فأتوا بكتابكم إن كنتم صادقين.
1: പീസ് ഖുർആൻ റേഡിയോ ഇതുവരെ പ്രക്ഷേപണം ചെയ്തത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിൽ 37-ാം അധ്യായം സൂറത്തു സാഫാത്ത് 114 മുതൽ 157 വരെയുള്ള വചനങ്ങൾ ശ്രോതാക്കൾക്കായി പാരായണം ചെയ്തത് ഹാഫിൽ അഹമ്മദ് അൽ ഉബൈദ്.
2: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിശുദ്ധ ഖുർആൻ പാരായണം തുടക്കം മുതൽ ഒടുക്കം വരെ കേൾക്കുവാൻ ശ്രോതാക്കൾക്ക് അവസരം നൽകുന്ന തൻസീർ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ആദിൽ റയാൻ.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ നാം ശ്രവിച്ചത് വിശുദ്ധ ഖുർആനിലെ അധ്യായം 41, സൂറ ഫുസ്സിലത്ത്, 18 മുതൽ 38 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ ഹർത്തി.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ നാം കേട്ടത് മധുരം ഖുർആൻ. സൂറത്തുൽ ഹിജ്റിലെ 26 മുതൽ 50 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാരി നാസർ അൽ ഖത്തുമി.
1: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം, വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ, അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയിസ് ഓഫ് പീസ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്കു വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുമുള്ളയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറത്ത് ഫജർ 6 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്.
1: വചനം 21.
2: കല്ല, വേണ്ട, അങ്ങനെയല്ല. ഇദാ ദുക്കത്ത്, ഒടിയാക്കപ്പെട്ടാൽ. അൽ അർളു, ഭൂമി. ദക്കൻ ദക്ക, ഒരു പൊടി പൊടിക്കൽ.
3: കല്ല ഇദാ ദുക്കത്തിൽ അർദു ദക്കൻ ദക്ക,
2: വേണ്ട, ഭൂമി ഒരു പൊടി പൊടിക്കൽ പൊടിക്കപ്പെട്ടാൽ.
1: വചനം 22.
2: വജാ, വരുകയും. റബ്ബുക, നിന്റെ റബ്ബ്. വൽ മലക്കു, മലക്കുകളും. സൊഫൻ സൊഫ, അണിയണിയായി, വരി വരിയായി.
3: വജാ റബ്ബുക വൽ മലക്കു സൊഫൻ സൊഫ,
2: നിന്റെ റബ്ബും അണിയണിയായി മലക്കുകളും വരുകയും ചെയ്താൽ.
1: വചനം 23.
2: വജീ, വരപ്പെടുകയും ചെയ്യും. യൗമ ഇദിൻ, അന്ന്. ബിജഹന്നം, നരകം കൊണ്ട്, ജഹന്നം കൊണ്ട്. യൗമ ഇദിൻ, അന്ന്, ആ ദിവസം. യതദക്കറു, ഓർമ്മിക്കും. അൽ ഇൻസാനു, മനുഷ്യൻ. വഅന്നാ ലഹു, അവനു എവിടെ നിന്നാണ്, എങ്ങനെയാണ്. അദ്ദിക്റ, ഓർമ്മ, സ്മരണ, ഉപദേശം.

0: അന്നു ജഹന്നം അഥവാ നരകം കൊണ്ടുവരപ്പെടുകയും ചെയ്യും. അന്നത്തെ ദിവസം മനുഷ്യന് ഓർമ്മ വരുന്നതാണ്. എവിടെ നിന്നാണ് അവന് ഓർമ്മ വന്നത്? അഥവാ എന്താണ് അതുകൊണ്ട് പ്രയോജനം?
1: വചനം 24.
0: യഖൂലു, അവൻ പറയും, യാ ലൈതനീ, അയ്യോ ഞാനായിരുന്നുവെങ്കിൽ, ഖദ്ദംതു, ഞാൻ മുൻ ചെയ്തു വെച്ചു, ലിഹയാതി, എന്റെ ഈ ജീവിതത്തിനു വേണ്ടി, എന്റെ കഴിഞ്ഞ ജീവിതത്തിൽ.
2: യഖൂലു യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി,
0: അവൻ പറയും, അയ്യോ ഞാൻ എന്റെ ഈ ജീവിതത്തിനു വേണ്ടി മുൻകൂട്ടി ചെയ്തു വെച്ചിരുന്നെങ്കിൽ നന്നായേനെ.
1: വചനം 25.
0: ഫയൗമ ഇദിൻ, അപ്പോൾ അന്ന്, ലാ യുഅദ്ദിബു, ശിക്ഷിക്കയില്ല, അദാബഹു, അവന്റെ ശിക്ഷ, അവൻ ശിക്ഷിക്കും പ്രകാരം, അഹദു, ഒരാളും. അപ്പോൾ അന്നത്തെ ദിവസം അവന്റെ അഥവാ അള്ളാഹുവിന്റെ ശിക്ഷ ഒരാളും ശിക്ഷിക്കുകയില്ല.
1: വചനം 26.
0: വലാ യൂസിഖു, പിടിച്ചു ബന്ധിക്കുകയുമില്ല, കെട്ടുകയുമില്ല, വസാഖഹു, അവന്റെ പിടിച്ചു ബന്ധിക്കൽ, ബന്ധിക്കും പ്രകാരം, അഹദുൻ, ഒരാളും.
2: വലാ യൂസിഖു വസാഖഹു അഹദ്,
0: അവന്റെ പിടിച്ചു ബന്ധിക്കൽ ഒരാളും പിടിച്ചു ബന്ധിക്കുന്നതുമല്ല.
3: ഭൂമി പൊടിപൊടിയായി നിരത്തപ്പെടുമെന്ന് പറഞ്ഞത് ഖിയാമത്തു നാളിനെ സംബന്ധിച്ചും അള്ളാഹുവും മലക്കുകളും വരുമെന്ന് പറഞ്ഞത് വിചാരണയെ സംബന്ധിച്ചുമാകുന്നു. സർവാധിപതിയായ ലോകനേന്താവിൻ്റെ മുമ്പിൽ യാതൊരു അഭിഭാഷകനോ മധ്യവർത്തിയോ കൂടാതെ സൃഷ്ടികളാകമാനം വിചാരണ നടത്തപ്പെടുന്ന ആ ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ മഹാസൃഷ്ടികളായ കണക്കറ്റ മലക്കുകൾ വരിവരിയായി ആ മഹാസദസ്സിനെ വലയം ചെയ്തിരിക്കും. ജഹന്നമാകുന്ന നരകം അവിടെ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുകയും ചെയ്യും. ഈ സന്ദർഭത്തിൽ പാപിയായ മനുഷ്യന് അവൻ ചെയ്ത തെറ്റുകുറ്റങ്ങളെല്ലാം താനെ ഓർമ്മ വരും. അയ്യോ, കഴിഞ്ഞ ജീവിതത്തിൽ വെച്ച് ഈ ജീവിതത്തിനു വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് അവൻ വിലപിക്കും. പക്ഷേ അപ്പോഴത്തെ ഓർമ്മ കൊണ്ടും ഖേദം കൊണ്ടും ഫലമെന്ത്? ശിക്ഷയിൽ നിന്ന് അവന് ഒഴിവില്ല, അള്ളാഹുവിൻ്റെ പിടുത്തത്തിൽ നിന്ന് അവന് രക്ഷയുമില്ല. അക്രമത്തിലും അനീതിയിലും കാലം കഴിച്ചു കൂട്ടിയ ഫിർഔനും കൂട്ടരുമാകട്ടെ, ആദും സമൂദുമാകട്ടെ, എന്നുവേണ്ട അള്ളാഹുവല്ലാത്ത ആരാകട്ടെ, അള്ളാഹുവിൻ്റെ ശിക്ഷക്ക് സമാനമായ ശിക്ഷ ശിക്ഷിക്കുവാനോ അവൻ പിടിച്ചു ബന്ധിക്കുന്നതുപോലെ ബന്ധിക്കുവാനോ കഴിവുള്ളവരില്ല. ജഹന്നമാകുന്ന നരകം അവിടെ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുകയും ചെയ്യും. ഈ സന്ദർഭത്തിൽ പാപിയായ മനുഷ്യന് അവൻ ചെയ്ത തെറ്റുകുറ്റങ്ങളെല്ലാം താനെ ഓർമ്മ വരും. അയ്യോ, കഴിഞ്ഞ ജീവിതത്തിൽ വെച്ച് ഈ ജീവിതത്തിനു വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് അവൻ വിലപിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചതായി അദി ഇബ്നു ഹാത്തം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നിങ്ങളിൽ ഒരാളും തന്നെ അവൻ്റെയും അവൻ്റെ റബ്ബിൻ്റെയും ഇടയിൽ ഒരു അഭിഭാഷകനാകട്ടെ, മറവുണ്ടാക്കുന്ന ഏതെങ്കിലും മറയാകട്ടെ, ഒന്നുമില്ലാതെ അവൻ്റെ റബ്ബ് അവനോട് സംസാരിക്കാതിരിക്കയില്ല. അപ്പോൾ അവൻ വലത്തോട്ട് നോക്കും, താൻ മുമ്പ് ചെയ്തു വെച്ചതല്ലാതെ അവൻ ഒന്നും കാണുകയില്ല. തൻ്റെ ഇടത്തോട്ട് നോക്കും, മുൻ ചെയ്തു വെച്ചതല്ലാതെ കാണുകയില്ല. മുന്നോട്ട് നോക്കും, അപ്പോൾ തൻ്റെ മുഖത്തിനു നേരെ നരകമല്ലാതെ മറ്റൊന്നും കാണുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരക്കപ്പൊളി ധർമ്മം ചെയ്തുകൊണ്ടെങ്കിലും നരകത്തെ സൂക്ഷിച്ചു കൊള്ളുവീൻ. ബുഖാരി മുസ്ലിം. തിരുമേനി പ്രസ്താവിച്ചതായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഉദ്ധരിച്ചിരിക്കുന്നു, അന്നത്തെ ദിവസം ജഹന്നം കൊണ്ടുവരപ്പെടും. അതിന് 70,000 കടിഞ്ഞാണുണ്ടായിരിക്കും. ഓരോ കടിഞ്ഞാണൊന്നിച്ചും 70,000 മലക്കുകളും ഉണ്ടായിരിക്കും. അവർ അത് വലിച്ചു കൊണ്ടുവരുന്നതാണ്. മുസ്ലിം തിർമതി. ലിഹയാത്തി എന്ന വാക്കിന് എൻ്റെ ജീവിതത്തിന് വേണ്ടി എന്നും എൻ്റെ ജീവിതകാലത്ത് എന്നും അർത്ഥം വരാം. ഒന്നാമത്തേതനുസരിച്ച് അതാണ് നാം മുകളിൽ കൊടുത്തത്. ജീവിതം കൊണ്ട് ഉദ്ദേശം പരലോക ജീവിതവും രണ്ടാമത്തേതനുസരിച്ച് ഉദ്ദേശം ഇഹലോക ജീവിതവുമായിരിക്കും. രണ്ടായാലും ആശയം ഒന്നു തന്നെ. മനുഷ്യരെക്കുറിച്ച് പൊതുവിലാണ് ഈ വചനങ്ങളിൽ സംസാരമെങ്കിലും ശിക്ഷയെക്കുറിച്ചുള്ള താക്കീത് ബാധകമാകുന്നത് കുറ്റവാളികളായ ദുർമാർഗികളായിരിക്കുമല്ലോ. സന്മാർഗികളായ ആളുകളെ അള്ളാഹു സ്വാഗതം ചെയ്യുന്നത് നോക്കുക.
1: വചനം 27.
0: യാ അയ്യതുഹ നഫ്സ്, ഹേ ആത്മാവേ, അൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ, മനസ്സമാധാനമുള്ള.
2: യാ അയ്യതുഹ നഫ്സുൽ മുത്മഇന്ന,
0: ഹേ സമാധാനമടഞ്ഞ ആത്മാവേ.
1: വചനം 28.
0: ഇർജിഇ, നീ മടങ്ങിക്കൊള്ളുക. ഇലാ റബ്ബിക, നിന്റെ റബ്ബിങ്കലേക്ക്. റാദിയതൻ, തൃപ്തിപ്പെട്ടുകൊണ്ട്. മർദിയ, തൃപ്തിയാക്കപ്പെട്ടുകൊണ്ട്, തൃപ്തി ലഭിച്ചുകൊണ്ട്.
2: ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ,
0: തൃപ്തിപ്പെട്ടുകൊണ്ട്, തൃപ്തി ലഭിച്ചുകൊണ്ട് നീ നിന്റെ രക്ഷിതാവിങ്കിലേക്കും അടങ്ങിക്കൊള്ളുക.
1: വചനം 29.
0: ഫദ്ഖുലി, എന്നിട്ട് പ്രവേശിച്ചുകൊള്ളുക. ഫീ ഇബാദി, എന്റെ അടിയാന്മാരിൽ.
2: ഫദ്ഖുലി ഫീ ഇബാദി,
0: എന്നിട്ട് എന്റെ അടിയാന്മാരിൽ പ്രവേശിച്ചുകൊള്ളുക.
1: വചനം 30.
0: വദ്ഖുലി, പ്രവേശിക്കുകയും ചെയ്യുക. ജന്നതി, എന്റെ സ്വർഗത്തിൽ.
2: വദ്ഖുലി ജന്നതി,
0: എന്റെ സ്വർഗത്തിലും പ്രവേശിച്ചു കൊള്ളുക.
3: സൃഷ്ടിച്ചു രക്ഷിച്ചു വരുന്ന റബ്ബിൽ വിശ്വസിച്ചും അവന്റെ മഹത്വങ്ങളും പരമോത്കൃഷ്ടതയും മനസ്സിലാക്കിയും അവനെ മാത്രം ആരാധിച്ചും അവനോട് മാത്രം സഹായമർത്ഥിച്ചും അവന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും അനുസരിച്ചും സന്തോഷത്തിൽ നന്ദിയും സന്താപത്തിൽ ക്ഷമയും സ്വീകരിച്ചും കൊണ്ട് ഐഹിക ജീവിതം നയിച്ച ശുദ്ധാത്മാക്കളത്രേ സമാധാനമടഞ്ഞ ആത്മാക്കൾ. അഥവാ അന്നുഫൂസുൽ മുത്തുമ ഇന്ന, ഭയമോ വ്യസനമോ ആശങ്കയോ നിരാശയോ മോഹഭംഗമോ ഒന്നും അവരെ ബാധിക്കുന്നതല്ല. അവരത്രേ മനസ്സമാധാനമടഞ്ഞ ഭാഗ്യവാന്മാർ. അള്ളാഹു പറയുന്നു, വയഹിദി ഇലൈഹി മൻ അനാബല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനസ്സുമടങ്ങിയവരെ അവൻ അള്ളാഹു അവങ്കിലേക്ക് മാർഗദർശനം ചെയ്യുന്നു. അതായത് വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ സ്മരണ കൊണ്ട് തങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനമടയുകയും ചെയ്യുന്നവരെ. അറിഞ്ഞേക്കുക, അള്ളാഹുവിന്റെ സ്മരണ കൊണ്ടാണ് ഹൃദയങ്ങൾ സമാധാനമടയുന്നത്. സൂറത്തുർ റഅദ് 27-28. മരണവേളയിലും ഖിയാമത്തു നാളിലുമെല്ലാം തന്നെ ഈ മഹാഭാഗ്യവാന്മാർക്ക് അള്ളാഹുവിങ്കിൽ നിന്ന് സ്വാഗതവും സന്തോഷവാർത്തയും ലഭിക്കുന്നതായിരിക്കും. അങ്ങിനെ റബ്ബിന്റെ സ്മരണയോടുകൂടി സമാധാന ചിത്തനായി ജീവിക്കുകയും സമാധാന ചിത്തനായിക്കൊണ്ട് പരലോകത്ത് ചെല്ലുകയും ചെയ്ത ആത്മാവിനെ അള്ളാഹു വിളിച്ച് സ്വാഗതം ചെയ്യുകയാണ്. നിനക്ക് പരിപൂർണമായും തൃപ്തി അടയുവാനുള്ള വമ്പിച്ച പ്രതിഫലവും മഹത്തായ അനുഗ്രഹങ്ങളും ഇവിടെ ഒരുക്കി വച്ചിട്ടുണ്ട്. നിന്നെക്കുറിച്ച് നിന്റെ റബ്ബ് നല്ല പോലെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. നിനക്കിവിടെ പേടിക്കേണ്ടതായോ വ്യസനിക്കേണ്ടതായോ ഒന്നുമില്ല. തൃപ്തി അടഞ്ഞുകൊണ്ടും തൃപ്തിക്കു വിധേയനായിക്കൊണ്ടും എന്റെ പ്രീതിക്കു പാത്രവാന്മാരായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നീ പ്രവേശിച്ചു കൊള്ളുക. സജ്ജനങ്ങൾക്കായി ഞാൻ ഒരുക്കി വച്ചിട്ടുള്ള അനുഗ്രഹീത സ്വർഗത്തിൽ പ്രവേശിച്ച് ശാശ്വത സൗഖ്യം അനുഭവിച്ചു കൊള്ളുകയും ചെയ്യുക. ഇങ്ങനെയുള്ള ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ.
4: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് ഫജർ 6 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്.
5: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, ആയിരക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരി.

0: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിലും വിശിഷ്ടമായ മറ്റൊരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്, ഹർമയിൽ ലൈവ്. ഹർമയിൽ ലൈവ് നമുക്കറിയാം, മക്ക മദീന ഹർമകളിലെ മഗ്രിബ് ഇശ നമസ്കാരങ്ങൾക്ക് അതുപോലെ തന്നെ സുബഹി മഗ്രിബ് നമസ്കാരങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന ഇമാവുമാരുടെ അവർ നമസ്കാരത്തിൽ നിർവഹിച്ച ഖുർആൻ പാരായണങ്ങൾ കേൾപ്പിക്കുന്ന പ്രത്യേക പരിപാടിയാണ് ഹർമയിൽ ലൈവ്. ഇപ്പോൾ മക്ക ഹർമയിൽ നിന്നും ഫജ്ർ നമസ്കാരത്തിന് നേതൃത്വം നിർവഹിച്ച അഷേഖ് ബന്ദർ ബലീലയുടെ സൂറത്തു റൂമിൻ്റെ 26 മുതൽ 60 വരെയുള്ള വചനങ്ങളും, മദീന മസ്ജിദിൽ മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നിർവഹിച്ച ഷേഖ് അബ്ദുൽ ബാരി അസുബൈത്തിയുടെ സൂറത്തു അഹ്സാബിൻ്റെ 41 മുതൽ 48 വരെയുള്ള വചനങ്ങളുമാണ് നാം കേൾക്കുന്നത്. നമുക്ക് നേരെ ഹർമയിൽ ലൈവ് പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാം.

0: وكان بالمؤمنين رحيما تحيتهم يوم يلقونه سلام وأعد لهم أجرا كريما.
1: الله أكبر.
0: الحمد لله رب العالمين الرحمن الرحيم
2: പേസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആൻ ഒരു അധ്യാപകൻ്റെ മുഖത്തുനിന്ന് കേൾക്കുന്ന രൂപത്തിൽ അൽ മുഅല്ലിം പ്രോഗ്രാമിൽ പാരായണം കേൾക്കാനുള്ള അവസരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ സൂറത്തു ആലു ഇമ്രാനിൻ്റെ 12 മുതൽ 15 വരെയുള്ള ആയത്തുകൾ നമുക്ക് കേൾക്കാം ഷെയ്ഖ് ഖലീഫ തുനൈജിയുടെ പാരായണത്തിലൂടെ.

0: മാഷാല്ല, ജസാക്കുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആൻ മൂന്നാം അധ്യായം സൂറത്തു ആല ഇംറാന്റെ 12 മുതൽ 15 വരെയുള്ള വചനങ്ങളാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് ഖലീഫ തുനൈജി.
1: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000 ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളിവെളിച്ചം എത്തിച്ചത്. ഈ ജൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി അന്നൂർ ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും.

0: വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹൃദയവസന്തം. നമ്മോട് ക്ലാസ്സെടുത്ത് സംസാരിക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ഹാദാ ദിക്റു വഇന്ന ലിൽമുത്തഖീന ലഹുസ്ന മആബ്. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 49-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. ഹാദാ, ഇത്, ദിക്റുൻ, ഒരു സ്മരണയാണ്, അല്ലെങ്കിൽ ഒരു പ്രസ്താവനയാണ്, അല്ലെങ്കിൽ ഒരു കീർത്തിയാകുന്നു. വ ഇന്നലിൽ മുത്തഖീന, നിശ്ചയമായും ഭയഭക്തന്മാർക്ക് ഉണ്ട്. ലഹുസ്ന മആബ്, നല്ല മടക്കസ്ഥാനം. അതായത്, ഇതൊരു സ്മരണയത്രേ, നിശ്ചയമായും സൂക്ഷിക്കുന്ന ഭയഭക്തന്മാർക്ക് നല്ല മടക്കസ്ഥാനമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല കുറേ പ്രവാചകന്മാരെക്കുറിച്ച് അവരുടെ ഗുണഗണങ്ങളെക്കുറിച്ചും അവരുടെ പ്രത്യേകതകളെക്കുറിച്ചും നേരത്തെ ഓർമ്മിപ്പിച്ചു. അതിനെക്കുറിച്ചാണ് ഹാദാ ദിക്റുൻ, ഇതൊരു ഓർമ്മിപ്പിക്കലാണ് എന്ന് പറഞ്ഞത്. തീർച്ചയായും പ്രവാചകന്മാരുടെ ചരിത്രം ഖുർആൻ വിവരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ കഥ പറഞ്ഞ് മനുഷ്യരെ ആസ്വദിപ്പിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി, അവരിൽ നിന്ന് ഒരുപാട് മാതൃകകൾ സ്വീകരിക്കാൻ വേണ്ടിയാണ് അവരുടെ ചരിത്രം ഖുർആൻ പല സ്ഥലത്തും വിവരിക്കുന്നത്, വിശദീകരിക്കുന്നത്. അതാണ് ഹാദാ ദിക്റുൻ എന്ന് പ്രത്യേകമായി പറഞ്ഞത്. അല്ലാമ സഅദി റഹ്മത്തു പറയുന്നു, ഹാദാ ഐ ദിക്റു ഹാഉലാഇൽ അംബിയ ഇസ്സഫ്വ, ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഈ പ്രവാചകന്മാരെക്കുറിച്ച് അല്ലാ അവരെ പുകഴ്ത്തി പറഞ്ഞത്, അവരെക്കുറിച്ച് പരാമർശിച്ചത്. വദിക്റു ഔസാഫിഹിം, അവരുടെ വിശേഷണങ്ങൾ അല്ലാഹു പറഞ്ഞത്. ദിക്റുൻ, അത് ഓർമ്മിപ്പിക്കലാകുന്നു. ഫി ഹാദൽ ഖുർആനി ദിദ്ദിക്ർ യതദക്കറു ബി അഹ്വാലിഹിമുൽ മുതദക്കിറൂന വയഷ്താഖു ഇലൽ ഇഖ്തിദാഇ ബി ഔസാഫിഹിമുൽ ഹമീദ അൽ മുഖ്തദൂൻ, അവരുടെ മാതൃകകൾ കണ്ടുകൊണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനും ചിന്തിക്കുവാനും, അവരുടെ സ്തുത്യർഹമായ മാതൃകകൾ കണ്ടുകൊണ്ട് അവരെ മാതൃക ആയി സ്വീകരിക്കാനും മാതൃകായോഗ്യമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലാഹു അതിനു വേണ്ടിയാണ് ഓർമ്മിപ്പിക്കുന്നത്. വയഅരിഫു, അതുപോലെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി, മാ മന്നല്ലാഹു അലൈഹിം ബിഹി മിനൽ ഔസാഫി സക്കിയ, അല്ലാഹ് അവർക്ക് കൊടുത്ത ഏറ്റവും നല്ല വിശേഷണങ്ങൾ, പരിശുദ്ധമായ വിശേഷണങ്ങൾ. വമാ നശറ ലഹും മിനസ്സനാഇ ബൈനൽ ബരിയ, സൃഷ്ടികൾക്കിടയിൽ അല്ലാഹ് അവരെ പുകഴ്ത്തിയതിനെക്കുറിച്ചും ഓർമ്മിപ്പിക്കാൻ വേണ്ടി. ഫഹാദ നൗഉൻ മിനൽ അൻവാഇ ദിക്ർ വഹുവ ദിക്റു അഹ്ലുൽ ഖൈർ, ഇത് പുകഴ്ത്തലിൻ്റെ അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കലിൻ്റെ ഏറ്റവും നല്ല ഒരു മാതൃകയും ആകുന്നു. മറ്റൊന്ന്, ഹാദ ഇത്, അല്ലദി ദക്കർനാഹു ലക ദിക്റുൻ, താങ്കൾക്ക് നാം പറഞ്ഞു തന്ന, താങ്കളെ നാം ഓർമ്മിപ്പിച്ച ഈ കാര്യം. ഇവിടെ മുഫസ്സിരീങ്ങളിൽ ചിലർ പറയുന്നു ഹാദാ ദിക്റുൻ, ഒരു പരിപൂർണമായ വഖഫ് അവിടെയുണ്ട്, ഇതൊരു സ്മരണയാണ് എന്ന്. തുടർന്ന് മറ്റൊരു കാര്യമാണ് തുടർന്നുള്ള ഭാഗത്ത് അല്ലാഹു വ്യക്തമാക്കുന്നത്. അതെന്താണ്? വ ഇന്നലിൽ മുത്തഖീന വഹും അസ്ഹാബുൽ അഖീദത്തി സ്വാലിഹ വൽ അമലി സ്വാലിഹ്, തീർച്ചയായും തഖ്വ പാലിച്ചുകൊണ്ട് ജീവിച്ചവർക്കുണ്ട്. ആരാണ് ഈ തഖ്വ പാലിച്ചുകൊണ്ട് ജീവിച്ചവർ? ഏറ്റവും നല്ല വിശ്വാസം സ്വീകരിച്ച, ഏറ്റവും നല്ല കർമ്മങ്ങൾ അനുഷ്ഠിച്ച ആളുകൾ, അല്ലേ, കലർപ്പില്ലാത്ത തൗഹീദ് വിശ്വാസമായി സ്വീകരിച്ചവർ. അതുപോലെ തന്നെ പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ട അധ്യാപനങ്ങൾ മുഹമ്മദ് നബിയുടെ അനുയായികൾ പ്രവാചകൻ പഠിപ്പിച്ച ആ അധ്യാപനങ്ങൾ കൃത്യമായി പിന്തുടരുന്ന, അതാണ് അമലു സ്വാലിഹ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ അൽ അഖീദത്തു സ്വാലിഹ വൽ അമലു സ്വാലിഹ്, നല്ല വിശ്വാസവും നല്ല കർമ്മങ്ങളും സ്വീകരിച്ച അത്തരം മുത്തഖീങ്ങൾ. പലപ്പോഴും ആളുകൾ തെറ്റായി മനസ്സിലാക്കാറുള്ളത് വിശ്വാസം എങ്ങനെയായാലും കുഴപ്പമില്ല, കർമ്മങ്ങൾ എങ്ങനെയായാലും കുഴപ്പമില്ല, ചില പ്രത്യേകമായ വേഷഭൂഷണങ്ങൾ, ചില പ്രത്യേകമായ വേഷവിധാനങ്ങൾ സ്വീകരിച്ചാൽ അതുകൊണ്ട് അത് തഖ്വയുടെ അടയാളമാകുന്നു എന്ന് ചിന്തിക്കുന്നവരെ സമൂഹത്തിൽ കാണാം. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ, തൗഹീദിൽ ഒരു കലർപ്പുമില്ലാതെ, ആ ഏകത്വത്തിൽ, അള്ളാഹുവിൻ്റെ ഏകത്വം കൃത്യമായി വിശ്വസിക്കാതെ എന്തൊക്കെ വേഷഭൂഷങ്ങൾ, എന്തൊക്കെ വേഷവിധാനങ്ങൾ സ്വീകരിച്ചാലും അത് തഖ്വയുടെ അടയാളമല്ല എന്നത് നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ടതാണ്. അതുപോലെ തന്നെ പ്രവാചകന്റെ മാതൃകയില്ലാത്ത കുറേ ആചാരങ്ങളുമായി, കുറേ അനുഷ്ഠാനങ്ങളുമായി ജീവിച്ചാൽ അത് ഭക്തിയുടെ അടയാളമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന സമൂഹത്തെ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ സുന്നത്തിൻ്റെ പിൻബലമില്ലാത്ത പ്രവാചകന്റെ വാക്കോ അവിടുത്തെ പ്രവൃത്തിയോ അവിടുത്തെ അംഗീകാരമോ മാതൃകയായിട്ടില്ലാത്ത ഏത് കർമ്മം, ദീനിന്റെ പേരിൽ അനുഷ്ഠിക്കുന്ന കർമ്മവും അത് സുന്നത്താവുകയില്ല. അതുകൊണ്ട് തന്നെ അത് അനുഷ്ഠിക്കുന്ന ആളുകൾ ഭക്തന്മാരാണെന്ന് പറയാനും സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു തആല എന്താണ് വിശ്വാസം, എന്താണ് യഥാർത്ഥ വിശ്വാസിയുടെ ക്വാളിറ്റി എന്ന് സൂറത്തുൽ ബഖറയിൽ കൃത്യമായി പറയുന്നു. ലൈസൽ ബിർറ, പുണ്യം എന്ന് പറഞ്ഞാൽ അതല്ല. അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്, നിങ്ങളുടെ മുഖങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിച്ചു നിർത്തൽ, അതല്ല പുണ്യമെന്ന് പറഞ്ഞാൽ. വലാക്കിന്നൽ ബിർറ, എന്നാൽ പുണ്യമെന്ന് പറഞ്ഞാൽ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി, ആരാണോ അള്ളാഹുവിലും അന്ത്യനാളിലും, വൽ മലായികത്തി മലക്കുകളിലും, വൽ കിതാബി വേദഗ്രന്ഥങ്ങളിലും, വൻ നബിയീൻ പ്രവാചകന്മാരിലും വിശ്വസിക്കുന്നത്. ഈ പറഞ്ഞ പ്രധാനപ്പെട്ട വിശ്വാസ കാര്യങ്ങളെല്ലാം തന്നെ അത് കൃത്യമായി വിശ്വസിക്കലാകുന്നു പുണ്യമെന്ന് പറഞ്ഞാൽ. അപ്പൊ പുണ്യത്തിന്റെ അടിസ്ഥാനം വിശ്വാസവിശുദ്ധിയാകുന്നു എന്നർത്ഥം. വഹാദിഹിഹിയൽ അഖീദ, ഇതാകുന്നു വിശ്വാസം എന്ന് പറഞ്ഞാൽ. വആതൽ മാല അലാ ഹുബ്ബിഹി, അതിന്റെ അടിസ്ഥാനത്തിൽ, ആ വിശ്വാസം സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, വആതൽ മാല അലാ ഹുബ്ബിഹി, ധനത്തോട് ഇഷ്ടമുണ്ടായിരിക്കെ അത് ചെലവഴിക്കൽ. ദവിൽ ഖുർബ, കുടുംബബന്ധമുള്ളവർക്ക്. വൽ യതാമ, അനാഥകൾക്ക്. വൽ മസാകീന, അഗതികൾക്ക്. വബ്ന സബീൽ, സ്വദേശം വിട്ടുകൊണ്ട് മറ്റൊരു നാട്ടിൽ പോയി പ്രയാസപ്പെടുന്നവർക്ക്. വസ്സായിലീന, ചോദിച്ചു വരുന്നവർക്ക്. വഫിർ റിഖാബി, അടിമയെ മോചിപ്പിക്കുന്ന വിഷയത്തിൽ. ഇങ്ങനെയൊക്കെ ധനം ചെലവഴിക്കലാകുന്നു പുണ്യത്തിന്റെ മറ്റൊരു ഭാഗം. വ അഖാമ സ്വലാ, നമസ്കാരം മുറപ്രകാരം നിർവഹിക്കൽ. വആത സകാത, സകാത്ത് നൽകൽ. വൽ മൂഫൂന ബി അഹ്ദിഹിം, കരാറുകൾ പൂർത്തീകരിക്കൽ അഥവാ പാലിക്കൽ. ഇദാ ആഹദു, കരാറിൽ ഏർപ്പെട്ടാൽ. വസ്വാബിരീന, ക്ഷമ കൈക്കൊള്ളൽ. ഫിൽ ബഅസാഇ വദ്ദറായി, ദുരിതങ്ങളിലും പ്രയാസഘട്ടത്തിലും. വഹീനൽ ബഅസി, യുദ്ധത്തിന്റെ വേളകളിലും. ഇത് സൂറത്തുൽ ബഖറയിലെ 177-ാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കും. ഹാദിഹി ഹിയൽ അഅ്മാലു സ്വാലിഹ, ഇതാണ് സൽ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ച വിശ്വാസ കാര്യമായിരിക്കണം. സൽകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ റസൂലും പഠിപ്പിച്ച കർമ്മങ്ങളായിരിക്കണം. അതാണ് അള്ളാഹു ആ വചനം അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്, ഉലാഇക്കല്ലദീന സ്വദഖു, അവരാകുന്നു സത്യം പറഞ്ഞവർ. വ ഉലാഇക ഹുമുൽ മുത്തഖൂൻ, അവർ തന്നെയാകുന്നു തഖ്വ ഉള്ള ആളുകൾ. അപ്പോ നമ്മൾ പഠിക്കുന്ന ഈ ആയത്തിൽ പറഞ്ഞത് തഖ്വയെക്കുറിച്ചായിരുന്നു. വ ഇന്നലിൽ മുത്തഖീന, തീർച്ചയായും തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്കുണ്ട്. ആരാണ് മുത്തഖീങ്ങൾ എന്നാണ് സൂറത്തുൽ ബഖറയിലെ 177-ാമത്തെ ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കിയത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും ചില തെറ്റായ വിശ്വാസങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ, ചില അനുഷ്ഠാനങ്ങൾ, ചില കർമ്മങ്ങൾ ആചരിക്കുന്നതിലൂടെ ഒരാൾ മുത്തഖിയാവുകയില്ല എന്നത് നാം കൃത്യമായി മനസ്സിലാക്കണം. ഇന്നലിൽ മുത്തഖീന ലഹുസ്ന മആബ് മർജിഅൻ ഹസനൻ ജമീലൻ, നല്ല മനോഹരമായ മടക്കസ്ഥാനം അവർക്കുണ്ട്. വഹുവ, അതാകട്ടെ, അതേതാണ്? ജന്നാത്തു അദിനിൻ, സ്ഥിരവാസത്തിന്റെ സ്വർഗത്തോപ്പുകൾ. ജന്നാത്തു ഇഖാമത്തിൻ, എന്നുമെന്നും താമസിക്കാനുള്ള ആ സ്വർഗത്തോപ്പ്. ജന്നാത്തു ഖുലൂദിൻ, ലേ ശാശ്വതവാസത്തിന്റെ സ്വർഗത്തോപ്പ്. ലാ യബ്ഗൂന അൻഹാ ഹിവല, സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു വിശേഷിപ്പിച്ചല്ലോ, ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി കാനത് ലഹും, തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് ഉണ്ടായിരിക്കും. ജന്നാത്തുൽ ഫിർദൗസി നുസുല, അവർക്ക് അത്യുന്നതമായ സ്വർഗത്തോപ്പുകൾ ഉണ്ടായിരിക്കും. നുസുല, സൽക്കാരമായിട്ട്. തുടർന്ന് പറയുന്നു, ലാ യബ്ഗൂന അൻഹാ ഹിവല, ആ സ്വർഗത്തിൽ നിന്ന് ഒന്ന് മാറി താമസിക്കാൻ അവർ ആഗ്രഹിക്കുകയില്ല. എന്നുമെന്നും താമസിക്കാൻ പറ്റിയ തരത്തിലുള്ള ആ സ്വർഗലോകം അവർക്കല്ലാഹു നൽകും എന്നർത്ഥം. തുടർന്ന് 50-ാമത്തെ വചനം, ജന്നാത്തി അദിനിം മുഫത്തഹത ലഹുമുൽ അബ്വാബ്. ജന്നാത്തി അദിനിൻ, അതായത് സ്ഥിരവാസത്തിന്റെ സ്വർഗങ്ങൾ. മുഫത്തഹത ലഹും, അവർക്ക് വേണ്ടി തുറന്നു വെക്കപ്പെട്ട. അൽ അബ്വാബ്, വാതിലുകൾ, അഥവാ അവർക്ക് വേണ്ടി വാതിലുകൾ തുറന്നു വെക്കപ്പെട്ടിട്ടുള്ള സ്ഥിരവാസത്തിന്റെ സ്വർഗങ്ങൾ. അതാണ് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന, തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നത് എന്നർത്ഥം. അള്ളാഹു ആ സൗഭാഗ്യവാന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാമ സഅദി റഹ്മത്തുള്ള വിശദീകരിക്കുന്നു, സുമ്മ ഫസ്സറഹു വഫസ്സലഹു, പിന്നെ അള്ളാഹു വ്യക്തമാക്കുന്നു, വിശദീകരിക്കുന്നു. ഫഖാല, ജന്നാത്തി അദിനിൻ, സ്ഥിരവാസത്തിന്റെ സ്വർഗം. ഐ ജന്നാത്തി ഇഖാമത്തിൻ, എന്നുമെന്നും താമസിക്കാനുള്ള ആ സ്വർഗം. ലാ യബ്ഗി സാഹിബുഹ ബദലൻ മിൻഹ, ആ സ്വർഗലോകത്ത് നിന്ന് ഒന്ന് മാറി താമസിക്കാൻ, ഇനി വേറൊരു ലോകത്തേക്ക് പോകാമെന്ന് ഒരിക്കലും സ്വർഗാവകാശി, സ്വർഗവാസി ആഗ്രഹിക്കുകയില്ല. കാരണം മിൻ കമാലിഹ വനഈമിഹ, അതിൻ്റെ സുഖാനുഗ്രഹം കൊണ്ട്, അതിൻ്റെ പരിപൂർണത കൊണ്ട്. വലൈസു ബിഖാരിജീന മിൻഹ വലാ ബിമുഖ്റജീന, സ്വർഗത്തിന് അവർ പുറത്തു പോകുന്നവരുമല്ല, പുറത്താക്കപ്പെടുന്നവരും അല്ല. പിന്നെ മുഫത്തഹത്തൻ ലഹുമുൽ അബുവാബ്, മുഫത്തഹത്തൻ ലഹുമുൽ അബുവാബ്, അവർക്ക് വേണ്ടി തുറന്നു വെക്കപ്പെട്ട വാതിലുകൾ ഉള്ള സ്വർഗം. ഐ മുഫത്തഹത്തൻ ലി അജലിഹിം അബുവാബു മനാസിരിഹ, സ്വർഗത്തിലെ ഭവനങ്ങളുടെ കവാടങ്ങൾ മലർക്കെ തുറന്നിട്ടിരിക്കും. വ മസാക്കിനിഹ ലാ യഹ്താജൂന അൻ യഫ്തഹൂഹ ഹും, ഒരിക്കലും സ്വർഗവാസി അവൻ അത് തുറക്കേണ്ട ആവശ്യമില്ല, അത് തുറന്നിട്ടിരിക്കുകയായിരിക്കും. ബൽഹും മഖ്ദൂമൂൻ, മാത്രമല്ല അവർക്കവിടെ ഭൃത്യന്മാരുണ്ടായിരിക്കും. വഹാദാ ദലീലുൻ ഐലൻ അലൽ അമാനിത്താമി, ഈ ആയത്തിൽ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാനുണ്ട്. ഇത് സ്വർഗമെന്ന് പറഞ്ഞാൽ നിർഭയത്വത്തിന്റെ സ്ഥലമാകുന്നു എന്നതും അറിയിക്കുന്നു. കാരണം വഅന്നഹു ലൈസ ഫി ജന്നാത്തി അദിനിൻ മാ യൂജിബു അൻ തുഗ്ലിഖ ലി അജലിഹി അബ്വാബിഹ, കവാടങ്ങൾ അടച്ചു വെക്കേണ്ടുന്ന ഒരു ഭയത്തിന്റെ അവസ്ഥ സ്വർഗലോകത്തില്ല. എല്ലാം മലർക്കെ തുറന്നിട്ടിരിക്കുന്ന നിർഭയത്വമുള്ള ഒരു സ്ഥലമാകുന്നു സ്വർഗലോകം. അതാണ് ആ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കിയ കാര്യം. വഫതുഹുൽ അബ്വാബ് ഉൻവാനുൽ അമാനിത്താം, കവാടങ്ങൾ തുറന്നു വെക്കുക എന്ന് പറഞ്ഞാൽ അത് നിർഭയത്വത്തിന്റെ അടയാളമാകുന്നു. ബിഖിലാഫി ദുനിയാ, ദുനിയാവിൽ നിന്ന് വ്യത്യസ്തമായി. ഇവിടെ നമ്മൾ വീടുകളൊക്കെ അടച്ച് പൂട്ടിയാണല്ലോ പുറത്തു പോകാറുള്ളത്, അടച്ചു പൂട്ടിയാണല്ലോ കിടന്നുറങ്ങാറുള്ളത്. എന്താ കാരണം? ഫലാബുദ്ധമിൻ ഖലഖിൽ അബ്വാബി ഖബ്ല നൗം, അല്ലേ? നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് വാതിലൊക്കെ അടച്ചു പൂട്ടണം. കാരണം ഇവിടെ സുരക്ഷിതമല്ല, പലപ്പോഴും അത് വലിയ അനർത്ഥങ്ങൾക്ക് കാരണമായി തീരും. പക്ഷെ സ്വർഗലോകത്ത് അവിടെ പരിപൂർണമായ സമാധാനത്തിന്റെ ഗേഹമാകുന്നു. അതാണ് അതിലടങ്ങിയിരിക്കുന്ന ഒരു കാര്യം. ഹാദൽ മർജിഉൽ ഹസൻ ഹുവ ജന്നാത്തി ഇഖാമത്തിൻ യദ്ഖുലൂനഹാ യൗമൽ ഖിയാമ വഖദ് ഫുതിഹത് ലഹും അബ്വാബുഹാ ബിഹിം. ചില മുഫ്തഫ്സീറിൽ കാണാൻ സാധിക്കും സ്വർഗാവകാശികളെ സ്വീകരിക്കാൻ വേണ്ടി, അവർക്ക് അവരെ വരവേൽക്കാൻ വേണ്ടി സ്വർഗം അത് അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്നു, അതിലെ കവാടങ്ങളൊക്കെ തുറന്ന് വെച്ച് വെക്കപ്പെട്ടിരിക്കുന്നു. അതാണ് അതിൽ പറഞ്ഞ മറ്റൊരു കാര്യം. ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള അദ്ദേഹം ആ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്ന ചില കാര്യങ്ങൾ, വഹും സ്വർഗാവകാശികൾ, അന്നഹും ഇദാ ദഖലു അൽ ജന്ന ലം തുഗ്ലഖ് അബ്വാബുഹ, അവർ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചാൽ ആ സ്വർഗത്തിലെ കവാടങ്ങൾ അടക്കപ്പെടുകയില്ല. ബൽ തബ്ഖ മുഫത്തഹതൻ കമാഹി, അത് ആ എങ്ങനെയായിരുന്നു അതുള്ളത് അതുപോലെ തന്നെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ തുറന്നു വെക്കപ്പെട്ട അവസ്ഥയിലായിരിക്കും. വ അമ്മന്നാർ, എന്നാൽ നരകമുണ്ടല്ലോ, ഫഇദാ ദഖലഹ അഹ്ലുഹ, നരകാവകാശികൾ നരകത്തിലേക്ക് പ്രവേശിച്ചാൽ, ഉഗ്ലിഖത് അലൈഹിം അബ്വാബുഹ, ആ നരകത്തിന്റെ കവാടങ്ങൾ അവർക്ക് മേൽ അടച്ചു മൂടപ്പെടും. കമാ ഖാല തആല ഇന്നഹ അലൈഹിം മുസ്വദ, അള്ളാഹു മറ്റൊരു സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും ആ നരകം അവരുടെ മേൽ അടച്ചു മൂടപ്പെട്ട അവസ്ഥയിലായിരിക്കും. എന്നാൽ സ്വർഗത്തിന്റെ കാര്യം അത് തുറന്നു വെക്കപ്പെട്ട രൂപത്തിലായിരിക്കും. ഫ ഇന്ന ഫി തഫ്തീഹിൽ അബ്വാബി ലഹും ഇഷാറത്തുൻ ഇലാ തസറുഫിഹിം വദഹാബിഹിം വഇയാബിഹിം വതബവ്വുഇഹിം ഫിൽ ജന്ന ഹൈസു ഷാഉ, സ്വർഗം തുറന്നു വെക്കപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ അതിലൊരു സൂചനയുണ്ട്, സ്വർഗാവകാശികൾക്ക് യഥേഷ്ടം തങ്ങൾ ഉദ്ദേശിക്കുന്ന ഇടത്തേക്ക് പോകാനും തിരിച്ചു വരാനും അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യാനുമൊക്കെ അവിടെ സ്വാതന്ത്ര്യമുണ്ടായിരിക്കും. വദഖലുൽ മലാ വദുഖൂലുൽ മലായികത്തി അലൈഹിം, ആ സ്വർഗത്തിലേക്ക് മലായികത്തുകൾ പ്രവേശിക്കും. ഖുർആൻ പറയുന്നുണ്ട് കുല്ല വഖ്തിൻ ബിത്തഹഫി വൽ ഇൽത്താഫി മിൻ റബ്ബിഹിം വദുഖൂലി മാ യുസിറുഹും അലൈഹിം കുല്ല വഖ്തിൻ, അവരെ ആശീർവദിച്ചുകൊണ്ട് അവരെ അഭിനന്ദിച്ചുകൊണ്ട് അവർക്ക് സലാം അറിയിച്ചുകൊണ്ടൊക്കെ മലായിക്കത്തുകൾ എപ്പോഴും അവിടേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ സ്വർഗം അത് തുറന്നു വെക്കപ്പെട്ടതാകുന്നു. വഅയ്ലൻ ഫീഹി ഇഷാറ, അദ്ദേഹം പറയുന്നു ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള പറയുന്നു മറ്റൊരു കാര്യം കൂടി അതിൽ അടങ്ങിയിട്ടുണ്ട്, ഒരു സൂചനയുണ്ട്. ഇലാ അന്നഹ ദാറുൻ ദാറു അംനിൻ, സ്വർഗലോകം എന്ന് പറഞ്ഞാൽ നിർഭയത്വത്തിന്റെ സ്ഥലമാകുന്നു. ലാ യഹ്താജൂന ഫീഹ ഇലാ ഗലഖിൽ അബ്വാബി, അവിടെ കവാടങ്ങൾ അടച്ചു പൂട്ടേണ്ടുന്ന അവസ്ഥയില്ല, അതിന്റെ ആവശ്യമില്ല. കമാ കാനു യഹ്താജൂന ഇലാ ദാലിക ഫി ദുനിയ, ഈ ദുനിയാവിൽ മനുഷ്യന്മാർ അവരുടെ ഭവനങ്ങൾ അടച്ചു പൂട്ടൽ അവർക്ക് ആവശ്യമായി വന്നതുപോലെ സ്വർഗലോകത്ത് അതിൻ്റെ ആവശ്യമില്ല. അപ്പൊ സ്വർഗത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നമ്മുടെ മനസ്സുകളിൽ ആ സ്വർഗത്തിലേക്ക് എത്താനുള്ള അടങ്ങാത്ത ആഗ്രഹങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. കർമ്മങ്ങൾ കൃത്യമായി അനുഷ്ഠിച്ചുകൊണ്ട് സൽപ്രവർത്തനങ്ങളിൽ മുഴുകിക്കൊണ്ട് കലർപ്പില്ലാത്ത ശുദ്ധമായ വിശ്വാസം സ്വീകരിച്ചുകൊണ്ട്, നേരത്തെ പറഞ്ഞല്ലോ സംശുദ്ധമായ വിശ്വാസവും സംശുദ്ധമായ കർമ്മങ്ങളുമാണ് ഒരാളെ സ്വർഗത്തിന് അർഹനാക്കി മാറ്റുന്നത്. അതാണ് ഈ വചനത്തിൽ അല്ലാഹു പറഞ്ഞത് അവിടെ സ്വർഗാവകാശികൾക്ക് അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്നത് ഉന്നതമായ സൗകര്യങ്ങളായിരിക്കും. പക്ഷെ ആർക്കായിരിക്കും ആ സൗകര്യം, അത് നമ്മൾ മനസ്സിലാക്കി 49-ാമത്തെ ആയത്തിൽ ഹാദാ ദിക്റുൻ വഇന്ന ലിൽ മുത്തഖീന, തീർച്ചയായും തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്കുണ്ട് ലഹുസ്ന മആബ്, നല്ല മടക്ക സ്ഥലം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കണം നമ്മൾ നയിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ തിരുദൂതർ ധാരാളമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ കാണാൻ സാധിക്കും, അള്ളാഹുമ്മ ആത്തി നഫ്സി തഖ്വാഹ, അള്ളാഹുവേ എൻ്റെ മനസ്സിന് നീ സൂക്ഷ്മതാബോധം പ്രദാനം ചെയ്യണമേ, വസക്കിഹ നീ അതിനെ ശുദ്ധീകരിക്കണമേ, അൻത ഖൈറു മൻ സക്കാഹ, ശുദ്ധീകരിക്കുന്നവരിൽ ഉത്തമൻ നീയാകുന്നു, അൻത വലിയുഹ വ മൗലാഹ, നീയാകുന്നു അതിൻ്റെ യജമാനനും അതിൻ്റെ ഉടമസ്ഥനും. നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് തഖ്വ മനസ്സ് ലഭിക്കാൻ വേണ്ടി. ഒരാൾക്ക് തഖ്വയാകുന്ന അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം നൽകപ്പെട്ടാൽ ആ മനുഷ്യന് മറ്റൊന്നും ഭയപ്പെടാനില്ല. പക്ഷേ മനസ്സിൻ്റെ തഖ്വാബോധം നഷ്ടപ്പെട്ടാൽ ആ മനുഷ്യൻ വലിയ അപകടത്തിലാണ് ചെന്നെത്തുക എന്നത് നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ട കാര്യമാണ്. വിശുദ്ധ ഖുർആൻ സ്വർഗവുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെ പരാമർശങ്ങൾ നടത്തുന്നുണ്ടോ അവിടെയൊക്കെ തന്നെ മുത്തഖീങ്ങൾക്കാകുന്നു സ്വർഗം, മുത്തഖീങ്ങൾക്കാകുന്നു സ്വർഗം എന്ന് ആവർത്തിച്ച് പറയുന്നു. സൂറത്തു നബിയിൽ കാണാം ഇന്നലിൽ മുത്തഖീന മഫാസ, തീർച്ചയായും തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് വിജയസ്ഥാനമുണ്ട്. സൂറത്തുൽ ഖസസിൽ കാണാൻ സാധിക്കും. തിൽക്കൽ ജന്നത്തുല്ലത്തി, അതാകുന്നു സ്വർഗം. തിൽക്കദ്ദാറുൽ ആഖിറ നജ്അലുഹ ലില്ലദീന ലാ യുരീദുന ഉലുവം ഫിൽ അർളി വലാ ഫസാദ. ആ സ്വർഗലോകം ഭൂമിയിൽ കുഴപ്പം ആഗ്രഹിക്കാത്ത, അതേപോലെ തന്നെ കുഴപ്പങ്ങളുണ്ടാക്കാത്ത, ഞാൻ വലിയ ആളാവണമെന്ന് ആഗ്രഹിക്കാത്തവർക്ക് വേണ്ടി അള്ളാഹ് ഒരുക്കി വെച്ചതാകുന്നു. അതുപോലെ തന്നെ സൂറത്ത് മറിയമിൽ കാണാം, സ്വർഗാവകാശികൾ അവർ തഖ്വയോടുകൂടി ജീവിക്കുന്നവരായിരിക്കും എന്നൊക്കെ. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുന്നവരിൽ നാം ഉൾപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാക്കുമുല്ലാഹു ഖൈറൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. നമ്മുടെ ക്ലാസ് എടുത്ത് സംസാരിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
0: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഈകളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം, പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, tuned to reality.
0: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ, വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉല്ലുസ്ന, പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35, ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ്, പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35, പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം, ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35, വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ, പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35, കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി, പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35, മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപഥം, പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35, നേർവഴിയുടെ പാഠങ്ങൾ സുപഥം, പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സജദ 12 മുതൽ 30 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം കാര്യ ഷെയ്ഖ് റഅദ് അൽ കുർദി.
1: പീസ് ഖുർആൻ റേഡിയോ, നാം ഇനി കേൾക്കുന്നത് മനഃപാഠം. വിശുദ്ധ ഖുർആനിലെ ഓരോ പേജുകൾ മനഃപാഠമാക്കാവുന്ന രൂപത്തിൽ പീസ് ഖുർആൻ റേഡിയോയിലൂടെ നാം കേൾക്കുന്നു. ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ 478-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് സായിദ് അൽ ഗാമിദി.

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിൻ്റെ 1 മുതൽ 30 വരെയുള്ള ജുസ്ഉകളിൽ ഓരോരോ പേജുകൾ കേൾക്കാനുള്ള അവസരങ്ങളാണ് മനഃപ്പാഠം പ്രോഗ്രാമിൽ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നാം കേട്ടത് 478-ാമത്തെ പേജിൻ്റെ പാരായണം. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് സയ്യിദ് അൽഗാമിദി.
1: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് 100 എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ഏറ്റവും പ്രതിഫലമുള്ളതാണ്. പ്രതിഫലം പൂർണ്ണതയിലെത്തുന്നത് നിയമാനുസൃതമായി അത് പാരായണം ചെയ്യുമ്പോഴാണ്. നാം തോന്നിയ രൂപത്തിൽ, നാം മനസ്സിലാക്കിയ രൂപത്തിലല്ല ഖുർആനിനെ പാരായണം നിർവഹിക്കുന്നത്. ഖുർആനിലെ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുകയാണ് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
3: ഇന്നൽ ഹംദലില്ലാ വഅസല്ലി വഅസല്ലിമു അലാ النبي والرسول محمد صلى الله عليه محمد وعلى آله وصحبه أجمعين أما بعد പ്രിയമ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നാസിആത്തിൻ്റെ ബാക്കി ഭാഗമാണ് നമുക്ക് നോക്കാനുള്ളത്. അതിലെ നിയമങ്ങൾ നോക്കാം. അഅൻതും ഹംസ പറഞ്ഞല്ലോ, ശ്രദ്ധിച്ച് ഉച്ചരിക്കണം. മലയാളത്തിൽ നമ്മൾ ആ പറയുന്ന ഉച്ചാരണമല്ല, അ കുറച്ചും കൂടിയും ഹൽക്കുന്നാണ് ശബ്ദം വരേണ്ടത്. അഅൻതും أشد خلق خلقا أمس تنوين ششم حمزة بين السماء مدن ششم حمزة أنايتو منيك مدود കൂടി നീട്ടി വദനം رفع سمكها فسواها وأغطش ليلها وأخرج ضحاها والأرض بعد ذلك دحاها أخرج منها نون ساكن ششها إلهاران ماءها ومرعاها والجبال أرصاها متاعا لكم تنوين شاشن لام إدغام بلا ونا ولأنعامكم نون ساكن شاينان إلهار وطم ونا تو عند فإذا جاءت مد الطامة مد لازمان ننوائي توتن طامة طامة الكبرى بنا يوم يتذكر الإنسان نون ساكن شاشن سين إخفاء ننوائي تو ഉന്നത്ത് വേണം. അപ്പോൾ റിസത്തിൽ ജഹീമു ലിമയ്യറ നുനിസാക്കിന് ശേഷം യാ ഇദ്ഗാം ബിഗുന്ന ലിമയ്യറ ഫഅമ്മാ മൻ തഗ ഇഖ്ഫാഅന ഉന്നത്തെല്ലാം വേണം. വആഥറൽ ഹയാത്ത് ദുനിയ ഫഇന്നൽ ജഹീമ ഹിയൽ മഅവ ഫഅമ്മാ മൻ ഖാഫ ഇൽഹാറാണ് നുനിസാക്കിന് ശേഷം ഖാ. ونهى النفس عن الهوى فإن الجنة هي المأوى يسألونك عن الساعة أيان مرساها فيما أنت إخفاء من ذكرى وندم إخفاء إلى ربك منت إخفاء إنما أنت أنت منذر وندم إخفاء من يخشى إدغام بغنى من يخشى كأنهم يوم يرونها لم يلبثوا إلا عشية أو തെന്നുവിന് ശേഷം ഹംസയാണ് ഒട്ടും മണിക്കേണ്ട. അപ്പം നമുക്ക് ഓതാം. അഊദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം.

0: അപ്പോൾ ആ സൂറത്ത് കഴിഞ്ഞു. ഇൻഷാ അല്ലാ ബാക്കി നമുക്ക് പിന്നീട് നോക്കാം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പേസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഇതുവരെ നാം ശ്രദ്ധിച്ചത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ നടത്തിയ സംസാരം.
2: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാകും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ കിഡ്സ് ടൈം. ഇന്നത്തെ കിഡ്സ് ടൈമിൽ നാം പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ അധ്യായം 78, സൂറ നബ 1 മുതൽ 30 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അഹമ്മദ് സൗദ്.
4: ബിസ്മില്ലാ

0: ജസാകുമുല്ലാ ഖൈറൻ. നാം ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം, വിശുദ്ധ ഖുർആനിലെ അധ്യായം 78, സൂറ നബ 1 മുതൽ 30 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അഹമ്മദ് സഊദ്.
1: പ്രവാചക ശബ്ദവും ജീവിതവും ഉപദേശവും നബി ജീവിതത്തിലേക്ക് സത്യവും യഥാർത്ഥവുമായ വെളിച്ചം വീശുന്ന തിരുനബിയോടൊപ്പം പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും വൈകുന്നേരം 7:05. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും തിരുനബിയോടൊപ്പം.
2: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രശസ്ത ഖുർആൻ കാരിയുകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന തൻസീലിൽ വിശുദ്ധ ഖുർആൻ സൂറത്തു സ്വാഫാത്തിൻ്റെയും സൂറത്തു സ്വാദിൻ്റെയും വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത കാരി വദി അലി യമാനി.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ കേട്ടുകഴിഞ്ഞത് തൻസീൽ, വിശുദ്ധ ഖുർആൻ സൂറത്തു സ്വാഫാത്തിൻ്റെയും സൂറത്തു സ്വാദിൻ്റെയും വചനങ്ങൾ പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി വദി അലിയമാനി.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നുവെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തഫ്സീർ സഅദി. തഫ്സീർ സഅദിയിൽ വിശുദ്ധ ഖുർആനിലെ 98 അധ്യായമായ സൂറത്തുൽ ബയ്യിനയുടെ 6, 7, 8 വചനങ്ങൾ തഫ്സീർ സഅദിയെ അടിസ്ഥാനമാക്കിയുള്ള വിശദീകരണവും വ്യാഖ്യാനവും ഇപ്പോൾ കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തഫ്സീറു സഅദിയുടെ ഈ പഠനത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് 98 അധ്യായം സൂറത്തുൽ ബയ്യിനയിലെ 1 മുതൽ 5 വരെയുള്ള ആയത്തുകളുടെ പഠനമായിരുന്നു, അതിൻ്റെ വ്യാഖ്യാനമായിരുന്നു. ഇപ്പോൾ ഇനി നമ്മൾ കേൾക്കുന്നത് ഇൻഷാല്ലാ 6 മുതൽ 8 വരെയുള്ള വാചകങ്ങളുടെ ആയത്തുകളുടെ പഠനമാണ്. ആദ്യമായി നമുക്കതിൻ്റെ ഈണത്തിലുള്ള മധുരതരമായ അതിൻ്റെ പാരായണം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 6 മുതൽ 8 വരെ ആയത്തുകൾ.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

മാഷാല്ലാ, ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ വിശുദ്ധ ഖുർആനിലെ 98-ാം അധ്യായം സൂറത്തുൽ ബയ്യിനയുടെ 6 മുതൽ 8 വരെയുള്ള അവസാനം വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. ഈ പാരായണം നമ്മൾ കേൾക്കുന്ന സമയത്ത് തീർച്ചയായും അതിൻ്റെ കൂടെ പാരായണം ചെയ്യുവാനും അതോടൊപ്പം അതിലെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പാരായണം തജ്വീദ് അനുസരിച്ച് ഭംഗിയുള്ളതാക്കി തീർക്കുന്നതിനു വേണ്ടി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 98-ാം അധ്യായം സൂറത്തുൽ ബയ്യിനയുടെ 6 മുതൽ 8 വരെയുള്ള ആയത്തുകളുടെ അർത്ഥങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലെ വാക്കുകളുടെ അർത്ഥം നമുക്ക് കേൾക്കാം. ഇന്നല്ലദീന കഫറു, നിശ്ചയമായും അവിശ്വസിച്ചവർ, മിൻ അഹ്ലിൽ കിതാബി, വേദക്കാരിൽ നിന്ന്, വൽ മുശ്രിക്കീന, ബഹുദൈവ വിശ്വാസികളിൽ നിന്നും, ഫീനാരി ജഹന്നം, ജഹന്നമിൻ്റെ അഗ്നിയിലായിരിക്കും, ഖാലിദീന ഫീഹ, അതിൽ നിത്യവാസികളായിക്കൊണ്ട്, ഉലായിക ഹും, അക്കൂട്ടർ തന്നെയാണ്, ശർറുൽ ബരിയ, സൃഷ്ടികളിൽ പടപ്പുകളിൽ മോശപ്പെട്ടവർ. ഇന്നല്ലദീന, നിശ്ചയമായും, ആമനു, വിശ്വസിച്ചവർ, വഅമിലുസ്സാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത, ഉലായിക ഹും, അക്കൂട്ടർ തന്നെയാണ്, ഖൈറുൽ ബരിയ, സൃഷ്ടികളിൽ ഉത്തമരായവർ. ജസാഉഹും, അവരുടെ പ്രതിഫലം, ഇന്ദ റബ്ബിഹിം, അവരുടെ റബ്ബിങ്കൽ, ജന്നാതു അദ്നിൻ, സ്ഥിരവാസത്തിൻ്റെ സ്വർഗങ്ങളാണ്, തജ്രീമിൻ തഹ്തിഹ, അവയുടെ അടിയിൽ കൂടി നടക്കും, ഒഴുകും, അൽ അൻഹാറു, അരുവികൾ, പുഴകൾ, ഖാലിദീന ഫീഹ, അതിൽ നിത്യവാസികളായിക്കൊണ്ട്, അബദൻ, എന്നും എക്കാലവും, റളിയല്ലാഹു, അല്ലാഹു തൃപ്തിപ്പെടുന്നതാണ്, പൊരുത്തപ്പെട്ടിരിക്കുന്നു, അൻഹും, അവരെപ്പറ്റി, വറദു, അവരും തൃപ്തിപ്പെടുന്നതാണ്, പൊരുത്തപ്പെട്ടിരിക്കുന്നു, അൻഹു, അവനെപ്പറ്റി, സാലിക, അത്, ലിമൻ ഖശിയ, ഭയപ്പെട്ടവനാണ്, റബ്ബഹു, അവൻ്റെ റബ്ബിനെ. 98-ാം അധ്യായം സൂറത്തുൽ ബയ്യനയിലെ 6 മുതൽ 8 വരെയുള്ള ആയത്തുകളുടെ അർത്ഥമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അതിൻ്റെ വാക്കുകളുടെ അർത്ഥമാണ് നമ്മൾ കേട്ടത്. ഇനി അതിൻ്റെ മുഴുവനായിട്ടുള്ള ഓരോ ആയത്തിനെയും ആയത്തിൻ്റെ മുഴുവനായിട്ടുള്ള അർത്ഥം നമുക്ക് കേൾക്കാം. അപ്പോഴാണതിൻ്റെ പൂർണ്ണമായ ആശയങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 98-ാം അധ്യായം സൂറത്തുൽ ബയ്യനയിലെ 6 മുതൽ 8 വരെയുള്ള വാചകങ്ങളുടെ ആയത്തുകളുടെ മുഴുവനായിട്ടുള്ള അർത്ഥം നമുക്കൊന്ന് കേൾക്കാം.

തീർച്ചയായും വേദക്കാരിലും ബഹുദൈവ വിശ്വാസികളിലുംപ്പെട്ട സത്യനിഷേധികൾ നരകാഗ്നിയിലാകുന്നു. അവരതിൽ നിത്യവാസികളായിരിക്കും. അക്കൂട്ടർ തന്നെയാകുന്നു സൃഷ്ടികളിൽ മോശപ്പെട്ടവർ.

0: അവർക്ക് അവരുടെ രക്ഷിതാവിങ്കിലുള്ള പ്രതിഫലം താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്ഥിരവാസത്തിനുള്ള സ്വർഗത്തോപ്പുകളാകുന്നു. അവരതിൽ നിത്യവാസികളായിരിക്കും. എന്നേക്കുമായിട്ട് അല്ലാഹു അവരെപ്പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അവനെപ്പറ്റിയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഏതൊരുവൻ തൻ്റെ രക്ഷിതാവിനെ ഭയപ്പെട്ടുവോ അവനുള്ളതാകുന്നു അത്.
1: മാഷാ അല്ലാ. സൂറത്തുൽ ബയ്യിനയുടെ 6 മുതൽ 8 വരെയുള്ള ആയത്തുകളുടെ മുഴുവനായ പാരായണവും അതോടൊപ്പം തന്നെ അതിൻ്റെ വാക്കുകളുടെ അർത്ഥവും അതോടൊപ്പം അതിൻ്റെ മുഴുവനായിട്ടുള്ള ഓരോ ആയത്തുകളുടെയും അർത്ഥവും ആശയഗാംഭീര്യത്തോടുകൂടെ തന്നെ നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനെ കൂടുതലായിട്ട് അറിയാനും പഠിക്കാനും ഉൾക്കൊള്ളാനും അതിലെ ആശയങ്ങളും അതിൻ്റെ അർത്ഥങ്ങളുമൊക്കെ ജീവിതത്തിൽ പകർത്തി നല്ലൊരു മുത്തഖിയായി തീരാനും നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം നൽകുമാറാവട്ടെ. ഇനി നമുക്ക് അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. തഫ്സീറു സഅദിയിൽ ബഹുമാനനായ നാസിറു സഅദി അദ്ദേഹം വ്യാഖ്യാനം നൽകിയ വ്യാഖ്യാനക്കുറിപ്പിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അതിൻ്റെ മലയാള ഭാഷാന്തരം നിർവഹിച്ചിരിക്കുന്നത് ബഹുമാനനായ ഹാരിസ് മൗലവിയാണ്. അദ്ദേഹത്തിൻ്റെ മലയാള ഭാഷാന്തരമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. അതിലേക്ക് നമുക്ക് കാതോർക്കാം.
2: തുടർന്ന് അല്ലാഹു പറയുന്നു, വ്യക്തമായ തെളിവുകൾ വന്നു കിട്ടിയതിന് ശേഷം വിട്ടുപോയ അവിശ്വാസികൾക്കുള്ള പ്രതിഫലത്തെക്കുറിച്ചാണ്. തീർച്ചയായും വേദക്കാരിലും ബഹുദൈവ വിശ്വാസികളിലും പെട്ട സത്യനിഷേധികൾ. അതിനാൽ തുടർന്ന് നരകശിക്ഷ അവരിൽ ശക്തമാവുകയും അവരെ വലയം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അവരതിൽ നിത്യവാസികളായിരിക്കും, അഥവാ അവർക്ക് അത് ലഘൂകരിച്ചു കൊടുക്കപ്പെടുകയില്ല. അവർ അതിൽ ആശയറ്റവരായിരിക്കും. അക്കൂട്ടർ തന്നെയാകുന്നു സൃഷ്ടികളിൽ മോശപ്പെട്ടവർ. കാരണം അവർ സത്യം മനസ്സിലാക്കിയിട്ട് അത് തള്ളിക്കളയുകയും ഇഹവും പരവും നഷ്ടപ്പെടുത്തുകയും ചെയ്തു. തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർ തന്നെയാണ് സൃഷ്ടികളിൽ ഉത്തമർ. കാരണം അവർ അല്ലാഹുവിനെ മനസ്സിലാക്കുകയും അവനെ ആരാധിക്കുകയും അങ്ങനെ ഇഹപര ജീവിതത്തിൽ വിജയിക്കുകയും ചെയ്തു. അവർക്ക് അവരുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പ്രതിഫലം സ്ഥിരവാസത്തിനുള്ള സ്വർഗത്തോപ്പുകളാകുന്നു. അതായത് സ്ഥിരതാമസത്തിൻ്റെ സ്വർഗത്തോപ്പുകൾ. അവിടം വിട്ടവർ യാത്ര പോകുന്നില്ല. അതിനുമപ്പുറം മറ്റൊരു ലക്ഷ്യം അവർ അന്വേഷിക്കുന്നുമില്ല. താഴ്ഭാഗത്തുകൂടി അരുവികളൊഴുകുന്ന അവരതിൽ നിത്യവാസികളായി എന്നേക്കുമായിട്ട് അല്ലാഹു അവരെപ്പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അവനെപ്പറ്റിയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അല്ലാഹുവിൻ്റെ തൃപ്തിക്ക് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ അവർ നിർവഹിച്ചതിനാൽ അവന് അവരെ തൃപ്തിപ്പെട്ടു. അവൻ അവർക്കു വേണ്ടി തയ്യാറാക്കിയ വിവിധങ്ങളായ ആദരവുകളിലും മഹത്തായ പ്രതിഫലത്തിലും അവരും തൃപ്തിപ്പെടും. അത് അഥവാ ആ നല്ല പ്രതിഫലം ഏതൊരുവൻ തൻ്റെ രക്ഷിതാവിനെ ഭയപ്പെട്ടുവോ അവനുള്ളതാകുന്നു അത്. അല്ലാഹുവിനെ ഭയപ്പെട്ട് തെറ്റുകളിൽ നിന്നും അകന്നു നിൽക്കുകയും തൻ്റെ ബാധ്യതകൾ നിർവഹിക്കുകയും ചെയ്തവന്.
1: അൽഹംദുലില്ലാ. സൂറത്തുൽ ബയ്യിനയുടെ മുഴുവനായിട്ടുള്ള പാരായണവും അതോടൊപ്പം തന്നെ അതിൻ്റെ വിശദീകരണവും അതിൻ്റെ അർത്ഥവും വാക്കർത്ഥവും ഒക്കെ നമ്മൾ 2 എപ്പിസോഡുകളിലായിട്ട് മനസ്സിലാക്കുകയുണ്ടായി. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: തഫ്സീർ സഅദിയിൽ ഇന്ന് വിശുദ്ധ ഖുർആനിലെ 98-ാം അധ്യായമായ സൂറത്തുൽ ബയ്യിനയുടെ 6, 7, 8 വചനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രസിദ്ധ ഖുർആൻ ഖാരിയുകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം തൻസീലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത് സൂറ ഫാത്തിർ 27 മുതൽ അവസാന വചനം വരെയും സൂറ യാസീൻ, സൂറ സോഫാത്ത്, സൂറ അസ്വാദ് എന്നീ സൂറത്തുകൾ മുഴുവനായും പാരായണം ചെയ്യുന്നത് പ്രശസ്ത ഖാരി സഅദ് അൽ ഗാമിദി.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.